ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠമാസം 4-ാം തീയതി. കൊല്ലവർഷം 1201,

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് തോമസ്.
2: ഡൈ എം ടി എന്ന പുസ്തകത്തിൽ ഒരു ഗുരു തന്റെ ശിഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം ഏതാണ്? പല മറുപടികളും ലഭിച്ചെങ്കിലും അവയൊന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല. ആകാംക്ഷയോടെ തന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന ശിഷ്യരോട് അദ്ദേഹം പറഞ്ഞു: ശ്മശാനങ്ങളാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഇടം. ആ ഉത്തരം ശിഷ്യന്മാരെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തുടർന്നു: എഴുതപ്പെടാതെ പോയ എത്രയെത്ര കഥകളും കവിതകളുമാണ് അവിടെ മണ്ണുമൂടപ്പെട്ടത്. നിറവേറാതെ പോയ എത്രയെത്ര ആഗ്രഹങ്ങളാണ് അവിടെ നിദ്രകൊള്ളുന്നത്. പറയാതെ പോയ എത്രയെത്ര ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രണയങ്ങളുമാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ചേർത്തുപിടിക്കാതെ പോയ ആലിംഗനങ്ങളും പകരാതെ പോയ ചുംബനങ്ങളും നൽകാതെ പോയ സമ്മാനങ്ങളും വെയിലും മഴയും മഞ്ഞുമേറ്റ് പാഴായിപ്പോയതെന്ന്. ഇന്നലകളിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇന്നലകൾ തന്ന നഷ്ടബോധവും വേദനകളും ഇന്നത്തെ സന്തോഷം കുറെയൊക്കെ കെടുത്തുന്നുമുണ്ട്. നാളെയും അത് നമ്മെ വേട്ടയാടാം. ആ ഓർമ്മകളെ നമുക്ക് കെടുത്താനാകില്ല. എന്നാൽ മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തെ കെടുത്തിക്കളയാൻ ആ ഓർമ്മകളെ അനുവദിക്കരുത്. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്നറിയാത്ത നമ്മുടെ ജീവിതത്തിലെ ഈ നിമിഷത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുക. എത്തി നിൽക്കുന്നിടത്ത് നിന്ന് തിരിച്ചു നടക്കാതെ ഇന്നിന്റെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുക. എന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള യാത്ര എളുപ്പമാകുകയുള്ളൂ. ഭാരപ്പെടുത്തുന്ന ഓർമ്മകളെ വകഞ്ഞു മാറ്റുക. ജീവിതത്തിൽ അടിക്കടി തകർച്ചകളും പരാജയങ്ങളും ഉണ്ടായപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിച്ച ഒരാൾ ഒരു പണ്ഡിതനെ കാണാനെത്തി. അയാൾ പറഞ്ഞതൊക്കെ കേട്ടതിനു ശേഷം പണ്ഡിതൻ അയാളെയും കൂട്ടി ഒരു പുഴയുടെ അടുത്തേക്ക് നടന്നു. കുത്തിമറിഞ്ഞൊഴുകുന്ന പുഴയുടെ നടുവിലുള്ള പാറക്കെട്ടിലേക്ക് കൈ ചൂണ്ടി പണ്ഡിതൻ പറഞ്ഞു: നോക്കൂ, നമ്മുടെ ജീവിതവും ഇങ്ങനെയാകണം, വകഞ്ഞു മാറ്റി ഒഴുകുക. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്: ദൈവമേ, സങ്കടങ്ങളൊന്നും എനിക്ക് തരരുതേ എന്ന് ഞാൻ നിന്നോട് പറയില്ല. എത്രയൊക്കെ സങ്കടങ്ങൾ തന്നാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് തരണമേ എന്നതാണ് എന്റെ പ്രാർത്ഥന. ദുഃഖങ്ങളും തകർച്ചകളുമാണ് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നത്, കൂടുതൽ കരുത്തു നൽകുന്നത്. ജീവിതത്തിൽ അടിക്കടിയുണ്ടായ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളാവാം ഒരുപക്ഷെ അദ്ദേഹത്തെ വലിയ കവിയും സാഹിത്യകാരനുമാക്കിയത്. മണ്ണൊന്നിളക്കി മാറ്റാതെ ഒരു പുതിയ വിത്തുപാകാൻ പറ്റുകയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലും ഈശ്വരൻ ചില ഇളക്കിമറിക്കലുകൾ നടത്താറുണ്ട്. അല്പസമയത്തേക്കെങ്കിലും അത് നമ്മെ വേദനിപ്പിക്കുമെങ്കിലും അത് നൽകിയ പാഠം നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ഗുണം ചെയ്യും. ദി ബക്കറ്റ് ലിസ്റ്റ് എന്ന സിനിമയിൽ മരണം കാത്തുകിടക്കുന്ന രണ്ടു പേരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ പണക്കാരനും മറ്റേയാൾ പാവപ്പെട്ടവനുമായിരുന്നു. പാവപ്പെട്ടവൻ ഒരു കടലാസെടുത്ത് ഇടയ്ക്കിടെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചിട്ട് അല്പസമയം അത് തന്റെ നെഞ്ചോട് ചേർത്തു പിടിക്കും. പിന്നെ അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇത് ശ്രദ്ധയിൽപ്പെട്ട പണക്കാരൻ മറ്റേയാൾ ഉറങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു തുണ്ടെടുത്ത് തുറന്നു നോക്കി. അയാളുടെ ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടികയായിരുന്നു അത്. എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം എന്നായിരുന്നു അതിൽ ആദ്യം എഴുതിയിരുന്നത്. അത് വായിച്ചയുടനെ ഒരു നിമിഷം അയാൾ നിശ്ചലനായി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ യുദ്ധത്തിൽ മുറിവേറ്റവരെ പ്രവേശിപ്പിച്ചിരുന്ന ഒരു ആശുപത്രിയുടെ പടികൾ കയറുന്നതിനിടയിൽ ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു: അങ്ങയുടെ ഒരു സൈനികൻ മരണാസന്നനായി കിടപ്പുണ്ട്. ഒട്ടും വൈകാതെ അദ്ദേഹം ആ കിടക്കയുടെ അരികിലെത്തി. തന്റെ മുന്നിലിരിക്കുന്ന ആളെ തിരിച്ചറിയാതെ സൈനികൻ പറഞ്ഞു: എനിക്ക് എന്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതണം. അബ്രഹാം ലിങ്കൺ കടലാസും പേനയും എടുത്തു. അയാൾ പറഞ്ഞതുപോലെ എഴുതി. ഒടുവിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമേരിക്കയുടെ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അമ്മയുടെ മകനുവേണ്ടി എഴുതുന്നു ഒപ്പ്. തന്നെ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് സൈനികൻ ചോദിച്ചു. താൻ കൂട്ടിച്ചേർത്തതടക്കം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ മാത്രമാണ് തന്റെ മുമ്പിലിരിക്കുന്നത് അമേരിക്കയുടെ

0: പ്രസിഡന്റാണ് എന്ന് അയാൾ അറിയുന്നത്. അബ്രഹലിംഗൻ വീണ്ടും ചോദിച്ചു, ഞാൻ നിനക്കു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്? അയാൾ പറഞ്ഞു, എന്റെ കൈകൾ ഒന്ന് ചേർത്തു പിടിക്കുമോ, ഞാൻ സമാധാനത്തിൽ മരിക്കട്ടെ. അബ്രഹാം ലിങ്കൺ അയാളുടെ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. നിറഞ്ഞ മനസ്സോടെ സംതൃപ്തിയോടെ ശാന്തമായി അയാൾ നിത്യനിദ്രയിൽ ലയിച്ചു. ഡൈ എം ടി എന്നത് എത്ര മഹത്തരമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് തോമസ്.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ഫോട്ടോകോപ്പികൾ ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ്. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈയിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം കെ ഗിരിജാവർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ പയ്യന്നൂർ ഫോക്ക്ലാൻഡ് സ്ഥാപകൻ ഡോ വി ജയരാജൻ അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ കെ എ മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരത്തിന്റെ വായനാനുഭവം പങ്കുവച്ച് ഡോക്ടർ കെ പത്മനാഭൻ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. MG ശ്രീകുമാർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 ചരടുകുത്തി കളിപ്പാട്ട്. അവതരണം ഡോക്ടർ AK വേണുഗോപാലിനും സംഘവും. 12:40 ആരോഗ്യദീപ്തി. ഇതിൽ കാർഡിയാക് തെറാസിക് സർജൻ ഡോക്ടർ TV ദിനരാജുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. 1:00 സ്വീറ്റ് 70s. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം.

0: Copies of answer books for class 12 board examination by one more day until today. CBSE said that the decision was taken to provide adequate time to students for submitting requests. The National Testing Agency, NTA, has postponed the Common University Entrance Test undergraduate CUET 2026 examinations scheduled for 28th of this month. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി ഇന്ന് എൻ വി കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ചൊല്ലുന്നത് കെ ഗിരിജാവർമ്മ.

0: ളിത്തം
1: എൻ വി കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ ഗിരിജാവർമ്മ. കാവ്യാഞ്ജലി.

ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NIM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം ഉണ്ണിമേനോൻ പാടിയ ഗാനം. മാഞ്ഞു പോകേണ്ട ആശ

അർച്ചനയിൽ അടുത്തകാലം ടി എസ് രാധാകൃഷ്ണനും സംഘവും പാടിയത് ഒരു തുരുത്തും കാണാതഴൽപ്പരപ്പിൽ മാഴികെ എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ അർച്ചന സമാപിക്കുന്നു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. അധ്യയനവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മഞ്ചേശ്വരം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഇന്ന് രാവിലെ 9 മണിക്ക് ഉപ്പള AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. കാസർഗോഡ് സർക്കാർ സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിംഗ് സെന്ററിലെ ഫാക്കൽറ്റി ഇൻ സൈക്കോളജി ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി 28 കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ച 29 രാവിലെ 10:30 മാറ്റിവച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924553. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദലാലിൽ ഗേറ്റ് ഇന്ന് രാത്രി 11 മണിവരെ അടച്ചിടും. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 നടത്താനിരുന്ന കൂടിക്കാഴ്ച 30 രാവിലെ 10 മണിയിലേക്കും കൊമേഴ്സ് സീനിയർ വിഭാഗത്തിലെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105 പ്രതിമാസ ക്വിസ് മത്സരം ഈ മാസം 31 രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ LP UP HS പൊതുവിഭാഗങ്ങൾക്കായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085615. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 26 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ ഇന്ന് വൈകുന്നേരത്തിനകം 9847000302 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കാസർഗോഡ് ഉപകേന്ദ്രത്തിൽ 28 രാവിലെ 10:30 നടത്താനിരുന്ന ഗസ്റ്റ് ലെക്ചർ കൂടിക്കാഴ്ച 29 മാറ്റിവച്ചു. ഫോൺ നമ്പർ 0499924101. തൃക്കരിപ്പൂർ പേക്കട ഗ്രാമിക വായനശാലയിൽ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഭക്ഷണമാണ് ഔഷധം എന്ന വിഷയത്തിൽ സംവാദം നടക്കും. ക്യാംകോയുടെ മാതമംഗലം ശാഖയുടെ ഉദ്ഘാടനം മാതമംഗലം ബസ് സ്റ്റാൻഡിന് സമീപം നാളെ രാവിലെ 10:30 നടക്കും. കാസർഗോഡ് ജില്ലയിൽ SSLC, +2, CBSE, BHSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അവർ അംഗത്വമുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുഖേന തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, സംഘാംഗത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പാസ്ബുക്കിന്റെ പകർപ്പ് സഹിതം ഈ മാസം 30 ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9526041127. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 3rd ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന അസംഘടിത

0: തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG ഒന്നാം ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. പ്രവേശനം നേടുന്ന സ്കൂളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രം സഹിതം ജൂൺ 5-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0497-297-0272. മയ്യിൽ കാവിൻമൂല ചെറുപഴശ്ശി പുതിയ ഭഗവതിക്കാവിൽ താമ്പൂല പ്രശ്നം ഇന്ന് രാവിലെ 10 മണി മുതൽ നടക്കും. എള്ളരഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം 27 സമാപിക്കും. കീഴറ പാപ്പനശ്ശേരി തറവാട് വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം ഇന്ന് രാവിലെ 7 മണി മുതൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 പയ്യന്നൂർ കോളേജ് കണ്ണൂർ ജിംഖാന FC ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: May 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
7: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
6: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
7: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
6: ഫോൺ 8590-460017.
7: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
8: 40 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
13: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
14: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
15: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
16: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.
12: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും.

0: നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 റെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

ഇനി ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NIM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: Don't worry.
1: ഫേസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം? എന്തുപറ്റി?
0: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28-ന് നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ ക്യുവറ്റ് UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28-ന് വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000ൽപ്പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്.

0: അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 സിസിടിവി ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്തെ വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും.

പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷം

0: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 15 മിനിറ്റും 1 95 78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 2 മണിക്കൂർ 11 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂർ 18 മിനിറ്റും വൈകി ഓടുകയാണ്.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
5: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
6: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
5: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
6: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
5: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
6: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
5: 9446266760.
0: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
9: വൈകാ വൈകാ പുരുളി.

0: ചരിത്രം വർത്തമാനത്തിന് വഴിമാറുമ്പോൾ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോകുന്ന ഒരു ജനതയുടെ സ്വത്വത്തെയും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട്. വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകി നമ്മുടെ നാടൻ കലകളെയും ആദിവാസി ഗോത്ര സംസ്കൃതിയെയും ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കർമ്മയോഗി. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് യുനെസ്കോയുടെ ഉപദേശക സമിതി വരെ നീളുന്ന ആ ജൈത്രയാത്ര അതിശയിപ്പിക്കുന്നതാണ്. പയ്യന്നൂരിലെയും കാസർകോട്ടെയും തെയ്യക്കാവുകളിൽ നിന്ന് ശേഖരിച്ച അറിവുകൾ കൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ പൈതൃകത്തിന്റെ പൊരുൾ വിശദീകരിച്ച ഫോക്ലാൻഡിന്റെ രാജശില്പി ഡോക്ടർ വി ജയരാജനെ അടുത്തറിയാം ഇന്നത്തെ ജാലകത്തിലൂടെ. തൃക്കരിപ്പൂര് പയ്യന്നൂര് മേഖലകളിലെ തെയ്യങ്ങളും നാടൻ കലകളും അങ്ങയുടെ ബാല്യകൗമാരങ്ങളെയും പിൽക്കാല ചിന്തകളെയും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: എന്റെ ജനനം തൃക്കരിപ്പൂര് തലിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ തെയ്യത്തിന്റെ ചെണ്ടന്റെ ഒച്ച കേട്ടിട്ടും പൂരക്കളി ശബ്ദം കേട്ടിട്ടും കോൽക്കളിയുടെ ശബ്ദം കേട്ടിട്ടും വയൽവരമ്പിലൂടെ യാത്ര ചെയ്യുമ്പം ഈ ഞാറ നടുമ്പും മൂരമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പാട്ടുകൾ, ഇതൊക്കെയാണ് എന്നെ ഈ മേഖലയിലേക്ക് സ്വാധീനിച്ച ഘടകങ്ങൾ. വക്കീലായി പ്രാക്ടീസ് ചെയ്ത് വീണ്ടും തെയ്യം കൂടുതൽ പഠിക്കാൻ മെനക്കെടുകയും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോയിട്ട് തെയ്യം കാണുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഈ ഫോക്ലാൻഡ് എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത്. ഈ നാടൻ കല പഠിക്കാനും പഠിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും മറ്റു മാർഗങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഫോക്ലാൻഡ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫോക്ലോർ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേരിൽ ഫോക്ലാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുകയും റിസേർച്ച് ചെയ്യുകയും അതുപോലെ ഡിസമിനേറ്റ് ചെയ്യുകയും മറ്റാളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടെ നടന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സെന്റർ ആരംഭിച്ച. ആദ്യം തൃക്കരിപ്പൂരായിരുന്നു ഫോക്ലാൻഡ്. 2010 പയ്യന്നൂരേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനിടയിൽ തന്നെ ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്താൽ അത് കൃത്യമായിട്ട് ആവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഫോക്ലോർ ഡിഗ്രി, അന്ന് ഫോക്ലോർ MA ഉള്ള ഒരേ സ്ഥലം മൈസൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടുന്ന് സോഷ്യോളജി MA ആദ്യം എടുത്തു. സോഷ്യോളജി MA കഴിഞ്ഞിട്ട് ആ യോഗ്യത വെച്ചിട്ടാണ് ഫോക്ലോർ MA ഞാൻ ചെയ്യുന്നത്. അവിടുന്ന് തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ PhD മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD എടുത്തത്. അതൊരുപക്ഷെ ഈ രീതിയിലേക്ക് കൂടുതൽ പഠിക്കാനും ഫോക്ലോർ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് മൊത്തം മനസ്സിലാക്കാനും ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കാനും അന്തർദേശീയ തലത്തിൽ അറിയപ്പെടാനും ഒക്കെ സാധ്യമാക്കിയത് ഈ ഒരു വിദ്യാഭ്യാസം കൂടെ കൊണ്ടാണ്.
0: മംഗലം കളിയിലൂടെ കാരിച്ചിയമ്മയെ ലോക പ്രശസ്തിയാക്കിയ പ്രക്രിയ കേവലം ഒരു കലാകാരിയെ കണ്ടെത്തൽ മാത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു. ആ ഒരു അനുഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
1: 2001 അവിടെ മാലോത്തിനടുത്തുള്ള കുടിയംകുണ്ടം എന്ന് പറയുന്നൊരു ഒരു തറവാട്ടിൽ വെച്ച് നടന്ന ഒരു വിവാഹത്തോടനുബന്ധിച്ച് കളത്തിന് പുറത്ത് വെച്ച് മാവില സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ്. ആ സ്ത്രീകൾ മംഗലംകളി കളിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് തുടിയുടെ താളത്തിലാണ് കളിക്കുന്നത്. ആ കളിയിൽ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് അതിൽ പ്രായമുള്ളൊരു സ്ത്രീ, കാരിച്ചി എന്നാണ് അവരുടെ പേര്, 100 അവർക്ക് അവരാണിത് കളിക്കുന്നത്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. 100 ആള് അത്ര ഭംഗിയായിട്ട് മംഗലംകളി കളിക്കുക എന്ന് പറയുന്നത് ശരിക്ക് അതൊരു പത്രത്തിൽ വരികയൊക്കെ ചെയ്തു. അന്ന് കവല നാരായണ പണിക്കരെ വിളിച്ച് അദ്ദേഹം വന്ന് കേരള സംഗീത നാട് അക്കാദമിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് പിറ്റേത്ത ആഴ്ച തന്നെ അദ്ദേഹം കാഞ്ഞങ്ങാടേക്ക് വന്ന് ഇവരെ ഒരു വേദിയിൽ വെച്ച് ആദരിക്കും. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുമോദനം അല്ലെങ്കിൽ അവരൊരു ഒരു കസേരയിൽ ഇരുന്നത് അന്നാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. കവാലത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊന്നാട ചാർത്തി, പല പത്രങ്ങളും അത് വാർത്തയായിട്ട് നൽകി. അതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ആദിവാസി മേള, ഗോത്രകലാമേള, ആ ഗോത്രകലാമേളയിലേക്ക് മംഗലംകളി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും മംഗലംകളി നടത്തുന്ന ഈ കാരിച്ചി എന്ന് പറയുന്ന 100 ടീമിനെ അവിടെ അംഗീകരിക്കുകയും അവിടുന്ന് ഒരുപാട് പ്രോത്സാഹനം അവർക്ക് കിട്ടി. അതുകൂടാതെ തന്നെ അന്ന് ഒരു ചാനലിൽ ഇവരെ മുഖ്യ കളിക്കാരിയായി കണ്ടുകൊണ്ട് അവരുടെ പരിപാടി അവതരിപ്പിച്ചു. അതെല്ലാ ആഴ്ചയും റിപ്പീറ്റ് ചെയ്ത് ഇവരുടെ മുഖചിത്രത്തോടു കൂടി അത് കാണിക്കുകയും ചെയ്ത ഒരു വലിയ സാഹചര്യം. അത് ഒരുപക്ഷെ ഈ പ്രദേശത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മംഗലംകളി ആരാധകർക്ക് വലിയ ആവേശം ഉണ്ടാക്കിയത്. അപ്പം അതിനു മുമ്പേ വളരെ നാമമാത്രമായ ടീമുകൾ മാത്രമേ സീരിയസ് ആയിട്ട് മംഗലംകളി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടും പുതിയ ആളുകളെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തയ്യാറായി. അത് ഒരുപക്ഷെ ഇന്ന് സ്കൂൾ യുവജനോത്സവത്തിലേക്ക് എത്തിയ ഈ മംഗലംകളിയൊക്കെ ഉണ്ടായത് ആ 2001 കാലഘട്ടത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ 2001 തന്നെ നവംബർ 1 കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നവരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് 9 കേരളത്തിലെ വളരെ പ്രസിദ്ധരായ കലാകാരന്മാരെ, ജനാർദ്ദനൻ നെടുങ്ങാടി, VK നാരായൺ പിഷാരടി, ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധരായ ആളുകളാണ്, അമ്മന്നൂർ മാധവ ചാക്യാർ ഇവരുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം കിട്ടിയത് ഈ കാരിച്ചി എന്ന് പറയുന്ന മംഗലംകളി കലാകാരിക്കാണ്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മംഗലംകളിയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു അനുഭവമായിരിക്കും അന്ന് നടന്നിട്ടുണ്ടാവുക. ആ വേദിയിൽ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുക. സിംഹാസന തുല്യമായ വേദിയായിരുന്നു അത്, കസേലൊക്കെ അങ്ങനെയാണ്. അത് ഒരുപക്ഷെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മറക്കാനാവാത്തൊരു അനുഭവം കൂടിയാണത്. ഈ മംഗലംകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ, ഒരുപക്ഷെ അറിയപ്പെടാതെ പോകുന്ന കലാരൂപത്തെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒരുപക്ഷെ അഖിലേന്ത്യാ തലത്തിലും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആളുകൾ അത് അന്വേഷിച്ച് വരാനും അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം ചെയ്യാനൊക്കെ അതിനുശേഷം ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഇന്ന് സ്കൂൾ യുവജനോത്സവത്തിന് പോലും അതൊരു വിഷയമായിട്ട് വന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്നത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
0: ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഇതിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച്?
1: മംഗലംകളി എന്ന് പറയുന്നത് ശരിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലവേട്ടുവ സമുദായവും മാവില സമുദായവും, ഈ രണ്ട് സമുദായങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. കാസർഗോഡ് ജില്ലയിൽ കൂടുതലും, കണ്ണൂർ ജില്ലയിലെ ചില ഏരിയ തളിപ്പറമ്പ് താലൂക്കിലും മാത്രം ഒതുങ്ങുന്നതാണ് ഇവര്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണഗതിയിൽ ഒരു വിവാഹവേളയിൽ കളിക്കുന്നത് ആണ് ഈ മംഗലംകളി. മംഗലം എന്ന് പറഞ്ഞാൽ ഈ നാട്ടില് വിവാഹം എന്നുള്ള അർത്ഥമാണ്. ഇത് ഈ വിവാഹത്തോടനുബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് വധുവിനെ നടത്തിച്ച് കൊണ്ടുപോകുന്ന ഒരു, അതിന്റെ കൂടെ തുടികൊട്ടി താളാത്മകമായി നൃത്തം ചെയ്യുന്ന ഒരു കലാരൂപമാണ് മംഗലംകളി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും മറ്റു പല ആഘോഷത്തിനും മംഗലംകളി കളിക്കാറുണ്ട്. കാതുകുത്ത് ചടങ്ങിനോടനുബന്ധിച്ച്, പിറന്നാളിനോടനുബന്ധിച്ച്, അതുപോലെ തുലാപ്പത്തിന്, ഇങ്ങനെയുള്ള ചില ആഘോഷാവസരങ്ങളിൽ കൂടി മംഗലംകളി നടത്താറുണ്ട്. അതുപോലെ ഈ മംഗലംകളി എന്ന് പറയുന്നത് സമുദായത്തിന്റെ കല്യാണം മാത്രമല്ല, അവരാർക്ക് വേണ്ടിയിട്ടാണോ ജോലി ചെയ്യുന്നത് അവരുടെ വീട്ടിലെ കല്യാണത്തിനും മംഗലംകളി കളിക്കുകയും ചെയ്യാറുണ്ട്.
0: ഈ തിടമ്പ് നൃത്തത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭ്യമാക്കുന്നതിലും തെയ്യത്തെ ഗുരുവായൂരപ്പൻ പുരസ്കാരത്തിന് പരിഗണിപ്പിക്കുന്നതിലും അങ്ങ് വഹിച്ച പങ്ക് ഏറെ വലുതാണ്. ഈ അംഗീകാരങ്ങള് ആ കലാകാരന്മാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതുപോലെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച് അങ്ങ് എങ്ങനെ കാണുന്നു?
1: കാവാലം നാരായണ പണിക്കർ സംഗീതനാട അക്കാദമി ചെയർമാൻ ആകുമ്പോൾ ഒരുപക്ഷെ ഈ സാംസ്കാരിക രംഗത്ത് വലിയ മുതൽക്കൂട്ട് നൽകുന്ന ഏതെങ്കിലും കലാരൂപം അവാർഡിന് അർഹമാകാത്ത കലാരൂപം ഉണ്ടോ എന്ന്, ഒരുപക്ഷെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാരൂപങ്ങൾ ഏതെങ്കിലും ഇതുവരെ സംഗീതനാട അക്കാദമി അംഗീകരിക്കപ്പെടാത്തതുണ്ടെങ്കിൽ അതിന് അവാർഡ് കൊടുക്കാമെന്ന് കാവാലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, തിടമ്പ് നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. നമ്പൂതിരിമാരാണ് ആ നൃത്തം ചെയ്യുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ചെണ്ടയുടെ മേളത്തിനനുസരിച്ചിട്ട് അതിമനോഹരമായിട്ട് മണിക്കൂറുകളോളം തിടമ്പ് നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതൊരു വളരെ ക്ലാസിക്കലായി വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കലാരൂപമാണ്. ഇതിന് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് അംഗീകരിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് ഇതിന് ഏറ്റവും പ്രസിദ്ധനായ കലാകാരനെന്ന് രണ്ടഭിപ്രായമില്ലാത്ത ഒരു കലാകാരൻ ദേവനർത്തകർ വെതിരമനായിരുന്നു. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. നീലേശ്വരത്താണ്. ഇനി മരിച്ച ആൾക്ക് അവാർഡ് കൊടുക്കാറില്ല, അതൊരു പ്രശ്നമാണ്. എന്തായാലും ഇതിന് സംഗീത നാടക അക്കാദമി തിടമ്പ് നൃത്തത്തിന് അവാർഡ് കൊടുക്കുമെന്ന് ധാരണയാവുകയും ചെയ്തു. അപ്പൊ ആർക്കായിരിക്കും പുതിയതായിട്ട് കൊടുക്കേണ്ടത്? അതിന് അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട്. ഒരുപക്ഷെ അവാർഡിന്റെ പേര് വെതിരമന അവാർഡ് എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ തെക്കില്ലം ശ്രീധർ നമ്പ്രാന്തിരി നീലേശ്വരം സ്വദേശിയാണ്, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ശിഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനാണ് ആ അവാർഡ് കിട്ടിയത്, വെതിരമനയുടെ പേരിലുള്ള ആദ്യത്തെ അവാർഡ്. ഇപ്പം ഫോക്ലോർ അക്കാദമിയും അതിനുശേഷം ക്ഷേത്രകല അക്കാദമിയൊക്കെ തിടമ്പുനൃത്തത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. 2002-2003 ആണ് ആദ്യമായിട്ട് അവാർഡ് കിട്ടുകയും അത് ചെയ്യുന്ന കലാകാരന്മാർക്കും നൃത്തക്കാർക്കൊക്കെ ഒരു അംഗീകാരം ലഭിക്കുന്നതും അന്നു മുതലാണ്.
0: ഈ എരുതുകളി പോലെ വിസ്മൃതിയിലാകുന്ന കാർഷിക ആചാരങ്ങളെ തിരികെ കൊണ്ടുവരാൻ അങ്ങ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പുതിയ തലമുറ ഇത്തരം വേരുകളുമായി എത്രത്തോളം ബന്ധപ്പെടുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? ആ ഒരു എരുതുകളിയെ കുറിച്ച് എന്താണ് പറയാൻ?
1: മംഗലംകളി പോലെ തന്നെ മംഗലംകളി അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിൽ എരുതുകളി, അത് തിലാവം തിലാവപ്പത്തിന് വീടുകളിലൊക്കെ എരുത് എന്ന് വെച്ചാൽ കാളയാണ്. കാളയുടെ രൂപം തുണിയിലൊക്കെ പൊതിഞ്ഞ് മരം കൊണ്ടുണ്ടാക്കിയ കാളയുടെ മുഖം വെച്ച് അത് അതിൻ്റെ ഉള്ളിൽ ആൾ കയറി നിന്ന് ആളുകളായിരിക്കും ചലിക്കുക. പക്ഷേ അത് എരുത് നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കാളയുടെ നൃത്തമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ എല്ലാ വീടുകളിലും പോകും. ആ വീടിൽ നിന്ന് ധാന്യങ്ങളും അരിയായാലും പയറായാലും വസ്ത്രമായാലും പൈസയും വീടുകളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഒരുപാട് കഥകളുമുണ്ട്. ഒരുപക്ഷെ എരുതുകളിയുടെ നല്ല മനോഹരമായ കഥകള്. സുബ്രഹ്മണ്യത്തേക്ക് കാലീന എരുത് വാങ്ങിക്കാൻ വേണ്ടി പോയ ഒരുപാട് ആളുകളെ കുറിച്ച് ഉള്ള കഥ പറയുന്നുണ്ട്. പണ്ടുകാലത്തെ ജന്മികളൊക്കെ അവർക്കൊക്കെ കൃഷി നടത്തണമെങ്കിൽ എരുത് കാള കൂടെ ഉണ്ടാവണം. ഈ കാള വാങ്ങിക്കാൻ സുബ്രഹ്മണ്യത്ത് പോയി അവിടുന്ന് കൊണ്ടുവന്ന് അതൊരുപക്ഷെ ആളുകളെ ശാപം കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി കെട്ടി വീടുകളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ആ ദൃഷ്ടിദോഷം അവസാനിപ്പിക്കുകയും അങ്ങനെ അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളൊരു കഥ എരുതുകളിക്ക് പറയാറുണ്ട്. അത് ശരിക്ക് രണ്ട് സമുദായത്തിലും ഈ മാവല സമുദായത്തിൻ്റെ ആളും മലവീട്ടുവ സമുദായവും രണ്ടുപേരുമാണ് ചെയ്യുന്നത്. അതിമനോഹരമായ പാട്ട് ഈ എരുതുകളിക്കുണ്ടാവുക. സുബ്രഹ്മണ്യത്തേക്ക് കാലിച്ചന്തകളിലേക്ക് പോയതും അവിടുന്ന് തിരിച്ച് കാലിയെ കൊണ്ടുവന്നതും ജന്മിയുടെ വീട്ടിൽ കാളയെ കെട്ടിയതും ഒക്കെ ആയിട്ടുള്ള കഥകൾ പാട്ടിലൂടെ അനാവരണം ചെയ്യുന്ന തുളു മാവലന്മാരാണെങ്കിൽ തുളുവൊക്കെ കലർത്തിയ ഒരു ഒരു ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മാവലന്മാരുടെ ഭാഷ മലയാളത്തിൽ പാടുന്നുണ്ട്. മലവീട്ടുവ സമുദായം എന്ന് പറയുന്നത് അവർ മലയാളത്തിലാണ് ഇത് പാടുന്നത്. കണ്ണൂർ ആകാശവാണിയിലെ പരിപാടിയിൽ ഏതോ ഒരു ഓണത്തോടനുബന്ധിച്ചിട്ടൊരു പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര മനോഹരമായ ഒരു പക്ഷേ ആ ഒരു കലാരൂപം ഇന്ന് പല സ്ഥലത്തും അത് ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് കേരളത്തിൽ പുറത്തേക്ക് പോലും ആ കലാരൂപത്തെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. റാഞ്ചി ജാർഖണ്ഡിലെ റാഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഫെസ്റ്റിവലിന് ഇവരുടെ മാവല സമുദായത്തിൻ്റെ മംഗലങ്ങളെയും മാവല സമുദായത്തിൻ്റെ ഇരുതുകളെയും അവിടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ പല പ്രദേശത്തും ഇതുപോലുള്ള പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ആളുകൾ വളരെ അത്ഭുതത്തോടെ അത്ര മനോഹരമായിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കാള ചലിക്കുന്നത് ഒരുപക്ഷെ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവതരണം എന്ന നിലയിൽ ആളുകൾ ഏറെ കയ്യടിയോടെ സ്വീകരിച്ച ഒരു കലാരൂപമാണ് ഇരുതുകൾ.
0: അതിനിടെ 120 രാജ്യങ്ങൾ സന്ദർശിച്ചു. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ പ്രാദേശിക സംസ്കാരത്തെയും കലകളെയും ആഘോഷിക്കുന്ന രീതിയിൽ നിന്ന് കേരളത്തിന് എന്തൊക്കെയാണ് കണ്ടു പഠിക്കാനുള്ളത് എന്നാണ് അങ്ങ് കരുതുന്നത്?
1: 1990 ആദ്യമായിട്ട് പുറത്തു പോകുന്നത്. അത് മലേഷ്യയിലായിരുന്നു. കോലാലംപൂരിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതൊരു ഒരു ഫെസ്റ്റിവൽ മലയാളി അസോസിയേഷൻ നടത്തിയ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യത്തെ എന്റെ വിദേശയാത്ര. അതിനുശേഷം ഒരുപക്ഷെ ഞാൻ ISFNR എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് മാറി. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഫോക്ക് നറേറ്റീവ് റിസർച്ച്. അത് എല്ലാ വർഷവും പല രാജ്യങ്ങളിലാണ് ഇത് നടത്തുക. സ്വീഡനിലുണ്ടായിരുന്നു, റഷ്യയിലുണ്ടായിരുന്നു, അങ്ങനെ പല രാജ്യത്ത് നടക്കുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും പോകും. അതോടൊപ്പം തന്നെ പല പ്രദേശങ്ങളിലും ഇൻവിറ്റേഷനിലും യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ ചൈനയിലൊക്കെ പോയിട്ട് ചൈനയിൽ 3 ചൈനയിലുണ്ടായിരുന്നു, ബീജിംഗ് സർവകലാശാലയായിട്ടും ബന്ധപ്പെട്ടിട്ട് ഓരോ പ്രദേശത്തും അങ്ങനെ യൂണിവേഴ്സിറ്റീൻ്റെ ഇൻവിറ്റേഷനായാലും ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷനായാലും അതുപോലെ മറ്റ് സംഘടനകളുടെ ഇൻവിറ്റേഷനും ആയിട്ടൊക്കെയാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാറ്. പരിപാടി എന്ന് പറയുന്നത് കൾച്ചറൽ ഫെസ്റ്റിവൽ മാത്രമല്ല, സെമിനാറുകൾ, വർക്ക്ഷോപ്സ്, പ്രസംഗങ്ങൾ, ക്ലാസുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല സ്ഥലത്തും പോകും, പല യൂണിവേഴ്സിറ്റിയിലും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തേക്കും കൂടെ കണക്കാക്കിയാൽ 124 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇത്രയായിട്ട് പലതവണ പോയ രാജ്യങ്ങളുണ്ട്. എനിക്കൊന്നൊരു 10-12 പാരീസ് പോയിട്ടുണ്ട്, 6 കൊറിയയിൽ പോയിട്ടുണ്ട്. അതായത് 2010 ഫോക്ക്ലാൻഡിന് യുനെസ്കോ അംഗീകാരം ലഭിക്കുന്നത്. യുനെസ്കോന്റെ അംഗീകാരം ലഭിച്ച ഒരുപക്ഷെ ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള സംഘടനകളിലൊന്ന് ഫോക്ക്ലാൻഡാണ്. ഇത് ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഇതിന്റെ പ്രവർത്തനമുള്ളത്. വിദേശികളുമായിട്ട് ബന്ധപ്പെടുകയും വിദേശത്തുള്ള ആളുകൾ പഠിക്കാൻ വരികയും വിദേശത്തേക്ക് ആളുകൾ ഞങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു അന്തർദേശീയ സ്വഭാവം ഈ കലാ സംഘടനക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട. അതുകൂടാതെ യുനെസ്കോന്റെ അംഗീകാരം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വർഷമുള്ള യുനെസ്കോ മീറ്റിംഗിന് പോകണം. യുനെസ്കോയിലെ അഡ്വൈസറി ഉപദേശക സമിതി അംഗമായിട്ട് കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുനെസ്കോന്റെ എല്ലാ മീറ്റിങ്ങുകൾക്കും അവർ വിളിക്കുകയും പോവുകയും ചെയ്യും. അതുപോലെ യുനെസ്കോ ആയിട്ട് ബന്ധമുള്ള യുനെസ്കോയിൽ അഫിലിയേറ്റ് ചെയ്ത മറ്റ് പല രാജ്യങ്ങളിലെയും എലമെന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എലമെന്റ് യുനെസ്കോ ഇൻസ്ക്രൈബ് ചെയ്യുന്ന കൾച്ചറൽ എലമെന്റ് ഇന്നതാണെന്ന് കാണാൻ വേണ്ടിയിട്ടും ഇന്നതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാനും പഠിപ്പിച്ചു തരാനും വേണ്ടിയിട്ട് ആളുകൾ വിളിക്കും, പല രാജ്യത്തിലും വിളിക്കും. പക്ഷേ യുനെസ്കോ അംഗീകരിക്കുന്ന നമ്മുടെ കൂടിയാട്ടം അംഗീകരിച്ചതുപോലെ, കേരളത്തിന്റെ മുടിയേറ്റം അംഗീകരിച്ചതുപോലെ, വേദ പഠന രീതി അംഗീകരിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് 16 കലാരൂപങ്ങൾ യുനെസ്കോ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഗ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള കലാരൂപങ്ങൾ ഈ കലാരൂപങ്ങളുടെ അഡ്വൈസറി കലാരൂപങ്ങളുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഫോക്ക്ലാൻഡിന്റെ പ്രതിനിധി ഇരിക്കാറുണ്ട്, ഞാൻ ഇരിക്കാറുണ്ട് അതിൽ. അപ്പൊ ഞങ്ങളും കൂടെ ആണ് തീരുമാനിക്കുക ഏത് കലാരൂപമാണ് ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടാവും, ഇന്നാണെന്ന് പറഞ്ഞുതരാനുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഡോസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ചില രാജ്യങ്ങളെ അറിയില്ലെങ്കിൽ യുനെസ്കോക്ക് ഫയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളെ വിളിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. അതുകൂടാതെ ICC എന്ന് പറയുന്ന മറ്റൊരു സംഘടന, ഇന്റർസിറ്റി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ കോർപ്പറേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്, യുനെസ്കോ അംഗീകാരമുള്ള ഓർഗനൈസേഷനാണ്. അത് 2006 അത് ആരംഭിക്കുന്നത്. 2013 അതിൻ്റെ തലസ്ഥാനം ഫോക്ക്ലാൻഡാണ്. ഞാനാണ് അതിന്റെ സെക്രട്ടറി ജനറൽ. ഇപ്പോൾ ഏതാണ്ട് ഒരു 67 രാജ്യങ്ങൾ അതിന്റെ മെമ്പർമാരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പരിപാടികൾ ഇപ്പൊ എല്ലാ വർഷവും നടക്കുന്ന സെമിനാറുകളും തിമാറ്റിക് വർക്ക്ഷോപ്സും ചെയ്യുകയും ജനറൽ അസംബ്ലി നടത്തുകയൊക്കെ ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇടക്കിടക്ക് എല്ലാ രാജ്യങ്ങളിലുള്ള ICC മെമ്പേഴ്സ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും, അവിടെയും കൂടെ പോകേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വിദേശങ്ങളിൽ പോകാനുണ്ടാവുന്ന സാഹചര്യം. ഇതൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ടൊരു ഇമാക്കോ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മാസ്ക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഇമാക്കോ എന്ന് പറയുന്ന ഒരു സംഘടന, അത് കൊറിയ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു റിസർച്ച് സെന്ററായിട്ട് ഫോക്ലാൻഡ് 2025 മുതൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കൾച്ചർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന, അതും കൊറിയൻ ബേസ്ഡ് ഓർഗനൈസേഷനാണ്. കലാകാരന്മാരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്, കൊറിയയിലുള്ള ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഞാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൊറിയയായിട്ടുള്ളൊരു ബന്ധം, കൊറിയയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയും നമ്മുടെ കലാകാരന്മാരെ കൊറിയക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇവിടുത്തെ 3 അവാർഡ് കൊടുത്തു. അന്വേഷ മഹന്ത എന്ന് പറയുന്ന സത്രിയ നർത്തകി, കഥകളി രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ സദനം ബാലകൃഷ്ണൻ ആശാൻ, നമ്മുടെ ദീപ്തി ഓംചേരി എന്ന് പറയുന്ന മോഹിനിയാട്ടത്തിന്റെ വളരെ പ്രസിദ്ധയായ നർത്തകി ലീല ഓംചേരിയുടെ മകളാണ്, അവർക്ക് കൂടി ഈ കൾച്ചർ മാസ്റ്റേഴ്സിന്റെ അവാർഡ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്.
0: ഈ ഫോക്ലാൻഡിലെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച്?
1: പ്രത്യേകിച്ച് ഈ നാട്ടിലായതുകൊണ്ട് തെയ്യത്തിന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പഠനം സാധ്യമല്ല. കാരണം ഒന്ന്, തെയ്യത്തറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നു, വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ആളുകൾ. പഠനത്തിന് ആളുകൾ വരുമ്പോൾ തെയ്യം കാണാൻ ചെല്ലാൻ കഴിയില്ലെങ്കിൽ അവർക്ക് കാണാൻ പാടുന്ന തെയ്യത്തിന്റെ രൂപങ്ങളൊക്കെ ഒരുക്കിയ ഒരു മ്യൂസിയം, അതുപോലെ ഫോക്ക് മെറ്റീരിയൽസ്, ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട പഴയ നമുക്ക് നഷ്ടപ്രായമായ ഒരുപാട് വസ്തുക്കൾ, മുടിയിന്റെ കാര്യത്തിലായാലും കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലായാലും പഴയ കപ്പ് ആയാലും പഴയ പെട്രോൾ മാക്സ് ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളും ഫോക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഒരു മ്യൂസിയം എന്നുള്ള നിലയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും ഒരുപക്ഷെ നമ്മുടെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഗവേഷണം നടത്താൻ ഇതൊക്കെ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട്. അത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. അതുപോലെ ഞങ്ങൾ സെമിനാർ, നാഷണൽ സെമിനാറും ഇന്റർനാഷണൽ സെമിനാറും കലാകാലങ്ങളിലെ സെമിനാർ നടത്തി. ഈ അടുത്ത് 2 മുന്നേ ഞങ്ങളൊരു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അലയൻസ് യൂണിവേഴ്സിറ്റിയിലൊരു സെമിനാർ നടത്തിയിരുന്നു. എല്ലാ വർഷവും

0: സെമിനാർ, ഇന്റർനാഷണൽ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം കൊറിയയിൽ ഒരു അന്തർദേശീയ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോക്ലാൻഡിനെ കൊണ്ട് തന്നെ നടത്താൻ സാധിക്കുന്ന രീതിയിൽ ഫോക്ലാൻഡ് നടത്തും. മറ്റ് സംഘടനകളായിട്ട് സഹകരിച്ച് നടത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്.
1: ആഴ്ചപ്പതിപ്പുകള്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകള്, താളിയോല ഗ്രന്ഥങ്ങള്, ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. തികച്ചും വേറിട്ടൊരു രീതിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്.
0: 1969 മുതലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളത് ബൈൻഡ് ചെയ്തിട്ട് സൂക്ഷിച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകും. ഓരോ വർഷം കണക്കാക്കിയിട്ട് ആ വർഷത്തെ ആഴ്ചപ്പതിപ്പുകളൊക്കെ 52 ആഴ്ചപ്പതിപ്പ് ഒരു വർഷത്തേക്ക് എന്നുള്ള നിലയിൽ അത് ബൈൻഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അപൂർവമായ പത്രത്തിന്റെ ഒരു നല്ല കളക്ഷൻ ഞങ്ങളെടുത്തുണ്ട്. ഇന്റർനാഷണൽ ലെവൽ മറ്റൊരു കളക്ഷൻ ഞങ്ങളെടുത്തുള്ളത് താളിയോലകളാണ്. ഒരുപക്ഷെ അപൂർവമായി മാത്രം കിട്ടുന്ന താളിയോലകൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും. പഴയ ഒരു 200-300 കൊല്ലം മുമ്പെയൊക്കെ മലയാളം സുലഭമല്ലാത്തതും വർത്തമാന പത്രത്തിൽ അച്ചടിക്കാൻ പറ്റാത്തതും ഒരുപക്ഷെ കടലാസിൽ എഴുതാൻ കഴിയാത്തതായതൊക്കെ കുറിച്ചു വെച്ചിരുന്നതും ഒരു രേഖയായിട്ട് സൂക്ഷിച്ചതൊക്കെ താളിയോലകളായിരുന്നു. പനയോലയിൽ നാരായൺ കൊണ്ട് എഴുതിയ താളിയോലകൾ, അത് വൈദ്യത്തിന്റെ താളിയോലകളുണ്ട്, പൂരക്കള്ളിയുടെ താളിയോലകളുണ്ട്, തെയ്യത്തിന്റെ കഥകൾ സൂചിപ്പിക്കുന്ന താളിയോലകളുണ്ട്, ആർക്കിടെക്ചറുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സയൻസ് താളിയോലകളിലുണ്ട്, ജ്യോതിഷമുള്ള ഒരുപാട് താളിയോലകളുണ്ട്, അതൊന്നുമല്ലാത്ത സംസ്കൃത കാവ്യങ്ങൾ, നിരവധി കാവ്യങ്ങളുണ്ട്, മഹാഭാരതമുണ്ട്. ഇങ്ങനെയുള്ള താളിയോലകൾ ഏതാണ്ട് ഒരു എണ്ണം എടുത്താൽ 200,000-300,000 പലതവണയായിട്ട് ഡിജിറ്റൈസ് ചെയ്തു. 2006 മുതൽ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഒരു 250,000 താളിയോലകൾ ഞങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
1: ഒരു വക്കീലിന്റെ കുപ്പായത്തേക്കാൾ തനിക്കിണങ്ങുന്നത് മണ്ണറിഞ്ഞ മനുഷ്യരുടെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഡോക്ടർ വി ജയരാജൻ ആരംഭിച്ചതാണ് ഈ അക്ഷീണ പരിശ്രമം. കാരിച്ചിയമ്മയെ ലോകത്തിനു പരിചയപ്പെടുത്തിയപ്പോഴും ചരിത്രമുറങ്ങുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനെ സംരക്ഷിക്കാൻ പോരാടിയപ്പോഴും അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഒന്നുമാത്രം: നമ്മുടെ വേരുകൾ അറ്റുപോകാതിരിക്കുക. വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും തന്റെ ഗ്രാമത്തിലെ തെയ്യങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാടൻ കലകളുടെയും താളം മുറിയാതെ കാക്കുന്ന ആ മനസ്സ് വരും തലമുറയ്ക്ക് വലിയൊരു പാഠപുസ്തകമാണ്. പൈതൃകത്തിന്റെ പൊരുൾ തേടി ഡോക്ടർ വി ജയരാജൻ. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
3: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സ്. താൽപര്യമുള്ളവർ 28 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-24-25-6860. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2-21-1400. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
3: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, പി നാരായണൻ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250 സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. दो राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ February 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ 203 runs നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 runs നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
5: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
6: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
5: May 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
6: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
5: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
6: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
9: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
8: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
8: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
9: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: പാട്ടിൽ ഈ പാട്ടിൽ

ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം റിലീസായ ദൃശ്യം 3 എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് ജോജി വണ്ടാനത്ത്, പാടിയത് ശിവാനി.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്കടുത്തുള്ള കൊളോണി ആണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം. ജർമ്മൻ ധനകാര്യ വിദഗ്ധനും എഞ്ചിനീയറുമായ ക്ലോസ് മാർട്ടിൻ ഷ്വാബ് ആണ് 1971 ജനുവരിയിൽ ഈ സംഘടന സ്ഥാപിച്ചത്. ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കുകയും ചെയ്യുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസാന്ത്യത്തിൽ വാർഷിക സമ്മേളനം നടത്തിവരാറുണ്ട്.
3: നിർമ്മല ITI വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. നിർമ്മല ITI കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യത. 48 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. ഓൺ ദ ജോബ് ട്രെയിനിംഗ്, ജോബ് പ്ലേസ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹോസ്റ്റൽ സൗകര്യം. നിർമ്മല ITI പരിയാരം കണ്ണൂർ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 9074341726 അല്ലെങ്കിൽ 8547108649. ഒരു ഈശോ സഭാ സ്ഥാപനം.
2: KA മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരത്തിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു ഡോക്ടർ കെ പത്മനാഭൻ.
4: യാഥാർത്ഥ്യവും മിത്തും ഭാവനയും സമന്വയിപ്പിച്ച് തന്റേതായ ശൈലിയിൽ കഥകളെഴുതുന്ന KA മനാഫിന്റെ അടുത്തിടെ പ്രസിദ്ധീകരിച്ച സമാഹാരമാണ് ഫക്കീർ. 17 കഥകളുള്ള പുസ്തകത്തിന്റെ ശീർഷകം കൂടിയായ ഫക്കീർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം മൈതാനത്തിനടുത്ത മരച്ചുവട്ടിലിരുന്ന് ശ്രവണസുഗതമായ ഓടക്കുഴൽ വാദനം നടത്തുന്നതായാണ് കഥാരംഭത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓടക്കുഴൽ നാദം പോലെ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയിൽ കഥാകൃത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വായനക്കാരിൽ ഒരുതരം വിങ്ങലാണ് ഉണ്ടാകുന്നത്. എലിപ്പെട്ടി എന്ന കഥ ഒരു സാധാരണ ദൈനംദിന അനുഭവവിവരണം പോലെ തുടങ്ങി അവസാനമാകുമ്പോഴേക്കും അനുവാചകരെ വിഭ്രാമകമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ എത്തുന്നുണ്ട്. എലിപ്പെട്ടിയിൽ കുടുങ്ങുന്ന എലികളിൽ ഒരെണ്ണം പോലും ചത്തുപോകരുന്ന നിർബന്ധത്തോടെ മരങ്ങൾ നിറഞ്ഞ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള നമ്പ്യാർകണ്ടിയിൽ തുറന്നുവിടുകയായിരുന്നു പതിവ്. കഥാരംഭത്തിലുള്ള ചെറു ആസ്വാദനത്തിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കളെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയുടെ താൽപര്യം മാനിച്ച് ശല്യക്കാരന എലിയെ വേട്ടയാടുന്നുവെങ്കിലും പ്രശ്ന പരിസരത്തു നിന്ന് മാറ്റുക മാത്രമാണ് കഥയിലെ നൈതിക മൂല്യമുള്ള നായകൻ ചെയ്യുന്നത്. എലിപ്പെട്ടിയുടെ തുടർച്ചയായി കാണാവുന്ന കഥയാണ് എലിജന്മം. എലിപ്പെട്ടി എന്ന കഥയുടെ ഒടുക്കം എലിജന്മത്തിന്റെ തുടക്കമായി മാറുന്നുണ്ട്. കാട്ടം എന്നറിയപ്പെടുന്ന ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള ലൊട്ടുലൊടുക്ക സാധനങ്ങളും എലിപ്പെട്ടിയും വരെ വിൽക്കുന്ന കാട്ടക്കടയുടെ ഉടമയും എലിയും എലിപ്പെട്ടിയും പഴയ മാളികത്തറവാടും മരിച്ചുപോയ ചാത്തന്റെ മകൻ കരിയാത്തനുമൊക്കെ ഈ കഥയിലും നിറസാന്നിധ്യമാണ്. റിയൽ എസ്റ്റേറ്റുകാർക്ക് കൈമാറപ്പെട്ട ദേശീയപാതക്കരികിൽ ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന അമ്പ്യാർകണ്ടിയിലെ പറമ്പിലെ വൻമരങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാളിക വീടും പറമ്പിലെ സർവസ്വം വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കഥയിൽ വിവരിക്കുന്നുണ്ട്. കോടികൾ വില കൊടുത്ത് പുതിയ സൌധങ്ങൾ പണിയാനായി വാങ്ങിയ ആൾ അമ്പ്യാർകണ്ടിയിലെ ശേഷിപ്പുകൾ നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കഥ പറയുന്ന ആളിന്റെ നമ്പരത്തിന്റെ വിവരണങ്ങളോടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും നേരം പുലരും മുമ്പ് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് അതിവിശാലമായ പറമ്പിനു ചുറ്റും മധുരോരങ്ങളുടെ ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ടുള്ള നടത്തം നഷ്ടമാകുന്നതിന്റെ വ്യഥയും അയാളെ അലോസരപ്പെടുത്തുന്നുണ്ട്. നമ്പ്യാർകണ്ടി നിരപ്പാക്കുന്നതിന്റെ ഭാഗമായി എലികളെയും ക്ഷുദ്രജീവികളെയും ഒപ്പം കരിയാത്തനെയും സാധാരണ മാർഗത്തിൽ നീക്കം ചെയ്യാനാവാതെ വന്നപ്പോൾ സ്ഫോടനം വഴി അഗ്നിക്രിയാക്കുന്നതെല്ലാം നേരിൽ കണ്ടുകൊണ്ടിരുന്ന ഗേറ്റിന്റെ ദ്രവിച്ച കമ്പികളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ആഖ്യാതാവിന്റെ ദൈന്യതയാർന്ന ഭാവം ഉള്ളിൽ തട്ടും വിധം കഥാകൃത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. ആമുഖക്കുറിപ്പിൽ സന്തോഷ് ഏച്ചിക്കാനം സൂചിപ്പിച്ച നമ്പ്യാർകണ്ടി പൊളിച്ചു കളയുമ്പോൾ യഥാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമുന്നതമായ സങ്കല്പങ്ങളാണെന്ന വാക്യം ഇവിടെ ചേർത്ത് വായിക്കാനാവും. സാഹചര്യങ്ങൾ ഭ്രാന്തനാക്കി മാറ്റിയ അന്ത്രൂട്ടിയുടെ ജീവിത ചിത്രമാണ് മരണത്തിനപ്പുറം എന്ന കഥയിലൂടെ ലളിതമായും ഹൃദയസ്പർശിയായും KA മനാഫ് വരച്ചു കാട്ടുന്നത്. സഹോദരൻ അസൂട്ടിക്കയുടെയും ഭാര്യ സഹോദരൻ കലന്തന്റെയും ധനത്തോടുള്ള അമിതമായ ആസക്തി കൊണ്ട് ഭ്രാന്തനാക്കപ്പെടുകയും ഒന്നിലധികം തവണ ചികിത്സ കൊണ്ട് ഭ്രാന്ത ഒഴിഞ്ഞ ശേഷവും വീണ്ടും അവയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അന്ത്രൂട്ടിയുടെ മരണത്തിനിപ്പുറമുള്ള ജീവിതയാത്രയാണ് കഥയിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു മുസാഫിറിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയും കാവ്യാത്മകമായ ഭാഷയിലുള്ള രചന തന്നെയാണ്. ഒരു നോമ്പുകാലത്ത് എങ്ങു നിന്നോ വന്ന ഒരു സഞ്ചാരി ബാപ്പയോടൊപ്പം വീട്ടിലെത്തുകയാണ്. അയാൾക്ക് വീട്ടിൽ ഒരു മുറിയിൽ തങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. രാവിലെ ഏറെ വൈകിയപ്പോൾ നോമ്പുകാലത്തെ അത്താഴം കഴിക്കാൻ അതിഥിയെ വിളിക്കാനെത്തിയപ്പോൾ തുറന്നുകിടക്കുന്ന വാതിൽ തലേന്ന് സ്വർണ്ണ നിറത്തിലുള്ള നാണയങ്ങൾ സമ്മാനിച്ച് മൂർധാവിൽ ചുംബിച്ച മുസാഫിറിനെ കാണാനില്ല. കട്ടിലിനടുത്ത മൂലയിൽ ഊന്നുകൊടി മാത്രം ചാരിവെച്ച അവസ്ഥയിലുണ്ടായിരുന്നു. അത് പിന്നീട് പ്രധാന കഥാതന്തുവായി മാറുകയാണ്. ഊന്നുകൊടി എടുക്കാനായി ഒരിക്കൽ കൂടി വൃദ്ധനായ മുസാഫിർ വരുമെന്ന് കഥ പറയുന്ന ആൾ വിചാരിക്കുന്നുണ്ട്. കുറേയധികം റംസാൻ രാവുകൾ കഴിഞ്ഞിട്ടും അതുണ്ടായില്ല. പിന്നീട് ഒരു തീവണ്ടി യാത്രയിൽ സ്വപ്നദർശനം പോലെ മുസാഫിറിനെ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുമ്പോഴേക്കും സഹയാത്രികനായ വൃദ്ധൻ അരികിൽ നിന്നും അപ്രത്യക്ഷനായിരുന്നു. അപ്പോഴും എപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മറന്നുവെച്ചു പോയ ഊന്നുവടി മനസ്സിൽ മായാതെ നിന്നു. മാറി താമസിക്കുമ്പോൾ തറവാട്ടിൽ നിന്നും നേരത്തെ ഊന്നുവടി എടുക്കാത്തതിൽ സങ്കടം തോന്നുകയാണ്. ഒടുവിൽ അന്വേഷിച്ച് തറവാട്ട് വീട്ടിലെത്തിയപ്പോൾ വീട് പുതുക്കിപ്പണിത വല്യക്ക ആ കുണ്ടൻവടി നിനക്കെന്തിനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. തറവാട്ട് വീട്ടിലെ തേങ്ങാക്കൂട്ടിലെ വിറകുള്ളികൾക്കിടയിൽ നിന്നും പൊടിമൂടിക്കിടക്കുന്ന വടി കണ്ടുപിടിക്കാനായി. പിന്നീട് ആ വടി സന്തത സഹചാരിയായി മാറുകയായിരുന്നു. കഥയുടെ ചെറിയ ആമുഖത്തിൽ വി ആർ സുധീഷ് കുറിച്ചത് ഊന്നുവടിയുടെ താങ് നമുക്ക് വലിയ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ്. ഈ കഥയുടെ വായനയും നമുക്ക് അതുതന്നെ നൽകുന്നു. പത്രത്തിലെ ചരമക്കോളങ്ങൾ സ്ഥിരമായി നോക്കുന്നയാളിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഭ്രാമകമായ ചിന്തകളാണ് മൃത്യോർമ്മ എന്ന കഥയിലൂടെ വരച്ചു കാട്ടുന്നത്. രാവിലത്തെ വായനക്കിടയിൽ കണ്ണിലുടക്കിയത് ജന്മമരണങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യാലയത്തിലെ കാര്യദർശിയായ എപ്പോഴും ബസ്സിലെ സഹയാത്രികനായ ബാലേട്ടന്റെ അപ്രതീക്ഷിതമായ മരണമാണ്. മരണവീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ സ്ഥിരം ബസ്സിൽ ടിക്കറ്റ് മുറിച്ചു വന്നിരുന്ന കൃഷ്ണൻകുട്ടിയും തലേന്ന് രാത്രി മരണപ്പെട്ടതായി അറിയുന്നു. ബാലേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ കസേര വരിച്ചിട്ട് ഇരിക്കാൻ ക്ഷണിക്കുന്ന ബാലേട്ടനെ കണ്ട് ഞെട്ടിത്തെറിച്ച് മടക്കയാത്ര ആരംഭിക്കുകയാണ്. മരിച്ചുപോയവരുടെ നിഴൽ ഘോഷയാത്രയാണ് വിഭ്രാമകമായ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയത്. മരണവും ജീവിതവും ഉപഭോധ മനസ്സിൽ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളാണ് കഥയിലൂടെ വെളിവാക്കാൻ ശ്രമിക്കുന്നത്. ബാങ്ക് വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ ജപ്തി നടപടികൾക്ക് വിധേയരാകേണ്ടി വരുന്ന സയ്യിദ് മുഹമ്മദിന്റെയും ചിന്താമരക്ഷന്റെയും അവസ്ഥയിൽ നൊമ്പരപ്പെടുന്ന നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരുടെ നിസ്സഹായാവസ്ഥ അവതരിപ്പിക്കപ്പെടുന്ന കഥയാണ് സർഫേസി. പെട്ടെന്ന് ധനാഢ്യനായി മാറിയ കൊയ്യക്കാരൻ കണ്ണായരനും ഭാര്യ ഉൽപ്പലാശിയും ഇടവലക്കാരി നാരായണയും പ്രധാന കഥാപാത്രങ്ങളായി ഉയരുന്ന കൊയ്യക്കാരൻ വർത്തമാനകാലത്തെ പൊതു അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭ്രമാത്മക കഥയാണ്. കെ എ മനാഫിന്റെ ഏതോ കഥയിൽ നിന്നും കൂട്ടം തെറ്റിപ്പോയ കഥാപാത്രത്തെ സൂക്ഷ്മമായി ആഖ്യാനം ചെയ്യുന്ന കാവ്യാത്മകമായ രചനയാണ് നിഴൽചിത്രങ്ങൾ എന്ന കൊച്ചുകഥ. സമാഹാരത്തിലെ ഫക്കീർ മുതലുള്ള കഥകളിലെല്ലാം സൂക്ഷ്മതലത്തിൽ സമൂഹത്തെ നോക്കിക്കാണുന്ന മനുഷ്യസ്നേഹത്തിൽ ഊന്നു നൽകുന്ന രചനാരീതിയാണ് കാണാനാവുക. അശാന്തി പർവം എന്ന കഥയും ശാന്തി നഷ്ടപ്പെട്ട സാമൂഹ്യാവസ്ഥയുടെ വിഹുലതകൾ വിമർശനാത്മകമായി വരച്ചു കാട്ടുന്ന ഒന്നാണ്. യഥാതഥമായ വിവരണങ്ങൾ ആരംഭിച്ച് ഭ്രമാത്മക തലത്തിൽ അവസാനിക്കുന്നതാണ് മൂന്നാം നിലയിലെ ഫ്ളാറ്റിൽ ഒറ്റക്ക് താമസിക്കുന്ന ആരുമായുമുള്ള സമ്പർക്കം ആഗ്രഹിക്കാത്ത അവിവാഹിതയായ ഹേമലത ടീച്ചർ മുഖ്യ കഥാപാത്രമായ ഒരു രൂപാന്തരത്തിന്റെ കഥ. കഥാന്ത്യത്തിൽ ജനവാതിൽ തുറന്ന് ചിറകുകൾ വിടർത്തി അതിവേഗം ശ്വേത മേഘങ്ങളിൽ ഊളിയിട്ട് പറന്നുപോയ ഹേമലത ടീച്ചറുടെ കാര്യം നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് കഥാകൃത്ത് ചോദിക്കുന്നത്. പരിസ്ഥിതി വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്ന രചനയാണ് ദൈനംദിന സംഘർഷങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കാനായി സ്വപ്നനഗരിയിലെ ധ്യാനകേന്ദ്രത്തിലെത്തിയ കൈലാസ്നാഥിന്റെ അവസ്ഥ വരച്ചു കാട്ടുന്ന ഒരു മധ്യാഹ്ന ദുരന്തം. വനഭൂമി നിരപ്പാക്കി വിനോദകേന്ദ്രങ്ങളും ധ്യാനകേന്ദ്രങ്ങളുമാക്കി മാറ്റുന്ന കച്ചവട രീതിയെക്കുറിച്ച് കഥാകൃത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ധ്യാനത്തിനിടയിലെ നിർദ്ദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രിക്കുമ്പോഴും അതിലൊന്നും ശ്രദ്ധിക്കാനാവാതെ കേന്ദ്രത്തിലെ തറയിൽ രൂപപ്പെട്ട് വികസിച്ചു വന്ന വിടവിലൂടെ കാൽ തൊട്ട് തലവരെ അഗാധ ഗർത്തങ്ങളിലേക്കു കൈലാസ്നാഥ് ഊഴ്ന്നു വീഴുന്ന അവസ്ഥ കഥാകാരൻ വിവരിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യ രൂപത്തിൽ വർത്തമാനകാലത്തെ പൊങ്ങച്ചം നിറഞ്ഞ ജീവിതമടക്കമുള്ള ബഹുമുഖ വിഷയങ്ങൾ കഥയിൽ കൊണ്ടുവരാൻ കെ എ മനാഫിന് കഴിയുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ഭാർഗവന്റെയും ഭാര്യ കുഞ്ഞുലക്ഷ്മി ടീച്ചറുടെയും കഥയാണ് വിരാമമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും മൃത്യോർമ്മ പോലുള്ള കഥയിലുള്ളതുപോലെ മരണവുമായും ജീവിതവുമായും ബന്ധപ്പെട്ട മനുഷ്യസങ്കല്പങ്ങൾ കൂടി അവയിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട്. വിരാമത്തിനു ശേഷം പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത സ്ഥാപനത്തിലെത്തിയാൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ കഥയിൽ സൂക്ഷ്മമായി കുറിക്കുന്നുണ്ട്. കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന കുടുംബബന്ധങ്ങളുടെ ആഖ്യാനമാണ് അമ്മാനത്ത് എന്ന കഥയിൽ. പെൺകുട്ടികളുടെ മനസ്സമ്മതം നോക്കാതെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള സമൂഹത്തിൽ പൊതുവേ കാണുന്ന തകരാറുകളാണ് കഥയിൽ വിവരിക്കുന്നതെങ്കിലും നാടകീയമായ ആഖ്യാന രീതി കൊണ്ട് അമ്മാനത്ത് മികച്ച വായനാനുഭവം നൽകുന്ന കഥയായി മാറുന്നുണ്ട്. പെരുമയുള്ള സർക്കസ് കമ്പനിയിലെ തയ്യൽക്കാരൻ അയാൾ തുന്നിയ അലങ്കാര

0: ാർപ്പൊലിമയുള്ള പട്ടുവസ്ത്രങ്ങളുടെ തിളക്കം കൊണ്ടും മെയ്യഴകും മെയ്വഴക്കവും കൊണ്ടും കാണുകളെ വിസ്മയിപ്പിച്ച താരറാണിയും കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് സഹയാത്ര ചെയ്ത ശേഷം ഒടുവിൽ പിരിയുകയാണ്. ജോലി നഷ്ടപ്പെട്ട് മാനസിക നിലതെറ്റി തന്റെ മൺകുടലിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അയാളുടെ വിഭ്രാഹമായ അവസ്ഥയാണ് വാതിൽ എന്ന കഥയിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങളെല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന പൊതുരീതി കൻസ എന്ന കഥയിൽ വരച്ചു കാട്ടുന്നുണ്ട്. നാണയത്തിന്റെ കിലുക്കത്തിൽ മാത്രം മനുഷ്യബന്ധങ്ങളിൽ കാണുന്നവരുടെ ലോകം മനാഫ് വാക്കുകളിലൂടെ വരച്ചിരുന്നുവെന്ന് പി കെ പാറക്കടവ് ആമുഖമായ ആസ്വാദനത്തിൽ കുറിച്ചത് കഥയുടെ കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ്. ജിന്ന് ഈ സമാഹാരത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കഥയാണ്. കഥയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും രചനയുടെ ഒഴുക്കിനെക്കുറിച്ചും മറ്റു കഥകളിൽ നിന്ന് വ്യത്യസ്തമായി എം എ റഹ്മാൻ എഴുതിയ ദീർഘമായ പരിചയപ്പെടുത്തൽ ശ്രദ്ധേയമാണ്. ദീർഘനാളായി കുടുംബസമേതം ജോലിയുമായി ബന്ധപ്പെട്ട് വൻ നഗരങ്ങളിലെ ആഡംബര ഫ്ളാറ്റുകളിൽ സന്തോഷത്തോടെ താമസിച്ച ശേഷം സ്ഥലം മാറിയ ഒരു കുഗ്രാമത്തിലെ വാടക വീട്ടിൽ എത്തിയപ്പോഴുള്ള അനുഭവങ്ങളാണ് കഥയുടെ ബീജം. ദൃശ്യാനുഭവം നൽകുന്ന വിവരണ രീതിയും ജിന്നുമായി ബന്ധപ്പെട്ട ഭ്രമാത്മകമായ കൽപ്പനകളിലൂടെയും കഥാന്ത്യം വരെ ഉദ്യോഗത്തിന്റെ മുൾമിലയിൽ നിർത്താൻ കഥാകൃത്തിന് കഴിയുന്നുണ്ട്. ശലഭസ്വപ്നങ്ങളുടെ ആത്മഭാഷണം എന്ന ശീർഷകത്തിലുള്ള ആമുഖക്കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ കഥ പറച്ചിലെ ത്രിമാനത അനുവാദകനെ ബോധ്യപ്പെടുത്താൻ സമാഹാരത്തിലെ ഓരോ കഥയിലും കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട്. ഓരോ കഥയ്ക്കും മുന്നോടിയായി മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ ചെറുതെങ്കിലും അർത്ഥവത്തായ ആമുഖക്കുറിപ്പുകളും ഫക്കീർ എന്ന പുസ്തകത്തിന്റെ പുതുമയും ഗരിമയും വർദ്ധിപ്പിക്കുന്നുമുണ്ട്.
1: കെ എ മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരത്തിന്റെ വായനാനുഭവം പങ്കുവച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കെ പത്മനാഭൻ.
2: നിർമ്മല ഐ ടി ഐ വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ചത് നിർമ്മല ഐ ടി ഐ പരിയാരം കണ്ണൂർ.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
4: വാട്സാപ്പിൽ ഞാനൊരു മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നു. അടുപ്പത്ത് പാൽ തിളപ്പിക്കാൻ വെച്ചതുപോലെ ഇടയ്ക്കിടെ ഇൻഫോ പരിശോധിക്കും. എന്തിനാ? ആരൊക്കെ കണ്ടു എന്നറിയണം, ആരൊക്കെ പ്രതികരിച്ചു എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കും. ഇനിയാണ് രസം. മെസ്സേജുകൾ വേറെയും വരുന്നുണ്ട്, എന്നാൽ എന്റേതിന് മാത്രം നോ പ്രതികരണം, അബ്സല്യൂട്ട് സൈലൻസ്, പരിപൂർണ നിശബ്ദത. റിലേറ്റബിൾ അല്ലേ? പലരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. യു കെ സ്ലാങ്ങിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന പേരാണ് ടംബിൾ വീഡ്. ടി യു എം ബി എൽ ഇ ഡബ്ല്യു ഇ ഡി, ടംബിൾ വീഡ്. പ്രതികരണങ്ങൾ ഏതുമില്ലാത്ത അസ്വസ്ഥകരമായ നിശബ്ദത. ഒരു ചോദ്യത്തിന് ആരും ഉത്തരം നൽകുകയോ സംഭാഷണത്തിൽ പങ്കുചേരുകയോ ചെയ്യാത്ത അസുഖകരമായ മൗനം, ഇതാണ് ടംബിൾ വീഡ്. Though I used to be an active member, I quit after too many tumbleweed moments. ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നുവെങ്കിലും കുറെ ഏറെ ടംബിൾവീഡ് മൊമെന്റ്സിന് ശേഷം, അതായത് പ്രതികരണ ശൂന്യമായ സന്ദർഭങ്ങൾക്ക് ശേഷം ഞാൻ ക്വിറ്റ് ചെയ്തു. Though I used to be an active member, I quit after too many tumbleweed moments. She felt something was amiss as she was getting tumbleweeds every time she posted. എന്തോ ഒരു പ്രശ്നമുള്ളതായി അവൾക്ക് തോന്നി. കാരണം ഓരോ തവണ പോസ്റ്റ് ചെയ്യുമ്പോഴും അവൾക്ക് tumbleweeds ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് അവൾക്ക് യാതൊരു പ്രതികരണവും ലഭിച്ചിരുന്നില്ല. She felt something was amiss as she was getting tumbleweeds every time she posted. Amiss, A-M-I-S-S, amiss. എന്തോ ഒരു ശരിയില്ലായ്മ. Not quite right. Tumbleweed എന്നാൽ ശരിക്കും എന്താണെന്നോ? നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റും കണ്ടുവരുന്ന പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഒരു ചെടിയാണ് ടംബിൾവീഡ്. ഉണങ്ങിക്കഴിഞ്ഞാൽ വേരുകളിൽ നിന്ന് വേർപെട്ട് വലിയ ബോളുകളായി കാറ്റിൽ ഉരുണ്ടു നീങ്ങും. പ്രത്യേകിച്ച് ഗുണമോ ഉപകാരമോ ഇല്ലാത്ത, എന്നാൽ നിരുപദ്രവകാരിയായ വ്യക്തിയെയും ടംബിൾവീഡ് എന്ന സ്ലാങ് കൊണ്ട് പരാമർശിക്കാറുണ്ട്. ടേക്ക് കെയർ, ഇറ്റ്സ് ബൈ ഫ്രം സ്മിത മാണിക്കോത്ത്.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.

0: ആഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 63 47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 37 മിനിറ്റും 1 95 78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 2 മണിക്കൂർ 32 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂർ 33 മിനിറ്റും 6 63 24 ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് 27 മിനിറ്റും വൈകി ഓടുകയാണ്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
7: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്കമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്കമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 04672204544.
8: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
6: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
9: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
10: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
9: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
10: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
9: ഫോൺ 8590460017.
10: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
11: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
12: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
1: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
13: आजकल भारत के गांव-गांव में छतों का रूप बदल गया है. जहां पहले छतों पर सिर्फ पापड़ और कपड़े सूखते थे, वहां पर अब बिजली बिल जीरो हो रहे हैं. गांव-गांव में लोग सोलर पैनल लगवा रहे हैं. आप भी लगवा लीजिए. 78,000 की सब्सिडी दे रही है भारत सरकार. 30 लाख से अधिक परिवार तो इसका लाभ उठा चुके हैं. PM सूर्य घर मुफ्त बिजली योजना से जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
14: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
1: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
2: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
2: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
1: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
2: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
1: 9446266760.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: OS അരുൺ ആലപിച്ച ഭജനകൾ തുടരുന്നു. അടുത്തത് മേ ഗുലാം തേരാ എന്നാരംഭിക്കുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: OS അരുൺ ആലപിച്ച ഭജനകളിൽ ഇനി സ്മരതാം നിത്യഹരേ എന്നാരംഭിക്കുന്ന ഭജനം.

അവസാനമായി ശാന്തി നഹി ശാന്തി നഹി ഹേ ബിനാ കൃഷ്ണ ദർശൻ കെ ശാന്തി നഹി ഹേ എന്നാരംഭിക്കുന്നു ഭജൻ.

ഒ എസ് അരുൺ ആലപിച്ച ഭജനുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭയുടെ മൂന്നാമത്തെ യോഗം ഇന്ന്. അടുത്ത മാസം 15 മുതൽ കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം വെങ്ങാനൂർ വിപിഎസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ്പിസി പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് സിബിഎസ്ഇ അറിയിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെയും ജനറൽ സെക്രട്ടറിയായി വി എസ് രാമസ്വാമിയെയും തെരഞ്ഞെടുത്തു. എം മോഹനനാണ് വർക്കിംഗ് പ്രസിഡന്റ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡ 1,09,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സിപിഐഎമ്മിലെ ശംഭുനാഥ് കുർമയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. നോർവേ ചെസ് 2026 ഒന്നാം റൌണ്ട് മത്സരങ്ങൾ നോർവേയിലെ ഓസ്ലോയിൽ ഇന്ന് ആരംഭിക്കും. മാഗ്നസ് കാൾസൺ, ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ എന്നിവരുൾപ്പെടെ ഗ്രാൻഡ് മാസ്റ്റർമാർ പങ്കെടുക്കും. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം. പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം ആലപിച്ച ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: MG ശ്രീകുമാർ പാടിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് മേഘം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: എം ജി ശ്രീകുമാർ പാടിയ ഗാനങ്ങൾ തുടരുന്നു. ഇനി മയൂഖം എന്ന ചിത്രത്തിലെ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഈണം ബോംബെ രവി.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് ചിത്രം എന്ന പടത്തിൽ നിന്ന്, രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. ഇനി കിരീടം, ഈ ചിത്രത്തിലെ ഗാനം. വരികൾ കൈതപ്രം, ഈണം ജോൺസൺ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. ചിത്രം പൊന്നുച്ചാമി, രചന ONV, സംഗീതം മോഹൻ സിതാര.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. ഇനി ദേവാസുരം ഈ ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് നാടോടി എന്ന ചിത്രത്തിൽ നിന്ന്. വരികൾ ONV, ഈണം SP വെങ്കടേഷ്.

അടുത്ത ഗാനത്തിന് മുൻപ് ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപതിയിലൂടെ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NIM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം വെട്ടം എന്ന ചിത്രത്തിൽ നിന്ന്, രചന BR പ്രസാദ്, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. ഇനി അനിയത്തി പ്രാവ്, ഈ ചിത്രത്തിലെ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ തുടരുന്നു. ഇനി താണ്ഡവം, ഈ ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം. ഈ പാട്ടിന് സംഗീതം പകർന്നതും എം ജി ശ്രീകുമാറാണ്.

0: എം ജി ശ്രീകുമാറിന്റെ ജന്മദിനമായെന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ആശംസകൾ നേരുന്നു. ഇതോടെ ഗാനാമൃതം പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ടാഴ്ചയ്ക്കിടെ നാലാം തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമാണ് കേന്ദ്രമന്ത്രി കാനഡയിൽ എത്തിയത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് CBSE. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു.

0: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: മെയ് 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
0: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
0: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
1: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
0: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
0: സർ, അമിതവണ്ണം തൈറോയ്ഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
1: വണ്ണം കൂടുന്നത് തൈറോയ്ഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയ്ഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
0: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
1: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
0: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത. അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
1: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന്

0: പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത് ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം MG ശ്രീകുമാർ, അനുരാധ പട്വാൾ എന്നിവർ പാടിയത് ചിത്രം ഡോലെ സജാ കെ രഖ്നാ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: അടുത്ത ഗാനം കിഷോർ കുമാർ പാടിയതാണ്. ചിത്രം ഹരേ രാമ ഹരേ കൃഷ്ണ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ചിത്രം സോത്തൻ, പാടിയത് കിഷോർ കുമാർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
0: ചിത്രം അഭിമാൻ, പാടിയത് കിഷോർ കുമാർ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഇനി മുദിത് നാരായൺ, അനുരാധ പട്വാൾ എന്നിവർ പാടിയ ഗാനം ചിത്രം ബേട്ട.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: അടുത്ത ഗാനം ബാപ്പി ലഹരിയും അനുരാധ പഡ്വാളും പാടിയത്, ചിത്രം താനേദാർ.

ചലത്തെ ചലത്തെ ഈ ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോങ്കോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആന്റ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55-ാമത് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർഷ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500-ലധികം സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത മാസം 19-ന് അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ എൻഐഎയുടെ റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 14,610 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 1:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ഇന്നീ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ചന്തു മാധവൻ. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് മൃദുൽ ജേക്കബ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ വിഷയം മോട്ടോർ വാഹന ഇൻഷുറൻസ് ആണ്. നമുക്ക് റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും നിർബന്ധമായും ഇൻഷുറൻസ് വേണമെന്നറിയാം. ഈ വിഷയത്തിൽ സാധാരണ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലതരം മോട്ടോർ വാഹന ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ശ്രീ ചന്തു മാധവനുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം. അപ്പോൾ നമുക്ക് എന്താണ് മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോഴേക്ക് ശ്രോതാക്കളുടെ കോളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം.
2: തീർച്ചയായും. മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനത്തിനൊരു പോളിസി എടുക്കുന്നു. ആ പോളിസി എടുക്കുമ്പോൾ എത്രയെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കവറേജ് കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ബേസിക്കായിട്ടൊരു മോട്ടോർ ഇൻഷുറൻസ് പോളിസി. ഇനി നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് പോളിസിയിൽ മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ കൈവശം വെക്കേണ്ടത്, നമ്മളുടെ വാഹനം പൊതുനിരത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടത് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി. ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പറയുന്നത് പോലെ തന്നെ, ഇപ്പം ഫസ്റ്റ് പാർട്ടി, ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ ജീവന് സംഭവിക്കുന്ന ആപത്തുകളോ, അതാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ വസ്തുക്കൾക്ക് കവറേജ് കിട്ടും. നമ്മളുടെ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ആപത്തുകൾ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വാഹനം ഒരു ടൂ വീലർ ആണെങ്കിൽ അതിന് 100,000 രൂപ വരെയുള്ള കവറേജസ് ആണ് പോളിസി ജനറലായിട്ട് കൊടുക്കുന്നത്. അതേസമയം അതൊരു പ്രൈവറ്റ് കാറോ കൊമേർഷ്യൽ വെഹിക്കിളോ ആണെങ്കിൽ 7,50,000 രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തും. ഇത് ഒരാളുടെ വസ്തുവിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലാണ്. ഒരാളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വസ്തുക്കൾ, പൊതു സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ KSEB ഇലക്ട്രിക് പോസ്റ്റ് നമ്മളുടെ വാഹനം പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന നാശനഷ്ടം ഇൻഷുറൻസ് കമ്പനി ഈ തേർഡ് പാർട്ടി പോളിസി ഉണ്ടെങ്കിൽ നികത്തുന്നതാണ്. അതിന് വേണ്ടുന്നുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ KSEB നൽകുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അത്രയും പൈസ അടയ്ക്കുന്ന റെസീപ്റ്റ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു FIR നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെതിരെ ലോഡ് ചെയ്യുന്നു. അപ്പം അതിനുണ്ടാവുന്ന ഈ ലയബിലിറ്റീസ് ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി പോളിസി വഴിയാണ് നികത്തുന്നത്. ഇത് മോട്ടോർ വാഹന നിയമപ്രകാരം കർശനമായും പൊതുനിരത്തിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ, അതായത് CPA പോളിസി. ഞാൻ പറഞ്ഞു, നമ്മൾക്കും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അല്ലാതെ മറ്റ് ആർക്കെങ്കിലും ഉണ്ടാവുന്ന ഡാമേജസ് ആണ് തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്യുന്നത്. എന്നാൽ CPA കവർ എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ ഓണർ ഡ്രൈവറായ വ്യക്തിക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് അദ്ദേഹത്തിന്റെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കവറേജാണ് CPA കവറേജ് എന്ന് പറയുന്നത്. 15,00,000 രൂപയാണ് അതിന്റെ മാക്സിമം ലിമിറ്റ്. അതിന്റെ പ്രീമിയം എന്ന് പറയുന്നതും ഫിക്സ്ഡ് ആണ്, 275 രൂപയും GST. ഇതും കമ്പൾസറി ആയിട്ട് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആൾ എടുക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് ആ ഒരു പോളിസി എടുക്കാൻ പറ്റും.

0: ഇനി ഈ സി പി എ പോളിസി എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടിക്കുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ നമുക്കൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ, പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെറിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് 15 ലക്ഷം രൂപയും, അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഡെംനിഫിക്കേഷൻ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ ഓൺ ഡാമേജ് പോളിസി. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇനി ഓൺ ഡാമേജ് എന്ന് പറയുമ്പോൾ ആ വാക്കുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഡാമേജസിന് കിട്ടുന്ന കവറേജ് കൊടുക്കുന്ന കമ്പോണൻ്റാണ് ഓൺ ഡാമേജ് പോളിസി.
1: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, നേരത്തെ ഇപ്പോൾ ഈ സി പി എ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിർബന്ധമായി എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു, നിയമപരമായി തന്നെ അത്
0: അതെ
1: അങ്ങനെയാണ് നിർബന്ധമായി എടുക്കണം. അപ്പോൾ ഒരു വാഹനം, ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിലല്ല മറ്റൊരു വാഹനത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായി വാഹനമുണ്ട് പക്ഷേ സ്വന്തം വാഹനമല്ല, പക്ഷേ സി പി എ അതിൽ കവേർഡാണോ?
0: അല്ല, കവേർഡല്ല. നമ്മളുടെ രജിസ്റ്റേർഡ് ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടത്തിന് മാത്രമാണ് കവറേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നത്.
1: ശരി, അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് വാഹനമായ മതി. അതിപ്പോൾ എൻ്റെ ബൈക്കിലെ സി പി ഐ വെച്ചിട്ട് എനിക്ക് കാറിൽ ട്രാവൽ.
0: അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങളുള്ള ഒരാൾക്ക് ഒരു സി പി ഐ പോളിസി എടുത്താൽ മതി. ആ സി പി ഐ പോളിസി കൈവശമുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പേരിലുള്ള ഏത് വാഹനം ഓടിക്കുകയാണെങ്കിൽ, വാഹനം ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്.
1: അതെ, ശരി. അപ്പോൾ പിന്നെ ചന്ദു പറഞ്ഞിരുന്നു നമുക്ക് ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പൊതുവെ ഈ വാഹനത്തിന്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ച് ക്ലെയിമിന് പോകാൻ നേരത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറയും ഇതിനകത്ത് ഓൺ ഡാമേജ് കവറില്ല, നിങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പുതുക്കാൻ നേരത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ് ഈ ഒരു കവറേജ് അങ്ങ് മാറ്റിയിട്ട് പുതുക്കൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ എന്താണ് ആ പോളിസി, അത് എന്തുകൊണ്ട് ഒരു പക്ഷേ നമ്മളതിനെ പറ്റി അവെയറായിരിക്കണം, എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത്?
0: നമ്മളുടെ ഒരു വാഹനം പൊതുനിരത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ കൂടിയും നമ്മളുടെ പിറകിൽ വരുന്ന ആളോ മുന്നിൽ വരുന്ന ആളോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗം എടുത്ത് ചാടി വരെ വേണമെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വാഹന സ്പെയർ പാർട്സിൻ്റെ വില, ലേബർ ചാർജസ് ഇതൊക്കെ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ അതൊരു കടുത്ത ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രസക്തിയും. അതായത് നമ്മളൊരു ഓൺ ഡാമേജ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമിൻഷ്യൂർഡ് ഉണ്ട്. ആ സമിൻഷ്യൂർഡ് വരെയുള്ള ഡാമേജസ് നമ്മുടെ വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ്.
1: ശരി, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
2: നമസ്കാരം.
1: ആരാണ് സംസാരിക്കുന്നത്? പറയൂ, പേര് പറയൂ.
2: എന്റെ പേര് അനിൽ.
1: അനിൽ, അനിൽ ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് ഈ ആൾക്കാർക്ക് പരിക്കുപറ്റിയ ക്ലെയിം കമ്പനി കൊടുക്കുമോ വ്യക്തിയുടെ ഈടാക്കുമോ? ഒന്ന്
1: കുറച്ചുകൂടി അത്, ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്ലെയിമാണോ അതോ തേർഡ് പാർട്ടി?
2: അല്ല, തേർഡ് പാർട്ടി ആൾക്കാർക്ക് കിട്ടുമ്പോൾ ഒരു വ്യക്തി, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു, വാഹനം ഓടിച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭവിച്ച ആളിന് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന ആളാണെങ്കിൽ ആളിന് അവർക്ക് ക്ലെയിം ചെയ്തായി തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കിട്ടാൻ സാധ്യത ഉണ്ടോ? പിന്നെ ആൾ മദ്യപിച്ച ആളിന്റെ ഇൻഷുറൻസിനെ വല്ലതും ബാധിക്കുമോ? ഈ മദ്യപിച്ച ആൾ തന്നെ ഈ പൈസ അവർക്ക് കൊടുക്കണോ കമ്പനിക്ക്?
0: അതായത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു യൂസ്, പൊതുനിരത്തിൽ മോട്ടോർ വാഹന നിയമം പറയുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ട്, അദ്ദേഹം ഓടിച്ചിരുന്നത് ഒരു ഫോർ വീലറാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു ഫോർ വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടം, ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ, ഇപ്പോൾ അത് നമുക്കറിയാമല്ലോ മോട്ടോർ വാഹന നിയമപ്രകാരം അത് നമുക്ക് ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസിയിൽ അതിന് കവറേജും ഉണ്ടാവത്തില്ല. ഈ മൂന്ന് സെക്ഷൻ, ഒരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, സി പി എ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, വണ്ടിയുടെ തന്നെ കവറേജ് ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് കമ്പോണൻസിനും എന്തെങ്കിലും ഒരു മോട്ടോർ വാഹന നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടുന്നതല്ല. അതെ,
1: വളരെ നന്ദി. നല്ല നന്ദി, താങ്ക് യു. നമ്മൾ ഓൺ ഡാമേജിനെ

0: നമ്മളിപ്പോൾ ഫോൺ ഡാമേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫോൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു പോളിസിയുടെ ആകമാനമായ പേരാണല്ലോ. അതിന് അതിൽ തന്നെ ഇന്ന ഇന്ന കവറേജുകൾ ഉണ്ടാകും, ഇല്ലാതിരിക്കും, ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഞാൻ കൊടുക്കേണ്ട പൈസയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ കവറുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴോ റിമൂവ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരാൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി എടുക്കാൻ നേരത്ത്?
1: ഇപ്പം നമ്മളിവിടെ ഇപ്പം ഓൺ ഡാമേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസി, അതായത് ഒരു ഫുൾ കവറേജ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസിയിൽ 10 തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയും 10 എണ്ണം. അതിൽ ഒന്നാമത്തത് ഇപ്പം ഫയർ, വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ തീ പിടിക്കുന്നത് അല്ലെങ്കിൽ മിന്നൽ വന്നിട്ട് വണ്ടിയിൽ തീ പിടിക്കുന്നത്, അങ്ങനെ സെൽഫ് ഇഗ്നിഷൻ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ കാരണം തീ പിടിക്കുന്നത് കവേർഡാണ്. ഇത് ഒന്ന്. രണ്ട്, നമ്മളെ വണ്ടി ആരെങ്കിലും മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ ബലമായി നമ്മളെ തടഞ്ഞു വെച്ച് നമ്മളെ വാഹനം എടുത്തിട്ട് പോകുന്നു, വീട് കുത്തി തുറന്ന് താക്കോലെടുത്ത് വാഹനം കൊണ്ടുപോകുന്നു, ഇത് കവേർഡാണ്. മൂന്ന്, ഒരു കലാപമോ സമരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ വാഹനം പോകുന്നു, അവർ കാരണം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നു, അതും കവേർഡാണ്. നാല്, ഭൂമി കുലുക്കം. അതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, പിന്നെ ഈവൻ ഭീകരാക്രമണം, അത് കാരണം നമ്മുടെ വാഹനത്തിന് ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ കവേർഡാണ്. പിന്നെ ഉരുൾപൊട്ടൽ. അത് മാത്രമല്ല, നമ്മളെ ഈ വാഹനം ഇപ്പം കണ്ടെയ്നറിൽ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് വേറൊരു സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട്, അപ്പം കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പം ഇപ്പം ഓഫ് കോഴ്സ് അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അങ്ങനെ കൊണ്ടുപോകുന്ന ആ വേളയിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടുന്ന ആക്സിഡൻ്റൽ എക്സ്റ്റേണൽ മീൻസ്, നമ്മൾ വിചാരിക്കാതെ ഈ പ്രതീക്ഷിക്കാത്ത വേറൊരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് കാരണം ഉണ്ടാവുന്ന എന്ത് അപകടവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എലി നമ്മളുടെ വണ്ടിയുടെ വയറ് കടിച്ചു മുറിക്കുന്നതാവാം, വേറൊരാൾ നമ്മളെ വണ്ടിയിൽ അറിയാതെ വന്ന് മുട്ടുന്നതാവാം, നമ്മളെ വണ്ടി കൺട്രോൾ തെറ്റി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നതാവാം, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡാമേജും ഓൺ ഡാമേജ് പോളിസിയിൽ കവേർഡാണ്. പക്ഷേ ഇതിന് ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്.
0: ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് കോൾ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ നെയ്യാറ്റിങ്കര, നെയ്യാറ്റിങ്കര നിന്ന് ശാന്ത ശ്രീകുമാറാണ്.
0: ശാന്ത, പറയൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, എനിക്കൊരു വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2014 ഒരു വണ്ടി എടുത്തതാണ്, കാറ്, ഓൾട്ടോ.
0: ശരി,
2: അപ്പൊ ഞാനത് ടിസിക്കാണ് ഇറക്കിയത്. ഞാൻ 2014 എടുത്തിട്ട് 2016 അത് ക്ലോസ് ചെയ്തു. ഇൻഡ്രസ് മോട്ടോർസിൽ നിന്നാണ് ഞാൻ എടുത്തത് പട്ടം. അപ്പോൾ എനിക്ക് അതിലിപ്പോ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് NOC തന്നിട്ടില്ല, അവർ NOC അടച്ചു തന്നിട്ടില്ല.
0: ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലല്ലോ അത്. നമുക്ക് നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല.
1: നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പോളിസിയിലോ RC ബുക്കിലോ, മാഡത്തിന്റെ RC ബുക്കിൽ ഏതാണ് ഫിനാൻസിയർ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ആ ഫിനാൻസിയറിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മാഡം ലോൺ അടച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് NOC അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അതിപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് എന്നല്ല, ആ ഫിനാൻസിയർ ആരാണോ ആ ഓഫീസ് അവിടെയാണ് ബന്ധപ്പെടേണ്ടത് NOC വേണ്ടി.
2: പോയി അപ്പോൾ അവർ പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയെന്ന്. ഞാൻ പറഞ്ഞ ചെക്ക് എനിക്ക് ഇതുവരേക്കും ബൗൺസ് ആയില്ല, 2 ചെക്ക് ബൗൺസ് ആയെന്ന് നേരിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചു. അടച്ചപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് എന്നെ വീട്ടിൽ വന്നിട്ട് ഷൗട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ ഞങ്ങൾ 265,35 രൂപ ഞാൻ ഉണ്ട് സെറ്റിൽമെൻ്റ് ചെയ്ത് എടുത്തു. എടുത്തിട്ട് വിനോദ് എന്നാണോ മനോജ് എന്നാണോ എന്തോ ആ മാനേജറുടെ പേര് എനിക്കറിയത്തില്ല. എനിക്ക് റെസീറ്റ് തന്നായിരുന്നു, പക്ഷെ റെസീറ്റ് എനിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡൻ്റ് ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ ഓഫീസിലുള്ള മോനെയും കൊണ്ട് പോകുമായിരുന്നു. ഇത് ആക്സിഡന്റ് ആയപ്പോ എനിക്ക് ആ പേപ്പർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ പോയി എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞു ഞാൻ അടച്ചിട്ടുണ്ട്. അടച്ച ഒരു ഫോട്ടോ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ അത് കൊണ്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞു അത് ഇതിൽ എടുക്കാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു.

0: കൊടുത്തപ്പോ അവര് എടുത്തു കഴിഞ്ഞു. അങ്ങനെയായിരുന്നു പ്രകടനം എന്നോട് പറയാ. നിലയ്ക്ക് ഞാൻ ഒരു 50,000 രൂപ അടച്ചോളൂ. ഞാൻ പറഞ്ഞു 50,000 രൂപ പോയിട്ട് 50 പൈസ ഞാൻ അടയ്ക്കത്തില്ല. അവരിപ്പോഴും എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്താ ചെയ്യണ്ടത്? എനിക്ക് വേറെ വണ്ടി എടുക്കണം. ഞാൻ 2014 ഇറക്കിയ വണ്ടിയാണ്.
1: മാഡം, മാഡം ഈ പ്രശ്നം മനസ്സിലാക്കുന്നു. പക്ഷെ മാഡം, നമ്മള് ഈ ഇന്നത്തെ വിഷയം നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, ഇദ്ദേഹം ഇൻഷുറൻസിലെ വിദഗ്ധനാണ്. അപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഒരു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളോ ഒരു പക്ഷേ മാഡത്തിന് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് മാഡത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് മറ്റൊരു കോൾ ഉണ്ടോ? ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം സാർ.
2: ഓഡിബിൾ
1: ആണ്, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഒരു ഇൻഷുറൻസ്, എന്റെ വാഹനത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിന്റെ ഒരു സംശയം ചേർക്കാനായിരുന്നു. അതായത് ഒരു ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
1: ഉറപ്പായിട്ടും ചോദിച്ചോളൂ. ക്ലെയിം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ.
2: ശരി. അപ്പൊ ഞാന് ഒരു 3 വർഷം മുന്നേ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതാണ്. അപ്പോ അതിന് അതിന്റെ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്നായിരുന്നു, ഷോറൂമിൽ നിന്നല്ല, പുറത്തുനിന്നായിരുന്നു എടുത്തത്. അതിനുശേഷം 2ാമത്തെ വർഷവും ഞാനത് പുതുക്കിയായിരുന്നു. പുറത്തുനിന്നാണ് പുതുക്കിയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഒരു സൈറ്റ് വഴിയാണ് ഞാനത് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വർഷം എന്റെ വാഹനം ഇവിടെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ പാർക്കിംഗ് ചെയ്തിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വണ്ടി ഒന്ന് മുങ്ങിപ്പോയായിരുന്നു. അപ്പോ ഞാനത് ക്ലെയിം ചെയ്യുന്ന ആ പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിലേക്ക് മാറ്റി. സർവീസ് സെന്ററിൽ നിന്ന് അവര് നമുക്കൊരു എസ്റ്റിമേറ്റും തന്നു, ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റും തന്നു. ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂ വന്നിട്ട് 8,85,000 രൂപയായിരുന്നു, ഇൻക്ലൂഡിങ് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജാണ് 5,00,000 രൂപ. ഈ 8,00,000 രൂപയിൽ 5,00,000 രൂപ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജായിരുന്നു. മറ്റു സാധനങ്ങളെല്ലാം കൂടെ 3,50,000 രൂപയും. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു അത് ചെക്ക് ചെയ്തു. എന്നിട്ട് ബാറ്ററി അവര് പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പകരം ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള അപ്രൂവൽ തരാം. അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സർവീസ് സെന്ററും അവരെന്നെ അറിയിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബാറ്ററി അയച്ചു. അവരവിടെ വെച്ച് ബാറ്ററി ശരിയാക്കി. 1,50,000 രൂപയ്ക്ക് ബാറ്ററി ശരിയാക്കി തന്നു. ഫാക്ടറി ബാറ്ററിയുടെ തന്നെ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് ആ സാധനം തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഈ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം അവര് റീ അനാലിസിസ് നടത്തി. അതായത് ഒരു പുതിയൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെയേ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സർവീസ് സെന്ററുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വന്നതിന് ശേഷമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ബാറ്ററി ശരിയാക്കിയ 1,50,000 രൂപ അടക്കം 6,90,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവര് രണ്ടാമത്തെ തന്നത്. അപ്പൊ എന്റെ വണ്ടിയുടെ ID വാല്യൂ എന്ന് പറയുന്നത് 7,20,000 രൂപയാണ്. അപ്പോ പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്റെ ക്ലെയിം റിജക്ട് ചെയ്തു. അവര് പറയുന്നത് രണ്ടാമത് തന്ന അപ്രൂവല് ചെയ്യാൻ സാധിക്കില്ല. ആദ്യം തന്ന 8,00,000 ബാറ്ററി 5,00,000 ആയിരുന്നു. അതൊഴിവായി 1,50,000 രൂപയ്ക്ക് അത് ശരിയായി. ബാക്കി 3,50,000 രൂപ, 3.5, 4, 5,00,000 അപ്രൂവലേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ സർവീസ് സെന്ററുകാർ പറയുന്നത് അവർക്ക് ബാറ്ററി ശരിയാക്കി തിരിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമേ ബാക്കി അനലൈസ് ചെയ്തിട്ട് എത്ര ആവുമെന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് പുതുക്കിയത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഇത്രയും സാധനങ്ങൾ മാറ്റിയാലേ സേഫ് ആയില്ല. അതൊരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സാധാരണ ഒരു പെട്രോൾ ഡീസൽ വണ്ടി പോലല്ല, കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് സർവീസ് സെന്ററുകാർ പറയുന്നത്. അപ്പൊ ഇൻഷുറൻസുകാർ എന്റെ ഇത് ക്ലെയിം റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും മറ്റും ചോദിക്കുമ്പോൾ പോലും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ നിലവിൽ ഓംബുഡ്സ്മാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഓംബുഡ്സ്മാനിലെ രജിസ്ട്രേഷനും അത് കംപ്ലീറ്റും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. വണ്ടിയും ഇല്ല.
3: സാറ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ്. കാര്യം ഒരു കംപ്ലയിന്റ് സാറിനുണ്ട്. സാറിന് അതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ സാറ് കംപ്ലയിന്റ് ഓൺലൈൻ ആയിട്ടാണോ നോക്കുന്നത്?
2: ഓൺലൈൻ ആയിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്.
3: എറണാകുളത്ത് ഓംബുഡ്സ്മാൻ ഓഫീസ് ഉണ്ട്. സാറിന് ഡയറക്റ്റ് അവിടെ ചെല്ലാവുന്നതാണ്. കംപ്ലയിന്റ് അങ്ങനെ ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇനി സാറ് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററി

0: കാര്യം പറയാം. ഇപ്പൊ ബാറ്ററി, ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊട്ടക്ട് ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് കവറേജ് കിട്ടുക. ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് സാറിന് അഡിക്വേറ്റ് കവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈവൻ ബാറ്ററി കവേർഡ് ആയിരുന്നു. അവര് റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ പൂനെയിലോട്ട് ആദ്യം വിടുകയും റിപ്പയർ ചെയ്ത് വന്നു. ഓക്കെ, ഇതെല്ലാം കവേർഡ് ആണ് പൊതുവെ, ഇതിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ കാര്യമില്ല. പിന്നെ 8 ലക്ഷം സാറിന്റെ ഐ ഡി ബി വാല്യൂ 7 ലക്ഷം ആണെന്നാണോ പറഞ്ഞത്?
1: 7,20,000 രൂപയാണ്
0: ഐ ഡി ബി വാല്യൂ. പക്ഷെ ഇപ്പം അവര് പുതുക്കി തന്ന എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് സാറ് ബില്ലാണോ ഉദ്ദേശിച്ചത്? 6 ലക്ഷത്തി ചിലവനത്തിന്റെ ഒരു ബില്ല്
1: എസ്റ്റിമേറ്റ്
0: തന്നെയാണ്. എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്ത് ഡാമേജ് ആണ് സാർ അതിൽ പറ്റിയിട്ടുള്ളത്? സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
1: അതെല്ലാം അതിലെല്ലാം വാട്ടർ ഇതുള്ളത് കൊണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം എന്നാണ് സർവീസ് സെന്റർ പറയുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 20 hours വെള്ളത്തിൽ
0: മുങ്ങിക്കിടന്നു. ഓക്കെ സാർ, അപ്പം ഈ ആഡ് ഓൺ കവർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ സാറിന് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടേണ്ടതാണ്.
1: നമ്മള് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നവര് പറഞ്ഞില്ല. കാരണം എന്റെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു എന്റേത്. അപ്പൊ എന്റെ വണ്ടി ഇതൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഓൾമോസ്റ്റ് 9 കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മാസമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല.
0: അതായത് സർ, നമ്മളിപ്പോ ഒരു ഇപ്പം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് സാറിൻ്റെത്, ഇപ്പം ഇതേപോലെ ഇതൊരു ഡീസൽ വാഹനമായിരുന്നു നമുക്ക് വിചാരിക്കാം, ഇങ്ങനെ മുങ്ങിക്കിടക്കുകയും മുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ് കവേർഡ് ആണ്. ഓക്കെ, എന്നാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഈ പറഞ്ഞതുപോലെ ഫ്ലഡോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ പൊതുവെ നമുക്ക് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ പ്രൊട്ടക്ഷൻ. ഇത് ഓരോ കമ്പനി ടു കമ്പനി ഇത് വേരി ചെയ്യും. ഇപ്പം എല്ലാ കമ്പനിയിലും ഒരേപോലെ ആയിരിക്കണമല്ലോ. എന്നിരുന്നാലും കവേർഡ് ആണ്, റിപ്പയർ കവേർഡ് ആണ്, പ്രൊവൈഡഡ് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ ഇതിപ്പം വർക്ക്ഷോപ്പിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സാറിന് ലെറ്റർ എന്തെങ്കിലും തന്നായിരുന്നോ സാറിൻ്റെ ക്ലെയിം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്?
1: ഇല്ല, അവരെനിക്ക് ഒരു 2 ആഴ്ച മുന്നേ ഒരു മെയിൽ അയച്ചിട്ട് ഞങ്ങളുടെ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യും, ക്ലോസ് എന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഞാൻ ആ മെയിലിന് അപ്പൊ തന്നെ
0: സാറിന്റെ ഇൻഷുറൻസ് സർവേയർ
1: അപ്പൊ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് മെയിലയച്ചു, ഇല്ല ഇത് ഓൾറെഡി നിങ്ങൾ റിജക്ട് ചെയ്ത കേസാണ്, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാൻ എനിക്ക് താല്പര്യമില്ല, സർവീസ് സെന്റർ 100% സേഫാണെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വണ്ടി ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിലയച്ചു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്, ഓംബഡ്സ്മാന്റെ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു നീക്കമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു റിപ്ലൈയും കൊടുത്തു, അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം യാതൊരു ഇൻഡിമേഷനും വന്നിട്ടില്ല.
0: ഓക്കെ, ഇപ്പൊ സാറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം സാറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളടുത്ത് നമുക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഓംബുഡ്സ്മാനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കംപ്ലയിൻസ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രിവൻസ് പോർട്ടലും മെക്കാനിസവും ഉണ്ട്. അപ്പൊ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു കംപ്ലയിന്റ് ആയിട്ട് ഇതിനെ കൊടുക്കുകയും ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അതിലും സാറ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓംബുഡ്സ്മാനിലോ തുടർന്ന് കൺസ്യൂമർ ഫോറത്തിലോ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ അതും കൂടെ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
1: അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഓംബുഡ്സ്മാനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കംപ്ലൈന്റ് റൈസ് ചെയ്തിട്ടുണ്ടോ, റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിന് തൃപ്തികരമെങ്കിൽ മാത്രം ഓംബുഡ്സ്മാനെ
0: രജിസ്റ്റർ
1: ചെയ്യാൻ അവരുടെ ഹോം പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഗ്രീവൻസിൽ അയച്ചു, അയച്ചപ്പോൾ അവരെനിക്ക് എന്നോട് ടൈം ചോദിച്ചു 1 ആഴ്ച കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, എന്റേത് ക്യാഷ്ലെസ് ക്ലെയിം അല്ല, എന്റേത് നോർമൽ ക്ലെയിം ആണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുതുക്കിയ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി തരാം എന്ന് പറഞ്ഞൊരു ഓഫർ എനിക്ക് തന്നു. പക്ഷെ ഞാനത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട, അത് എനിക്ക് അങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ സർവീസ് സെന്റർ തരുന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ട് അപ്രൂവലാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലോസിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലെറ്റ് 70% അല്ലെങ്കിൽ 80% ആണ് ത്രെഷോൾഡ് എങ്കിൽ 85 അല്ലെങ്കിൽ 90% വാല്യൂ വരുന്നതിൽ നമുക്ക് ആ 90% പേ ചെയ്ത് അവർ ശരിയാക്കുമോ, അതോ അങ്ങനെയുള്ള കേസിൽ 100% ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുമോ, അത് ഇൻഷുറൻസുകാരുടെ കോളാണോ അങ്ങനെ ചെയ്യുന്നത്?
0: അതായത് സാർ, നമ്മളുടെ എസ്റ്റിമേറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രാഥമിക ഡോക്യുമെന്റ് മാത്രമാണ്. അപ്പം എസ്റ്റിമേറ്റ് ഓഫ് ലോസ് സാർ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ

0: ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറിനെ വിടുന്നു. സർവേയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് അല്ല, പകരം IRDA ബാങ്കുകൾക്ക് RBI ഉള്ളതുപോലെ IRDA ആയി ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണ് സർവേയർ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം വന്ന് ഈ എസ്റ്റിമേറ്റും സാറിന്റെ പോളിസിയും നോക്കി, ഇപ്പൊ ഡിപ്രീസിയേഷൻ ഉള്ള പോളിസി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം ആഡ് ഓൺ കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ഒരു കാൽക്കുലേഷൻ, ഒരു അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ അസസ്മെന്റ് സാറിന്റെ IDB വാല്യൂവിന്റെ 75% കൂടുതലാണെങ്കിലാണ് ആ വണ്ടി നമ്മൾ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്പനി അതനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത്. 75% താഴെയാണ് ഈ കാൽക്കുലേഷൻ, ഈ അസസ്മെന്റ് ഓഫ് ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു റിപ്പയർ ലോസ് ആയിരിക്കും. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ക്യാഷ്ലെസ് ഓഫർ ചെയ്തു എന്ന് അവർ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ ക്ലെയിം പേ ചെയ്യാൻ റെഡി ആണെന്നാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു റിജക്ഷന്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ.
1: ഫസ്റ്റ് അതായത് അവര് പറയുന്നത് ആദ്യം തന്നെ എസ്റ്റിമേറ്റ് അവർ അപ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് ബാറ്ററി ശരിയാക്കി വന്നതിന് ശേഷം പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ അത് അപ്രൂവ് ചെയ്യില്ലെന്ന് അവർ പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് പല സാധനങ്ങളും മാറാൻ പറ്റില്ല. 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അതിനകത്തുള്ളൂ. നമുക്കിപ്പോ ഓൾമോസ്റ്റ് വേണ്ടത് 4,70,000 രൂപയോളം ആണ് പുതുക്കിയ എസ്റ്റിമേറ്റ് വരുന്നത്.
0: ഇത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിരിക്കാം എന്നാണ് തോന്നുന്നത് സാർ. എന്തായാലും അത് ഓംബുഡ്സ്മാൻ
1: ആക്ച്വലി സർവീസ് സെന്റർ കാരെ വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മെയിലില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുൾ അതായത് ഒരു ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, അതായത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ബാറ്ററി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ള മെയിൽ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടും അവരത് അപ്രൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്ക് വേറൊരു ഇപ്പൊ സാറിപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് സാറിപ്പം പറഞ്ഞ ടോട്ടൽ ലോസ് ക്രൈറ്റീരിയയില് നമ്മുടെ CTL വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75% ഓഫ് ദി ID വാല്യൂ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ ആ 75% വരുന്നത്?
0: തീർച്ചയായും
1: ഞാൻ ചോദിക്കാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ വാല്യൂ 7.2 lakh ആണ്. അതിൽ 7 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിപ്രിസിയേഷൻ 50% ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.5 lakh രൂപയാവുള്ളൂ.
0: അപ്പൊ
1: ടെക്നിക്കലി എന്റെ വണ്ടി ടോട്ടൽ ലോസ് ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14 lakh എസ്റ്റിമേറ്റ് വേണം. നമുക്ക് ഒരിക്കലും 8 ലക്ഷം രൂപ വണ്ടിയിൽ 14 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വരില്ലല്ലോ. അതാണ് എന്റെ മറ്റൊരു സംശയം.
0: അങ്ങനെയല്ല സാർ, സാറിന്റെ 7.2 lakh IDB വാല്യൂ. ആ 7.2 75% വാല്യൂ സർവേയർ അസസ് ചെയ്ത ലോസ് കഴിഞ്ഞാൽ ആണ് ഇതിന്റെ ടോട്ടൽ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്സിനും 50% അല്ല. ഇപ്പൊ മെറ്റാലിക് പാർട്സ് ഇപ്പൊ 3 വർഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% മാത്രമേ ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തുള്ളൂ. 75% സാറിന് ആ അസസ് ചെയ്യും സർവേയർ. ഇപ്പൊ പ്ലാസ്റ്റിക് നൈലോൺ റബ്ബർ പാർട്സിനാണ് ഈ 50% ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി ലേബർ ചാർജ് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലറിന്റെ ബില്ല് അത് ആസ് പെർ നമ്മുടെ ഡീലർ റേറ്റ്സ് ഐ മീൻ OEMന്റെ റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 100% കിട്ടും സർവേയർ അപ്രൂവ്ഡ് എമൗണ്ട് ആണെങ്കിൽ. പെയിന്റിംഗ് ചാർജിൽ ഡിപ്രീസിയേഷൻ 12.5% മാത്രമാണുള്ളത് ഒരു സാധാ പോളിസിയിൽ. ഇപ്പം ആഡ് ഓൺ കവർ ഡിപ്രീസിയേഷൻ വേവർ 0 depreciation എടുക്കുവാണെങ്കിൽ സാറിന് ഡിപ്രീസിയേഷനും വരില്ല. ഇപ്പം ഈ അസസ്ഡ് ലോസ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എക്സസ് കുറച്ചിട്ടും സാൽവേജ് കുറച്ചിട്ടും ഒക്കെ ഉള്ളതായിരിക്കും വരുന്നത് കേട്ടോ.
2: ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ക്ലെയിം സൈറ്റിലാണ്. അപ്പോൾ ഒരു എൻഡ് ടു എൻഡ് ഒരു ക്ലെയിം പ്രോസസ്സിനെ നമുക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവന്റ് നടന്നു, ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ?
0: തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഒരു അപകടം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറയാം.
2: ശരി.
0: അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പാസഞ്ചേഴ്സും എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയും മറ്റു വണ്ടിയുടെയും ഫോട്ടോസ് എടുക്കുക നിർബന്ധമായിട്ട്. ഇപ്പം എല്ലാവരുടെയിലും ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, സമയം, അതേപോലെ മറ്റു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
2: ശരി.

0: രണ്ടാമതായി, ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികളോ കംപ്ലയിൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഇനഫ് ഡോക്യുമെൻറ്റേഷൻ, സെൽഫായിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എവിഡൻസ് കളക്ട് ചെയ്തു. രണ്ട്, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ഇങ്ങനത്തെ മിസ്ആപ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിനെയാണ്, പോലീസിനെ അറിയിക്കുക. അവിടെ വെച്ചൊരു കോംപ്രമൈസോ ഒത്തുതീർപ്പോ ആവുകയാണെങ്കിൽ പോലീസ് അതിനൊരു ജി ഡി തരുന്നതായിരിക്കും, അവിടെ എൻട്രി, ജി ഡി ജനറൽ ഡയറി എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ്, ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇപ്പം സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ റൈറ്റിംഗിൽ അല്ലെങ്കിൽ ബൈ ടെലിഫോൺ നമ്മൾ അല്ലെങ്കിൽ ചെന്ന് ബൈ പേഴ്സൺ അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവം, ഒരു മിസ്ആപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ള, ഇതാണ് ഒരു ക്ലെയിം ഇൻറ്റിമേഷൻ പ്രോസസ്സ്. രണ്ടാമത്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഗൈഡ് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകണം, തുടർന്ന് ഒരു എസ്റ്റിമേറ്റ് ഓഫ് റിപ്പയേഴ്സ്, എത്ര രൂപയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പിന്നെയും സമീപിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ക്ലെയിം ഫോം തരുന്നു, നമ്മൾ വണ്ടിയുടെ RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള RCയും ഡ്രൈവിംഗ് ലൈസൻസും, വണ്ടി ഓടിച്ചിരുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ ലൈസൻസും കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫോം തരുന്നു, നമ്മൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് പോളിസി കോപ്പി, നമ്മളിലുള്ള പോളിസി കോപ്പി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യും, ഒരു സർവേയറിനെ വിടും 72 മണിക്കൂറിനകത്ത്. കമ്പനിയെ നമ്മൾ ക്ലെയിം ഫോമും ഡോക്യുമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്ത് ഒരു ഇൻഷുറൻസ് സർവേയർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ഇതിൽ തന്നെ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ 50,000 രൂപയ്ക്ക് താഴെയാണ് എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസേൺഡ് ഇൻഹൗസ് സർവേയർക്കോ വേണമെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ലൈസൻസ്ഡ് സർവേയേഴ്സ് വരണമെന്നില്ല. സർവേയർ ചെന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം ഫോമിൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കോസ് ഓഫ് ലോസും വണ്ടിയിലുള്ള ഡാമേജസുമായിട്ട് കമ്പയർ ചെയ്യുകയും അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വർക്ക് തുടങ്ങാനുള്ള അപ്രൂവൽ വർക്ക്ഷോപ്പിന് കൊടുക്കുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പ് അതിനുശേഷം വർക്ക് ഇപ്പം ബമ്പർ, നമ്മൾ ബാക്കിലത്തെ ബമ്പർ, ബാക്കിലാണല്ലോ ഹിറ്റ് കിട്ടിയത്, അപ്പോൾ ബാക്ക് ബമ്പർ തുറന്നു നോക്കിയപ്പോൾ അകത്തുള്ള ഫ്ലോറിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് അതിനൊരു അഡീഷണൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടെ സർവേയറിന് കൊടുക്കുന്നു. അത് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ സർവേയർ എടുക്കേണ്ടി വരും. നമ്മളെ കസ്റ്റമറിന് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അറിയിക്കാം. അതല്ല, ഒരു ചെറിയ എമൗണ്ടാണ്, ചെറിയൊരു പാർട്ടാണ്, അതും ഇതിൽ സംഭവിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സർവേയർ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നു. തുടർന്ന് വണ്ടിയുടെ റിപ്പയേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, ബാക്കി ഡോക്യുമെൻ്റ്സ് വെരിഫൈ ചെയ്യുന്നു. ആ ബില്ല്, നമ്മൾ റിപ്പയർ ചെയ്തതിൻ്റെ ബില്ലും കസ്റ്റമർ പൈസ അടച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മേടിച്ച ക്യാഷ് റെസീപ്റ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുന്നതോടുകൂടി നമ്മൾ നമ്മളുടെ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ ജനറൽ ക്ലെയിമിന് ഇത്രയും മതി ഡോക്യുമെൻറ്റ്സ്. ഇൻ കേസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോ ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും തെറ്റുകളോ കോൺട്രഡിക്ഷൻസോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സർവേയറോ ഇൻഷുറൻസ് കമ്പനിയോ നമ്മളടുത്തൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷനും കൂടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റ് സൈഡ്.
1: ശരി, നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പോത്തങ്ങോട്ട് നിന്ന് നസീർ എന്ന് പറയുന്ന ഒരാളാണ്.
1: പറയൂ നസീർ, പറയൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ ഒരു ദിവസം ടൂ വീലർ ഓടിച്ചോണ്ട് പോയപ്പോൾ വേറെ സ്ത്രീയുടെ വണ്ടിയിലിടിച്ച് ഞാൻ പോയി വീണു. അവര് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവര് എന്നിട്ട് ആള് കൂടിയ സമയം അവര് വണ്ടിയിൽ നിന്ന് വീണ് തറയിൽ കിടന്ന് ഉരുണ്ട് മൂക്കും നെറ്റിയൊക്കെ ശകലം മുറിഞ്ഞു. അപ്പം ഞാനും കൂടി വന്ന് അവിടെ കൂടിയവരുമായിട്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ടുപോയി. കൊണ്ടുപോയി അവര് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ടില്ല. എന്നിട്ട് പല ആശുപത്രികളിലും കയറി ഡോക്ടർമാരെയൊക്കെ കണ്ട് ഒരു വക്കീലിനെ സമീപിച്ച് അവര് കേസ് കൊടുത്തു. ഞാൻ കേസിനൊന്നും പോവില്ല, പോവാത്ത കാരണം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. ഞാൻ വേറെ ആളിന്റെ വണ്ടി അത്യാവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവര് കൊണ്ടുവന്ന് ക്ലെയിമിന് ക്യാഷ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്ത പേപ്പർ ഇല്ല, കൈവശം ഇല്ല. അപ്പൊ വക്കീലിനെ സമീപിച്ച് വക്കീലാണ് എഴുതി കൊടുത്തത്. ഇങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ

0: ഞാൻ കൊടുത്തേക്കുന്ന അറിവ്.
1: ഓ ഓക്കെ.
0: അപ്പം എന്റെ മോൻ കൂടി വന്ന് പോയി കേസ് എഴുതിയപ്പോ എന്റെ മോൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ബാബാക്ക് ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു.
1: ഓക്കെ.
0: അപ്പൊ അവിടെ വെച്ച് ഒത്തുതീർപ്പിക്കാൻ വേണ്ടി അവർക്ക് ചെലവിന് കാശ് കൊടുത്താൽ മുറിവല്ലേ ഉള്ളൂ, ചെറിയ പോറലല്ലേ ഉള്ളൂ എന്ന് പറയുന്നൊക്കെ അവര് വിസമ്മതിച്ചു.
1: ഓക്കെ.
0: അപ്പൊ അതിന്റെ പൗഷ്യത്വം എന്തായിരിക്കും, എനിക്ക് അവർക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളതാണ്
1: സാറേ. ഇതില് ഒന്നാമത്തെ കാര്യം, നമുക്ക് സാറിന് ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ റോഡിൽ ആ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അപകടങ്ങൾക്കൊക്കെ നമ്മളാണ് ഉത്തരവാദി. ആ വണ്ടി ഓടിച്ച, ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളാണ് ഉത്തരവാദി എന്നുള്ളതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ സത്യം പറഞ്ഞ ഒരു റോളോ അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ഇതിനൊരു ബന്ധമോ ഇപ്പം ഇല്ല നിലവിൽ. ഇപ്പം സാറിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സാറിന്റെ വണ്ടിയിൽ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറിന് എതിരെ കൊടുക്കുന്ന കേസിന് സാറിന്റെ ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ സാറിന്റെ കേസിൽ അതില്ലാത്ത പക്ഷം അത് കോടതി വഴി തന്നെയാണ് അതിന്റെ തീർപ്പും കാര്യങ്ങളും നടക്കുന്നത്.
2: വളരെ നന്ദി നസീർ. അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു. അത് കോടതിയും ഇതിന് ബന്ധപ്പെട്ട നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നസീർ, താങ്ക് യു. ശരി. അപ്പോൾ നമ്മൾ ഓടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയിം, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നൊരു ടൈം ഡിലേ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമീഡിയറ്റ്ലി ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ അപകടം ഇപ്പോൾ കേരളത്തിന് പുറത്ത് വെച്ച് സംഭവിച്ചു. അപ്പം അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അയച്ചാൽ മതിയാകുമോ, അതോ സ്പോട്ട് ഫോട്ടോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ജി ഡി ഇതെല്ലാം വേണ്ടിവരുമ്പോൾ നമുക്ക്?
1: ഇപ്പം നമ്മളിപ്പം ഒരു നോർമലി നമ്മളെടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ എവിടെയും അത് വാലിഡാണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി. ഇനി പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്, വണ്ടി നമുക്ക് പിന്നെ ആ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിനെ സമീപിക്കുക, വണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ജി ഡിയും സ്പോട്ട് ഫോട്ടോയും നമുക്ക് ഒരു തേർഡ് പാർട്ടി, പ്രത്യേകിച്ച് ജി ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു വ്യക്തിക്കോ വ്യക്തിയുടെ വസ്തുവിനോ നമുക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും പോലീസിൽ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മളൊരു ഡോക്യുമെന്റും നമുക്കാവും, രണ്ടാമത് അതാണ് അതിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പോട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡേറ്റും ടൈമും നമുക്ക് അറിയാൻ പറ്റും, സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് ബേസിക്കലി. അതെങ്കിലും നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ നമ്മളെ ഫാമിലിയായിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി, വണ്ടി അനങ്ങുന്ന കണ്ടീഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി സേഫ് ആക്കാനേ നോക്കുള്ളൂ. അപ്പം അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി അറിയിക്കും. ഇൻഷുറൻസ് കമ്പനി നിങ്ങളടുത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുതകൾ പറയാം. കഴിയുന്നതും നമ്മൾ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നോക്കുക, സ്പോട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
2: ശരി. ഇപ്പോൾ നേരത്തെ വന്ന കോളിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓക്സിജൻ, ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല, ഇതൊരു നിയമലംഘനമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമുക്ക് ഈ ക്ലെയിം റിജക്ഷന് സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു വെഹിക്കിളിന് മാത്രമാണ് ഇത് ബാധകമാകുന്നത്, അങ്ങനെയാണോ?
1: അങ്ങനെ പറയുന്നതാണ് ശരി. പിന്നെ എന്തെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പം നമുക്ക് ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലെയിം അങ്ങനെ അങ്ങ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മോട്ടോർ വാഹന നിയമം പറയുന്നതനുസരിച്ചുള്ള ഒരു ഉപയോഗം പൊതുനിരത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഒരു മോട്ടോർ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്.
2: ശരി. നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ പേര്?
3: ഭാർഗവൻ.
2: ആ പറയൂ സർ, എന്താണ് അറിയേണ്ടത്?
3: എനിക്ക് കുറിച്ച് ടു വീലർ ഉണ്ട്, അതിന്റെ തേർഡ് പാർട്ടി ഇൻഷുറുണ്ട്. ഈ സി പി ഐ ഇൻഷുറൻസ് ബാധകമാണോ?
1: സി പി എ അതാണോ സർ ഉദ്ദേശിച്ചത്?
3: അതെ.

0: സാറിന് തേർഡ്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഉള്ളത്.
0: സാറേ, പൊതുവേ നമ്മളെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കൂടെ തന്നെ സാറിന് ഒരു സി പി എ കവറും കൂടെ ഒരു 90% അതിൽ കൂടെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. എല്ലാവരും
1: എടുക്കാറുണ്ട്.
0: സാറിന്റെ പോളിസി ഡോക്യുമെന്റ് വായിച്ച് നോക്കിയാൽ അതിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഒരു സി പി എ കവർ മാത്രമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സാറിന് ലൈസൻസും ഉണ്ടെങ്കിൽ. ഓക്കെ,
2: നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൈസൻസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കുള്ളൊരു ലേണേഴ്സ് ലൈസൻസ് ആളുകൾ എടുക്കുമല്ലോ.
0: അതെ.
2: അപ്പോൾ ലേണേഴ്സ് ലൈസൻസിനും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷെ അതിന്റെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ
0: തീർച്ചയായിട്ടും നമുക്ക് അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഒരു പെർമനന്റ് ലൈസൻസ് ഹോൾഡർ ഒപ്പം ഉണ്ടാവണം, ഒരു എൽ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് പാലിച്ചുള്ള ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് അതിന്.
2: ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി, ഇപ്പോൾ വണ്ടി നമ്മൾ ഒരു പക്ഷെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നു, അപ്പോൾ ഒരു പക്ഷെ ആ ആർ സി ഓണറിൻ്റെ പേര് മാറ്റുക, അങ്ങനെയാണെങ്കിൽ പോളിസിയും പഴയ ആളുടെ പേരിലായിരിക്കുന്നു, അപ്പോൾ അതും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? അത് അതാ അങ്ങനെ എങ്ങനെയാണ് അത് വർക്കാവുന്നത്?
0: അതായത് നമ്മളിപ്പം വാഹനം വേറൊരാൾക്ക് വിറ്റു, വേറെ അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ദിവസം തൊട്ട് തന്നെ നമ്മുടെ തേർഡ് പാർട്ടി പോളിസി ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് വെപ്പ്. അപ്പം തേർഡ് പാർട്ടി ലയബിലിറ്റീസ് കവേർഡാണ്. പക്ഷേ വണ്ടിയുടെ ഓൺ ഡാമേജ് കവറേജ്, നമ്മൾ വണ്ടി വാങ്ങിച്ചു 14 ദിവസം വരെ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും നാളെ പുതിയ ഓണറിന് അതിൻ്റെ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ 14 ദിവസത്തിനകത്ത് വണ്ടി മേടിച്ച് നമ്മൾ പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. അത് മാത്രമല്ല, 14 ദിവസത്തിന് ശേഷമാണ് പേര് മാറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എന്തായാലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തും തരത്തുള്ളൂ.
2: ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
2: ഗുഡ് മോർണിംഗ്, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
3: സാർ, ഞാൻ കരുണാകുളം ശ്രീരേഖയാണ്.
2: ശ്രീരേഖ പറയൂ, എന്താണ് അറിയാനുള്ളത്?
3: എന്റെ ഹസ്ബൻഡ് 2015 വീഗോ എന്ന് പറഞ്ഞ ഒരു വണ്ടി
0: എടുത്തിട്ടുണ്ടായിരുന്നു.
3: അപ്പൊ ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം.
0: അതെ, തീർച്ചയായിട്ടും.
3: 2015 ഇപ്പൊ 15 വർഷം കഴിഞ്ഞല്ലോ സാർ.
0: അതെ.
3: അപ്പൊ ഇനി നമുക്ക് തുടർന്ന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതോ എന്താണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും.
0: ഇത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് ബന്ധമുള്ള ഒരു ചോദ്യമല്ല, എന്നിരുന്നാലും മാഡത്തിന്റെ സംശയം എനിക്ക് തോന്നുന്നു 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അത് മാഡം അത് RTO കൺസേൺഡ് RTOനെയാണ് സമീപിക്കേണ്ടത്. RTO ആണ് അതിന് ലൈസൻസ് പുതുക്കി, ഐ മീൻ രജിസ്ട്രേഷൻ പുതുക്കി തരുന്നത് അല്ലെങ്കിൽ തരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം മാഡം അടുത്തുള്ള RTO ഓഫീസിനെയാണ്
3: ബന്ധപ്പെടേണ്ടത്.
2: ശരി, നമുക്ക് നമ്മൾ ക്ലെയിമുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വണ്ടി ട്രാൻസ്ഫറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഞാൻ എന്തിന് ക്ലെയിം ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലെയിം ചെയ്യണോ, അതൊരു വലിയൊരു ആക്സിഡൻ്റ് വന്നാൽ ക്ലെയിം ചെയ്യണം, ഇതെൻ്റെ മറ്റ് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു തംബ് റൂൾ ഉണ്ടോ? അതായത് ക്ലെയിം ചെയ്യാം, ചെയ്യാതിരിക്കാം, അതോ അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്?
0: ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു പോളിസി ഹോൾഡറിൻ്റെ റൈറ്റാണ് അദ്ദേഹത്തിനൊരു നാശനഷ്ടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പിന്നെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യ വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഓഫ്കോഴ്സ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നോ ക്ലെയിം ബോണസ് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം 20% ഡിസ്കൗണ്ട് കിട്ടും, ആ വർഷവും ക്ലെയിം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വർഷം 25% ഡിസ്കൗണ്ട് കിട്ടുന്നു, അതങ്ങനെ കൂടിക്കൂടി 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമത്,

0: നമുക്ക് ആഡ് ഓൺ കവേഴ്സ് പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ചില കമ്പനീസ് കണ്ടീഷൻസ് വെക്കുന്നത് നോ ക്ലെയിം ബോണസ് ഉള്ളവർക്ക് മാത്രമേ ആഡ് ഓൺ കവേഴ്സ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. കൂടുതൽ ക്ലെയിംസ് വരുന്നതോ കൂടുതൽ എമൗണ്ട് വരുന്നതോ ഒക്കെ ഒരു ഇതായിട്ട് വരാം. ഇത് ഒരിക്കലും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കുറയും കിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ വരാം. ഡിപ്പെൻസ്.
1: നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു ഒരു കോളർ. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
1: പറയൂ, പേര് പറയൂ.
2: രാജീവ്.
1: രാജീവ്, രാജീവ് ചോദിച്ചോളൂ.
2: ആ, എനിക്ക് എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ വണ്ടി, നമ്മളെ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി പേപ്പറെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി.
0: എന്ത് വാഹനമാണ് സാർ?
2: ഓട്ടോയാണ്.
0: ഓട്ടോയാണ്. ഏത് കൊമേഴ്ഷ്യൽ വാഹനമാണെങ്കിലും സാർ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വേറെന്തെങ്കിലും? ഓക്കെ സാർ,
1: ശരി. നമ്മൾ ആദ്യത്തെ വന്നൊരു കോളില് അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റും അല്ലെങ്കിൽ കോമ്പൻസേഷൻ മെത്തേഡും നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാം.
0: ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീഇംബേഴ്സ്മെന്റ് ഇൻഡെമ്നിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ചിലപ്പം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു, സർവേയർ വന്നു, അപ്രൂവൽസ് തന്നു, ഒരു റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ആ ബിൽസ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റീഇംബേഴ്സ്മെന്റ് ആയിട്ട് അത് കിട്ടും. അതല്ല ഇപ്പം നമുക്ക് അപ്പം റീഇംബേഴ്സ്മെന്റിന്റെ ഒരു പ്രശ്നം, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അദ്ദേഹം രൊക്കം പൈസ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കണം, എന്നിട്ടാണ് ഒരു റീഇംബേഴ്സ്മെന്റിന് വരുന്നത്. ഇപ്പം ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിന്റെ ബാക്കി ബാലൻസ് പൈസ മാത്രം അറേഞ്ച് ചെയ്താൽ മതി ഒരു കസ്റ്റമർ. അപ്പം അങ്ങനെ ഒരു ഗുണം ക്യാഷ്ലെസ് ക്ലെയിംസിന് കിട്ടും.
1: ശരി. അപ്പോൾ എനിക്ക് ഹലോ, മറ്റൊരു കോളുണ്ട് നമുക്ക്. ഹലോ
3: ഹലോ, നമസ്കാരം. ഞാൻ നാരായണൻ ആവശ്യമായിരുന്നു.
1: പറയൂ നാരായണൻ, എന്താണ് അറിയേണ്ടത്?
3: പിന്നെ ഇൻഷുറൻസ് ഈ വണ്ടികളെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ക്ലെയിം കിട്ടാനൊക്കെ സാധ്യത ഉണ്ടോന്ന് അറിയുന്നുണ്ട്.
0: അങ്ങനെ നമുക്ക് കണിശമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോ കേസ് ടു കേസും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും നോക്കി. ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതല്ല, ഇതൊരു അപകടം. ഇപ്പം ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്ന ഒരു ആക്സിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ തെറ്റി ആക്സിഡന്റ് പറ്റി, പല വാഹനങ്ങൾക്കും ഡാമേജ് പറ്റി. അതൊക്കെ ഓക്കെയാണ്. അതല്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിനെയോ വേറൊരാളെയോ ഒക്കെ അപകടത്തിൽ പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടാതെ വരുന്നത്.
3: അല്ല, നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ വണ്ടീനെ വേറൊരാൾ ഇടിച്ചു നിർത്താതെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്.
0: നമ്മളത് പോലീസിനെ അറിയിച്ച് നമ്മൾ ആ അന്വേഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം സാർ. അത് പോലീസ് അന്വേഷിച്ച് ആ വണ്ടി കണ്ടെത്തുകയും ബാക്കി കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് അതിന്റെ രീതി.
3: അപ്പൊ അതിന് സാധ്യത ഉണ്ടെന്ന് അറിയാൻ പുള്ളിയോട് ചോദിക്കാൻ പറ്റിയല്ലേ?
0: ആ, അത് സാറിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ബാക്കി നടപടികളും സ്വീകരിക്കും. അതേ പറ്റുള്ളൂ, നമ്മൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് അറിയിക്കാം. സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. അത് പോലീസിനെ അറിയിക്കണം, സാറിന്റെ ഇൻഷുറൻസ് കമ്പനിയും സാറിന് ബന്ധപ്പെടാം. അപ്പം ഇൻഷുറൻസ് കമ്പനിയും അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ഫാക്ട്സ് നോക്കി സാറിന് അത് തരേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തരും. അപ്പൊ സാറ് രണ്ട് ആൾക്കാരെയും ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും സമീപിക്കുക, സാറിന് അതിന്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ,
1: വളരെ നന്ദി. ഞാൻ എനിക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഒരുപാട് കാലമായി മേഖലയിലുള്ളതാണല്ലോ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
0: ഇപ്പം നമ്മൾ എന്തൊക്കെ കവറേജുകൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരാൾ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മിസ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നു, കമ്പനി ഒരു ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ പകുതി പൈസയോ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു, കൊടുത്ത ബില്ലിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പോണൻ്റ് ഉണ്ട്, സി പി എ കമ്പോണൻ്റ് ഉണ്ട്, ഓൺ ഡാമേജ് കമ്പോണൻ്റും ഉണ്ട്. ഓൺ ഡാമേജ് കമ്പോണൻറ്റിൽ 10 തരത്തിലുള്ള ലോസസ് നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നു, രജിസ്ട്രേഷൻ ഉള്ളൊരു വണ്ടി റോഡ് പൊതുനിരത്തിൽ പോകുന്നു, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പൊതുനിരത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് കവേർഡാണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിപ്രീസിയേഷൻ കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് നമുക്ക് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ആഡ് ഓൺ കവേഴ്സ് എടുത്താലാണ് നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ,
4: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ കൊല്ലത്ത് നിന്ന് കിഷോറാണ് സംസാരിക്കുന്നത്.
1: പറയൂ കിഷോർ, എന്താണ് അറിയാനുള്ളത്?
4: അപ്പോ എന്റെ ഒരു കാറ് കഴിഞ്ഞ വർഷം ഞാന് ഒരു ആക്സിഡന്റ് ആയിട്ട് റൂഫ് പൊളിഞ്ഞു വീണു, റൂഫിന്റെ പ്ലാസ്റ്ററിങ് കാറിന്റെ മേടിക്കൂടെ പൊളിഞ്ഞു വീണു പോർച്ചിന്റെ. അപ്പോ അത് ക്ലെയിം ചെയ്തു, എനിക്ക് ക്ലെയിം കിട്ടി. അപ്പൊ ഞാന് ഒരാഴ്ച മുമ്പാണ് വീണ്ടും പുതിയത് റിന്യൂവൽ ചെയ്തത് പോളിസി.
0: ഓക്കെ,
4: അപ്പൊ നോ ക്ലെയിം ബോണസ് അതിലെനിക്ക് കിട്ടിയില്ല.
0: അതെ.
4: ഓക്കെ, അപ്പൊ ഇനി അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നോ ക്ലെയിം ബോണസ്?
0: സാറിൻ്റെ ഇപ്പം ഈ നടന്ന ആക്സിഡന്റ് നടന്ന സമയത്തൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ സാറിന് നോ ക്ലെയിം ബോണസ് കിട്ടിയില്ല അല്ലേ? ചെയ്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 365 ദിവസം അല്ലെങ്കിൽ 12 മാസത്തെ പോളിസി വേളയിൽ സാർ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത വർഷം സാറിന് നോ ക്ലെയിം ബോണസ് 20%
4: കിട്ടും.
0: അങ്ങനെ, അതെ, അങ്ങനെയാണ് പോകുന്നത്.
4: 50%
0: വരെ പോകും. അതെ, ഇത് നമുക്ക് സാറ് വേറൊരു ഈ വണ്ടി വിറ്റിട്ട് വേറൊരു വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലും ഈ 50%, ഇപ്പോൾ സാറിന് 50% NCB ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാറിൻ്റെ പേര് തന്നെയാണ് വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ടിന്റെ ഡിസ്കൗണ്ടും സാറിന് അതിൽ കിട്ടുന്നതായിരിക്കും.
4: പുതിയ വണ്ടി നമ്മൾ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണം എങ്ങനെ ഉണ്ടോ അവരോട് കണ്ടിട്ട് അവർ നമ്മളോട് പറയോ? ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ചോദിക്കോ എങ്ങനെ?
0: ഇല്ല, നമ്മുടെ കയ്യിലൊരു സാധനം ഉള്ളത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ അറിയിക്കണം, നമുക്ക് ഇത്രയും NCB ഉള്ള ഒരാളാണ്, ഇത് ഈ പോളിസിയിലാണെന്ന് പറയുമ്പോൾ
4: അത് ഏത് സെയിം കമ്പനി ആവണോ എന്നില്ല, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല,
0: ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം സാറ് നിലവിലത്തെ വാഹനം വിൽക്കുമ്പോൾ സാറിന് വേണമെങ്കിൽ ആ ഇൻഷുറൻസ്, ഇപ്പം സാറിന് 500 രൂപയായിരിക്കും ഇപ്പൊ NCB കിട്ടിയിരിക്കുന്നത് നോ ക്ലെയിം ബോണസ്, അതൊരു 50% ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50% സാർ കുറച്ച് പൈസ, അതായത് കിട്ടിയ ഡിസ്കൗണ്ടിന്റെ പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് സാർ അടയ്ക്കുന്നു, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതായത് 3 വർഷത്തിനകത്ത് സാർ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
4: തരും.
0: നമ്മൾ അതിന്റെ ബാക്കി പൈസ തിരിച്ചടയ്ക്കണം. 12 മാസത്തേക്ക് നമ്മൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കൂ. ഇപ്പൊ 10 മാസം ആയെന്നുണ്ടെങ്കിൽ ആ 2 മാസത്തെ പ്രീമിയം നമ്മൾ തിരിച്ചടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. അതാണ്. ഓക്കെ സാർ,
1: മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു പുതുതായി ഒരാൾ വാഹനം മേടിക്കുന്നു, അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ ഷോറൂമിൽ തന്നെ അതിനൊരു ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത്. അവർക്കൊപ്പം ഷോറൂം, ചിലപ്പോൾ ഷോറൂമിന് പ്രിഫർ ചെയ്തിട്ടുള്ള അവർക്ക് ഒരു എഗ്രിമെൻ്റ് ഉള്ള ഒരാളുടെ ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അത്തരം നിർബന്ധങ്ങൾ ഉണ്ടോ, അത് എനിക്കിഷ്ടമുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാമോ?
0: അത് പൂർണ്ണമായും ഒരു കസ്റ്റമർ, വണ്ടി വാങ്ങിക്കുന്ന ആളുടെ ചോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണോ അതോ പുറത്ത് നമ്മൾക്ക് അറിയാവുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട അഡിക്വേറ്റ് സപ്പോർട്ട് നമുക്ക് എല്ലാത്തിലും IRDA ഇൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണമെന്നുള്ള സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്, ലാസ്റ്റ് കോളാണ്. ഹലോ, ഹലോ,
5: നമസ്കാരം, ഞാൻ കുണ്ട്രയിലാണ്, അനിൽകുമാർ എന്നാണ്.
1: പെട്ടെന്ന് ചോദിച്ചോളൂ, നമുക്ക് സമയം തീരാറായി. എന്താണ് അനിൽകുമാർ?
5: കലാമിറ്റീസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേ അതിനകത്ത് ഇപ്പൊ ഈ ആനകൾ നിരന്തരമായിട്ട് ബൈക്കുകൾ കാറുകളൊക്കെ മറിക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും. അതിപ്പോ ഒരു പൊതുനിരത്തിൽ നമ്മളെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റിന്റെ അകത്തോട്ട് പോകുന്നു അല്ലേ, ഇപ്പം ചില ട്രിപ്പൊക്കെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമല്ലോ,
5: ഉത്സവപ്പറമ്പുകളിലൊക്കെ.
0: തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഈ സംഭവിക്കുന്ന ഡാമേജസ്, നമ്മളിപ്പം ആന നിൽക്കുന്നതിൻ്റെ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ബട്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു

0: നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കവറേജ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ആന ചവിട്ടുന്ന പോലത്തെ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് സംഭവിക്കുമ്പോൾ അതും നമ്മൾ പോലീസിൽ അറിയിക്കണം, ഒരു ജി ഡി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്.
1: പിന്നെ ഒരു കാര്യം സാറേ, മറ്റൊരാളിന്റെ പേരിലുള്ള

0: കുഴപ്പമില്ല, സാർ വേറൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്ത് സാർ അങ്ങോട്ട് തിരിച്ച് വാടക പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലെയിമിന് പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കാർസ്. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ നമ്മൾ വണ്ടി കൊടുക്കാൻ നമ്മൾ കൊടുക്കുവാണല്ലോ, ആ ഒരു കൺസെന്റ് നമ്മൾ പെർമിഷൻ കൊടുക്കുവാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു ഫോർമാലിറ്റി അല്ല.
1: അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളുടെ വണ്ടിയുടെ ഓണറുടെ പേരില് എന്താ നടപടി ഉണ്ടാവുമോന്ന് ചോദിക്കുകയാണ്.
0: നടപടികൾ എന്തായാലും ആ ഒരു വാഹനം എന്തെങ്കിലും ഒരു പ്രശ്നം ഐ മീൻ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോലീസ് ഒരു എഫ്ഐആർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓണറിന്റെ പേരിലും ആ ഡ്രൈവറിന്റെ പേരിലും രണ്ടുപേരുടെ പേരിലും ഇടും, അതങ്ങനെ തന്നെയാണ്.
1: അതുപോലെ ഒരു കാര്യം കൂടി, ഈ മുടങ്ങിക്കിടക്കുന്ന ഇൻഷുറൻസ് ഉള്ള വണ്ടികൾക്ക് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പഴയ ഇൻഷുറൻസ് എടുക്കാൻ സാധ്യത കൊടുക്കേണ്ടി വരുമോ?
0: പഴയ ഇൻഷുറൻസും കൂടെ കൊടുക്കണം.
2: അനിൽ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മോട്ടോർ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ചന്തു മാധവനാണ്. സ്റ്റുഡിയോയിൽ ഉള്ളത് അനീഷ്, അനുജ, ഹലോ ആകാശവാണി കേൾപ്പിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ശ്രീ ചന്തു മാധവൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് മൃദുൽ ജേക്കബ്. അണിയറയിൽ ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര, അനുജ ഭാസ്കർ, അനീഷ് പി നായർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: പുനഃപ്രക്ഷേപണം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപതിയിലൂടെ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

0: are about zero tolerance for terrorism.
1: We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: U.S. President Donald Trump dialed U.S. Ambassador to India Sergio Gore during an event celebrating America's 250 years of independence at Bharat Mandapam in New Delhi yesterday. Mr. Trump described Prime Minister Modi as a friend and stated that ties between the two nations had never been so close. Mr. Trump said he loves India and even called himself a big fan of PM Modi. Mr. Trump said India can count on him 100%. In IPL cricket, Delhi Capitals defeated Kolkata Knight Riders KKR by 40 runs at Eden Gardens in Kolkata last night. Delhi Capitals set a target of 204 runs for KKR. In reply, KKR scored only 163 runs in 18.4 overs. Benchmark domestic equity indices were trading about 1.2% higher during forenoon trade today amid hopes of a possible agreement to end the U.S.-Iran conflict. The Sensex surged 953 points to 76,368, while the Nifty rose 268 points to 23,987 when reports last came in. The Indian Meteorological Department has issued an orange alert for heat wave conditions today in parts of Delhi, Haryana, Chandigarh and Punjab. Parts of Rajasthan, Madhya Pradesh, Uttar Pradesh, Bihar, Chhattisgarh, coastal Andhra Pradesh, Jharkhand, Odisha and Telangana are also likely to witness severe heat wave conditions during the day. And with that, we end this news bulletin.
2: Akashvani കണ്ണൂർ സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സ്. താൽപര്യമുള്ളവർ 28 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0499 4256 860. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 0467 2 21 14 00. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 നടക്കും. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467 2 23 40 20. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HSD മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, മലയാളം, തുന്നൽ ടീച്ചർ, അറബിക് ജൂനിയർ ലാംഗ്വേജ് തസ്തികകളിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഗാർഡനർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 June രാവിലെ 11 മണിക്ക് പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ നടക്കും. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ യോഗ്യതയുള്ളവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ ഇതാണ്: 0497 2 800 167. മടിക്കൈ IHRD മോഡൽ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 കാഞ്ഞിരപ്പുഴയിലുള്ള കോളേജ് ഓഫീസിൽ നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദം നെറ്റ്. ഫോൺ നമ്പർ 9447 6379 34. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം മെയ് 29 രാവിലെ 11 കലക്ടറേറ്റിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497283205. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497278354. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10:30 അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 9497695450. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിക്കുന്ന ചരടുകുത്തി കളിപ്പാട്ട് ഇപ്പോൾ കേൾക്കാം.
1: കൈമില് വിരിച്ചു നോക്ക്, ആടെ കൂടെ മറന്നു മുട്ടുളച്ച മറന്നു എടുക്കും പോട്ടി മണി ഞാൻ മറന്നു കൈ നേർത്ത് നോക്കി തോന്നു മണി ഞാൻ മാറും കൊലുങ്ങേർത്ത് പൊടി പണ്ടക്കേട്ട് കാൽത്താരിൽ താണു മോദാൻ കരുതി ഹൃദയസദാ കൈവണങ്ങും ജനത്തെ കാത്തീടും നല്ല ദൈവം കരിവരവദനൻ ഭൂരികാരുണ്യശാരി പേർത്തും ശ്രീതം തളീശ പ്രിയതനു കുതുകും പൂണ്ടിടപ്പള്ളി വാഴും സാക്ഷാൽ ശ്രീകൽപ്പവൃക്ഷം ഗണപതി ഭഗവാൻ നിന്നെ ഞാൻ കൈവണങ്ങുന്നേ. താക്കൊട്ടി മാറു കൊട്ടി നൽത്തട് കൊലിങ്ങേർത്ത് പിടി മടക്കിട്ട് ആടക്കൂടെ മറന്നു മുട്ട് ഒളിച്ച മറന്നു കളിക്ക്.

കൊലിങ്ങേർത്തപടി അടക്കിട്ട് അടക്കൂടെ മറന്ന് കൊണ്ടുവിളിച്ച മറന്ന് മറിച്ചവിട്ടേ.

ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച ചരടുകുത്തി കളിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവ് നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് മിനായിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി. സംസ്ഥാനത്തിന്റെ പൊതു ധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധനമാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സ്ഥലത്തുണ്ടായിരുന്നുവെന്നും എന്നാൽ മധുവിനെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഹുസൈൻ വാദിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രതികൾ പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് മധുവിന്റെ കുടുംബം നൽകിയ അപ്പീൽ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. 2018 February 22 അട്ടപ്പാടി ചിണ്ട ൂരിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന മധു എന്ന യുവാവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മരത്തിൽ കെട്ടിയിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ അറിയിച്ചു. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതിവയ്ക്കണം. ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാർ കർശന സർജിക്കൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൌകര്യം ഉറപ്പാക്കി മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്നത് കുറയ്ക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും.

ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി Dr. S. Jayshankarന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യാ സന്ദർശനത്തെ മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്രസമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സാംസ്കൃതി സമാഗത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്രസമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. തെരുവുനായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പീപ്പിൾ ടു എന്ന NGO ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഹർജിക്കാരോട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിധി തെരുവുനായ്ക്കളെ വിവേചനരഹിതമായി കൊല്ലാൻ ഇടവരുത്തുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതിയിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28 ബലിപെരുന്നാൾ ആയതിനാലാണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NTA കേന്ദ്രങ്ങൾ പറഞ്ഞു. രണ്ടാഴ്ചയ്ക്കിടെ 4-ാം തവണയും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന്

0: തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. ചലച്ചിത്രതാരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. സർവകലാശാല സംഘടിപ്പിച്ച പ്രത്യേക ബിരുദദാന ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണറാണ് ബഹുമതി സമ്മാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ചടങ്ങിൽ പങ്കെടുത്തു. നാഗസ്വര മാന്ത്രികൻ തിരുവിഴ ജയശങ്കറിനും ചടങ്ങിൽ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജനങ്ങൾ BJP നേതൃത്വം നൽകുന്ന 3 ബദലിന് അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ ഇനി ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾ മറികടക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രതിസന്ധിയിലെ ഒരുമയാണ് രാജ്യത്തിന്റെ കരുത്തെന്നും സജീവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാറൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ കലക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ സ്നേഹികുമാർ സിംഗിന് പുതിയ കലക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായികരംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവ് നായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ഉപകരണങ്ങളുടെ സഹായത്തോടെ ശരീരം മുറിച്ച് കേടുപാടുകൾ തീർക്കുകയോ പരിശോധന നടത്തുകയോ ആകാര ഭംഗി വരുത്തുകയോ ചെയ്യുന്ന വൈദ്യശാസ്ത്ര പ്രക്രിയയാണല്ലോ സർജറി അഥവാ ശസ്ത്രക്രിയ. കാർഡിയാക് തൊറാസിക് സർജൻ ടി വി ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ കവിതാനാഥ്. എന്താണ് തൊറാസിക് സർജറി എന്നതിനെക്കുറിച്ചും കാർഡിയാക് സർജറി അഥവാ ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ചും വിശദമാക്കുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് ഹൃദയം അല്ലേ?
1: ഹൃദയമാണ്.
0: അപ്പൊ ഈ ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിലെ മാറ്റങ്ങള്, മാനസിക സമ്മർദ്ദം, പിന്നെ ഭക്ഷണശീലം, ഇവയൊക്കെ കാരണം ഇന്ന് ഹൃദയം

0: രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ച് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ.
1: വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.
0: അതെ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഹൃദയരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില് അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് വളരെ അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയ, ബൈപ്പാസ് സർജറി, കീഹോൾ സർജറി, പിന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ, പിന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ നിരവധി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ സംസാരിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: ഓക്കെ.
0: അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ കാർഡിയാക് സർജറി എന്തുകൊണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ കാർഡിയാക് സർജൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചികിത്സകൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: കാർഡിയാക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന വിഭാഗമാണ് കാർഡിയാക് സർജറി, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം. അത് കാർഡിയോ തൊറാസിക് സർജറി, അതായത് നെഞ്ചിൻ്റെ സർജറി ചെയ്യുന്ന സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, സബ് സ്പെഷ്യാലിറ്റിയാണ് എന്ന് വേണ്ടി പറയും. ഇപ്പോൾ കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുന്ന ഒരു മദർ സ്പെഷ്യാലിറ്റിയുടെ സബ് ഡിവിഷനാണ് ഈ കാർഡിയാക് സർജറിയും തൊറാസിക് സർജറിയും.
0: അപ്പോൾ
1: ഈ കാർഡിയാക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യം, ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് കുറേ രക്തക്കുഴലുകളുണ്ട്, അതിൻ്റെ അകത്ത് കുറേ വാൽവുകളുണ്ട്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം അറ്റാക്ക് വന്നു എന്ന് പറയുമ്പം ഹൃദയ ധമനികളിലുണ്ടാവുന്ന ബ്ലോക്കുകളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്യുക, അതല്ലെങ്കിൽ ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സർജറികൾ ചെയ്യുക, ഇതാണ് മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ കുട്ടികളിൽ ജന്മന ഉണ്ടാവുന്ന ഹാർട്ടിൽ വരുന്ന പോരായ്മകൾ, അതായത് ജന്മന ഉണ്ടാവുന്ന ഡിഫക്റ്റുകളുടെ സർജറി, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ബൈപ്പാസ് സർജറിയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സ്ട്രെസ് കൂടുക, നമ്മുടെ ഭക്ഷണശീലം, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നമ്മളെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ
0: പറയുക,
1: റോഡ് സൈഡിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നും, നമ്മൾ കഴിക്കും. ഇതൊക്കെ എത്ര പ്രാവശ്യം ഉപയോഗിച്ച എണ്ണയിലാണ്, ഏത് ടൈപ്പ് എണ്ണയിലാണ് വറക്കുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, നമ്മുടെ ഭക്ഷണശീലം തന്നെ, അതായത് ചില പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 7 മണി 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ ഉറങ്ങുന്നതിന് പകരം ഇപ്പം ആൾക്കാർ 10 മണി 11 മണി 12 മണിക്കൊക്കെ, ഇപ്പം നമ്മുടെയൊക്കെ ബീച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ 12 മണിക്കും ആക്റ്റീവായി നിൽക്കുന്ന ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണശീലങ്ങൾ, പിന്നെ ദുശീലങ്ങൾ, പുകവലി അല്ലെങ്കിൽ അതേപോലുള്ള ദുശീലങ്ങൾ, മദ്യപാനം ആയിക്കഴിഞ്ഞാലും എല്ലാം ഇതിനെ എഫക്ട് ചെയ്യുന്നു. പിന്നെ പൊല്യൂഷൻ, പിന്നെ നമ്മുടെ ജീവിത രീതികളിൽ ഇപ്പം കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണുള്ളത്, പണ്ടത്തെ പോലെ അധ്വാനിക്കുന്ന ആൾക്കാരല്ല.
0: അപ്പോൾ
1: ഇതൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബൈപ്പാസ് സർജറിയാണ് കൂടുതലായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. കാർഡിയോ തൊറാസിക് സർജറിയുടെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തൊറാസിക് സർജറിയാണ്. ഇത് ആക്ച്വലി ഒരു അണ്ടർ നോട്ടീസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരുമിച്ചാണെങ്കിലും ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതിലെന്താണ് പ്രത്യേകിച്ച് തൊറാസിക് സർജറിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയമൊഴികെ ബാക്കി നെഞ്ചിനുള്ള മറ്റ് അവയവങ്ങൾ, ശ്വാസകോശം, നമുക്ക് ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നിലച്ചു എന്ന് പറയുന്നത് പോലെ, ഹൃദയം മാത്രമല്ല ശ്വാസം നിലച്ചു എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ശ്വസിക്കാനുള്ള മസില്, അതായത് ഡയഫ്രം എന്ന് പറയും, പിന്നെ നമ്മുടെ അന്നനാളം, ശ്വാസനാളം, ഈ അവയവങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന നെഞ്ചും കൂട്, ഇതിൻ്റെയൊക്കെ സർജറിയാണ് ബേസിക്കലി തൊറാസിക് സർജൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന സർജന്മാരും ഉണ്ട്, കാർഡിയാക് സർജറി മാത്രം ചെയ്യുന്ന സർജന്മാരും ഉണ്ട്, ഇതിൽ തൊറാസിക് മാത്രം ചെയ്യുന്ന സർജന്മാരും ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് തൊറാസിക് സർജറിയാണ്. കാർഡിയാക് സർജറിയേക്കാളും കൂടുതലും ഞാൻ തൊറാസിക് സർജറിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അത് മാത്രം ചെയ്യുന്ന സർജന്മാരുടെ എണ്ണം ഇല്ല എന്ന് വേണ്ടി പറയാം. അങ്ങനെ ഒരു ഒരു വിടവ് നികത്തുക എന്നുള്ള ഒരു തോന്നലിലൂടെയാണ് ഞാൻ ഈ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുന്നത്.
0: പുതിയൊരു
1: സാധനം.
0: ഹാർട്ട് അറ്റാക്കിലേക്ക് തന്നെ വരികയാണെങ്കിൽ കാർഡിയാക് അറസ്റ്റും കേൾക്കാറുണ്ട്, ഹാർട്ട് അറ്റാക്കൊന്നും കേൾക്കാറുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്, നമ്മൾ കോമൺലി പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ നെഞ്ചുവേദന വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി എടുക്കുന്നു, നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ജോലി, ആ സമയത്ത് നമ്മുടെ മസിലിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യാൻ ഒരു ലോഡുണ്ട്, അത് ഹാർട്ട് നോർമലി ചെയ്യും. അതിനുപരിയായിട്ട് നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിലും ഹാർട്ടിനും ഒരു ഊർജ്ജം നൽകാനുള്ള സാധനം വേണം, അത് രക്തം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള രക്തം എത്തിക്കാനുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങിപ്പോവുക, ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യത്തിനുള്ള രക്തം അവിടെ എത്തില്ല, അപ്പോൾ ഹാർട്ട് മസിൽസ് വീക്കാവും. അപ്പോൾ ഈ ഒരു വീക്ക്നെസ്സാണ് നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലായിട്ടോ അല്ലെങ്കിൽ തലകറക്കമായിട്ടോ ഒരു അറ്റാക്ക് വരുന്ന രോഗിക്ക് ഫീൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, അത് പിന്നെ വേർപ്പായിട്ടും അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ ഉള്ള വേദനയൊക്കെ ആയിട്ടാക്കി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് അറ്റാക്ക് എന്ന് പറയുന്ന കാര്യം, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് നമ്മൾ സിമ്പിളി പറയും. ഇനി ഇത് അഡ്വാൻസ് ചെയ്ത് പോയി അല്ലെങ്കിൽ മറ്റു കാരണങ്ങളും ഉണ്ടാവും, ഹാർട്ടിൻ്റെ റിതം അബ്നോർമാലിറ്റി ഒക്കെ കൊണ്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഹാർട്ട് പൂർണ്ണമായിട്ട് നിലച്ചു പോകുന്ന സിറ്റുവേഷൻ, അതാണ് കാർഡിയാക് അറസ്റ്റ്.
0: ശരി,
1: അത് മറ്റു രോഗങ്ങൾ കൊണ്ട് വരാം, ശരീരത്തിലെ ലവണങ്ങളുടെ വ്യത്യാസം കൊണ്ട്, ഇപ്പം പൊട്ടാഷ്യം സോഡിയം പോലുള്ള ലവണങ്ങൾ അബ്നോർമലായിട്ട് വരിക, റിതം അബ്നോർമാലിറ്റി വരിക, ഹൃദയമിടിപ്പിൽ വ്യത്യാസം വരിക, അങ്ങനെയൊക്കെ വന്നിട്ട് ഹൃദയം പൂർണ്ണമായിട്ട് നിലക്കുന്ന സിറ്റുവേഷനാണ് ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കുക, കൃത്രിമമായിട്ട് നമ്മൾ നെഞ്ചിൽ അമർത്തിയിട്ട് CPR പോലുള്ള ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പ് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇതാണ് മെയിൻ വ്യത്യാസം വരുന്നത്.
0: അപ്പൊ കുട്ടികളിൽ വരെ ഹൃദയരോഗങ്ങൾ കാണാനുണ്ടല്ലോ, അപ്പൊ അത് ജന്മലാലാണോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ മുതിർന്നവരിൽ കാണുന്ന പോലെ തന്നെ കുട്ടികളിലും ഇങ്ങനെ ഹൃദയരോഗങ്ങൾ വരാറുണ്ടോ?
1: ഈ മുതിർന്നവരിൽ കാണുന്ന രോഗങ്ങളും കുട്ടികളിൽ കാണുന്ന രോഗങ്ങളും ആക്ച്വലി രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റിയാണ്. അതായത് ജന്മനാ ഉണ്ടാവുന്ന വൈകല്യങ്ങളായിട്ടാണ് അത് കാണുന്നത്.
0: അപ്പോ
1: നമ്മള് ഭ്രൂണാവസ്ഥയിൽ വളർച്ച തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇൻസൾട്ട്, അതിപ്പം ഒരു പനിയോ അല്ലെങ്കിൽ ജനറ്റിക്കലി പാരമ്പര്യമായി കിട്ടുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ കുട്ടികളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ സുഷിരങ്ങൾ വരാം, ചിലപ്പോൾ അതിൻ്റെ രക്തക്കൊഴലുകൾക്ക് പ്രോപ്പറായിട്ടുള്ള വികാസം വരാതിരിക്കുക, അപ്പോൾ ചുരുങ്ങി പോവാം. പൊതുവെ ഈ സുഷിരങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ രക്തക്കൊഴലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അപൂർവങ്ങളായിട്ട് കാണുന്ന അസുഖങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ ഇന്ന് ചികിത്സയുണ്ട്, അതിന് സർജറി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ കീഹോൾ ആയിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന വഴി അത് സുഷിരങ്ങൾ അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ പ്രായമായവർ കാണുന്ന അസുഖങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വ്യത്യസ്തമാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമ്മൾക്കിപ്പം 20 വയസ്സ് 25 വയസ്സിലൊക്കെ നമുക്ക് മുമ്പ് പ്രായമായവർ കണ്ടുവരുന്നുണ്ടായിരുന്ന ഈ അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസ് കോമൺ ആയിട്ട് കാണാറുണ്ട്.
0: നമ്മളെ
1: ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാണ്.
0: കാർഡിയാക് തൊറാസിക് സർജൻ TV ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത്, കൂടെ കവിതാനാഥ്. ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.

0: ആരോഗ്യ ദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
3: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മ

0: ഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് യുഎസ് പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സിബിഎസ്ഇ 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന സിയുഇടി യുജി പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് എൻടിഎ അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
1: ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.

ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100 വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന് മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെ

0: സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.

ഈ പരിപാടിയിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ചതുർവേദം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

യേശുദാസും സാവിത്രിയും ചേർന്ന് പാടിയ ഗാനത്തെ തുടർന്നിത് ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ദ്വീപ്. ഗാനമൊരുക്കിയിരിക്കുന്നത് യൂസഫലി കേച്ചേരിയും എം എസ് ബാബുരാജും.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സ്വീറ്റ് 70സിൽ ഇനി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് പി സുശീല പാടിയ ഗാനം, ചിത്രം താലപ്പുലി.

യേശുദാസ് നയിക്കുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം രണ്ട് ലോകം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരിയും ജി ദേവരാജനും.

സ്വീറ്റ് സെവൻറ്റീസിൽ അടുത്തതായി ശ്രീകുമാരൻ തമ്പിയുടെ വരികളും എ ടി ഉമ്മറിന്റെ സംഗീതവും. ജയചന്ദ്രന്റെ ശബ്ദം, ചിത്രം അപരാജിത.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?

0: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: സ്വീറ്റ് 70s തുടരുകയാണ്. ബിജു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇന്നലെ ഇന്ന്.

ഓർമ്മകൾ മരിക്കുമോ. ഈ പടത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും എം എസ് വിശ്വനാഥനും.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അഭിനിവേശം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: സ്വീറ്റ് 70സിൽ ഇനി കേൾക്കാം യേശുദാസിന്റെ ശബ്ദം. ചിത്രം കടുവയെ പിടിച്ച കിടുവ. ഗാനം ഒരുക്കിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും.

പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകിയും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അല്ലാഹു അക്ബർ.

വീണ്ടും പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് ടീം ഒരുക്കിയ ഗാനം കേൾക്കാം. ചിത്രം യത്തീം. ഇനി ഗാനം പാടിയിരിക്കുന്നത് ജയചന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സ്വീറ്റ് 70s തുടരുകയാണ്. പേമാധുരി പാടിയ ഗാനം, ചിത്രം ഇതാ ഇവിടെ വരെ. ഗാനരചന യൂസഫ് അലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497-2956-007 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: സ്വീറ്റ് 70s ലിത ഒരു ഗാനം കൂടി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൌധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയത്. ചിത്രം വിഷുക്കണി.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങളെ ഗവൺമെന്റ് വഴിയാധാരമാക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതിയിൽ നീതി ലഭിച്ചില്ലെങ്കിൽ കുടുംബങ്ങളെ പകരം ഭൂമിയും വീടും കൊടുത്ത് പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അറിയിച്ച സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി.

0: Responses from Centre, NTA and CBI in NEET paper leak case says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോവ് ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ചി ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയെയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിന്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമലഡോ എന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിന്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിന്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
3: ലൂഷിൻ വന്നിരുന്നു.
4: അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. മുൻദേഷ്യമാവും, രോഗം കൊണ്ടുള്ള മുൻദേഷ്യം.
3: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
4: നന്നായി.
3: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
4: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
3: റസുമിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്നു പറയ്.
4: ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല, ഡോണിയെ സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
3: അത് ശരിയല്ലേ ഇന്നലെ പറഞ്ഞത്? തുറന്നു പറഞ്ഞതല്ലേ?
4: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
3: റസു, നിനക്കറിയാമോ, ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ?
5: പറയൂ അമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
3: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടുത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
6: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യ

0: ദീപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 രൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
1: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
2: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
1: ഞാൻ എന്ത് പറയാൻ?
2: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിന് ഉത്തരവ് തന്നിരിക്കുന്നു.
1: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക.
2: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
1: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
2: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
1: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
2: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
1: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
2: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
1: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
3: ഓ അമ്മ,
2: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
3: നിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
4: എനിക്കൊന്നുമില്ല അമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മിഖനൊന്നും പറയുന്നില്ല.
1: നിക്കോ, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
3: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
4: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
3: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
4: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
2: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
4: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
3: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
2: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
4: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
1: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
3: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
1: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
4: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
1: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
4: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം ഇവിടെ ഇരുന്നു.
2: ഞാൻ എന്റെ ജീവനക്കാള് നിന്നെ സ്നേഹിക്കുന്നു മോനെ.
4: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
2: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
4: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
2: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
4: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
2: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
4: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
2: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
4: അതുപോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
5: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NIM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, അത് നമ്മുടെ ശ്വാസമാണ് എന്ന്. എന്നാൽ മാറിവരുന്ന കാലാവസ്ഥയും പൊടിയും അലർജിയുമൊക്കെ പലപ്പോഴും ആ ശ്വാസനാളത്തെ, അതിൻ്റെ താളത്തെ തെറ്റിക്കാറുണ്ട്. അലർജിയും ആസ്മയും നൽകുന്ന അസ്വസ്ഥതകൾ കാരണം ഒരു ദീർഘശ്വാസം പോലും എടുക്കാൻ മടിക്കുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട്. കൃത്യമായ അറിവും കരുതലും ഉണ്ടെങ്കിൽ ഈ ശ്വാസതടസ്സങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവും. അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ. ഈ വിഷയത്തിൽ ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NAM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. എന്താണ് അലർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: ബാഹ്യമായ ചില വസ്തുക്കളുമായി സമ്പർക്കം വരുമ്പോൾ ചിലരുടെ ശരീരം അതിനോട് സാധാരണത്തേതിലും കൂടുതൽ പ്രതികരിക്കുന്നു. അതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നിരന്തരം സമ്പർക്കം വരുന്ന വസ്തുക്കളായിരിക്കാം. പൊടി പോലുള്ള നമ്മുടെ വീടുകളിലും നമുക്ക് ചുറ്റും എപ്പോഴും നമ്മൾ നിരന്തരം അതുമായി സമ്പർക്കം വരുന്നുണ്ടാവും. ആ വസ്തുക്കളോട് ചിലരുടെ ശരീരം മാത്രമാണ് ഇങ്ങനെ അമിതമായി പ്രതികരിക്കുന്നത്. നമ്മൾ പൊടി, സാധാരണ പൊടിയായിട്ട് നമ്മൾ പൊടി അടിച്ച്
0: വൃത്തിയാക്കുന്നുണ്ട്,
1: എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നില്ലല്ലോ.
0: അതെ,
1: കുറച്ച് ആൾക്കാർ, നമ്മൾ ഒന്നോ രണ്ടോ തുമ്മലൊക്കെ ആയിട്ട് അത് നിൽക്കും ചില ആൾക്കാർക്ക്. പക്ഷേ ചില ആൾക്കാർ വീടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പനിയൊക്കെ വന്നിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അലർജിയുള്ള ആൾക്കാരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഈ ബാഹ്യമായ ഈ വസ്തു, ആ വസ്തു ഒരു ആൻറ്റിജൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ അത് അതിന് മെമ്മറി അവിടെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ടൈം അത് വരുന്ന സമയത്ത്
0: വീണ്ടും
1: അതിനോട് പ്രതികരിക്കും. അപ്പോ നെക്സ്റ്റ് ടൈം ചിലപ്പോ അതിനോട് വളരെ
0: മോശമായ
1: രീതിയിലായിരിക്കും
0: കൂടുതലായിട്ട്
1: ഉണ്ടാവുക പ്രതികരണം. അപ്പോ ഒരിക്കൽ സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കും. അതിന് മെഡിക്കേഷൻസ് ആവശ്യമാണ്.
0: പ്രത്യേകിച്ചും നമ്മൾ പറയാറുണ്ട് അലമാരയിൽ തുണി മടക്കി വെക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ തൂത്തുവാരുന്ന സമയത്ത്, മാറാലകൾ അടിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അലർജി. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലരിൽ വളരെ ശക്തമായിട്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുണ്ടാവുന്നു. ചില ആൾ നിയന്ത്രിച്ച് ഒരു ദിവസം കൊണ്ട് തീരുന്ന ചെറിയൊരു തുമ്മലിലൂടെയും തീർക്കുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ടതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. പേര് പറയാമോ?
2: പേര് ചന്ദ്രൻ.
0: എവിടുന്ന വിളിക്കുന്നത്?
2: ഞാൻ കുടിക്കമുട്ടാണ്.
0: കുടിക്കമുട്ട. അലർജി, ആസ്മ, അതുമായി ബന്ധപ്പെട്ട് ഹോമിയോ ചികിത്സയാണ് ഇന്ന് നമ്മുടെ വിഷയം. ചോദിച്ചോളൂ ഡോക്ടറുണ്ട്, അനുഷ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ.
2: ഹലോ, ഞാൻ ഇപ്പം ഒരു 3 വർഷമായി ഈ രോഗം കൊണ്ട് ഇങ്ങനെ ഭൂലാണ്ടായി പറ്റി.
1: ഈ അലർജി തുമ്മൽ തന്നെയാണോ ഉള്ളത്?
2: തുമ്മലല്ല, എനിക്ക് ശ്വാസം മുട്ടലാണ്.
1: 3 വർഷമായി. മരുന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നോ അതിന് വേണ്ടിട്ട്?
2: ഞാൻ ഇപ്പൊ മരുന്ന് തന്നെ ഉള്ളേ. ഡോക്ടർ കൊയിലൊക്കെ, അമർനാഥ് ഡോക്ടർ ചികിത്സയുള്ളൂ. എന്നിട്ട്

0: വ്യത്യാസം കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. ആ,
1: സംസാരിക്കുമ്പോ പോലും ഉണ്ട് ശ്വാസത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലേ?
2: അതെ അല്ലേ.
1: ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് 3 വർഷമായിട്ടല്ലേ തുടങ്ങിയത്? എന്തെങ്കിലും പെട്ടെന്ന്
0: വന്നത്? ഞാൻ ഇടയ്ക്ക് കല്ലിന്റെ കുയ്യാട്ടൊക്കെ എന്തെങ്കിലും പണിക്കുന്നായിരുന്നു. ഞാൻ ഇടയ്ക്ക് കോവിഡിന്റെ ഇഞ്ചക്ഷൻ വെച്ച് എന്റെ പിറ്റേന്റെ പിറ്റേന്ന് പോകാനുള്ള ഞാൻ ഇപ്പൊ ഇത് തുടങ്ങിപ്പോയി.
1: ഓക്കെ, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും തുമ്മൽ പോലെയുള്ള എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നോ?
0: ഇല്ല.
1: ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്? പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നോ ഇതുപോലെ? പാരമ്പര്യമായിട്ട് ആസ്മയുടെയോ? അപ്പൊ അത് വരാനുള്ള ഒരു ഒരു ടെൻഡൻസി, ആ ഒരു പാരമ്പര്യ ഘടകം അവിടെയുണ്ട്. അപ്പോ എന്തോ ഒരു കാരണം അതിന്റെ ഇടയിൽ വന്നപ്പോ അത് കാണിച്ചു. അപ്പൊ അതുകൊണ്ടാണ് 3 വർഷം മുന്നേ, അതുവരെ ആ ഒരു ഫാക്ടേഴ്സ് അത്ര നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നല്ലാതെ അത് പുറത്തുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോ മരുന്നുണ്ട്, ആസ്മ ചികിത്സയുണ്ട് ഹോമിയോപ്പതിയില്. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശോധനകളും ടെസ്റ്റൊക്കെ അതിന്റെ റിപ്പോർട്ട്സൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ വരാം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ജില്ലാ ഹോമിയോ ആശുപത്രി കക്കാട് റോഡ്, അവിടെ ഹോമിയോ അലർജി ആസ്മ സ്പെഷ്യൽ ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ്. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ. ആ, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് സൗകര്യം പോലെ ഒരു ദിവസം വന്ന് വരുമ്പോ ഇതുവരെ ചെയ്ത പരിശോധനകളും അതിന്റെ ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് വരും.
2: ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇപ്പം ചന്ദ്രചേട്ടൻ പറഞ്ഞു അവർക്ക് ശ്വാസം മുട്ടലാണ് എന്ന് പറഞ്ഞു. ഈ അലർജി ഏതൊക്കെ വിധത്തിലാണ് സാധാരണയായിട്ട് കാണുന്നത്?
1: നമുക്ക് അലർജി ഈ നമ്മളെ ബാഹ്യമായ ഘടകങ്ങളോടുള്ള പ്രതികരണം എന്ന് പറയുന്നില്ലേ, അപ്പൊ അത് നമ്മൾ മെയിൻലി അതുമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നത് ഒന്ന് നമ്മുടെ
2: സ്കിൻ ആയിരിക്കാം അല്ലേ.
1: സ്കിൻ ഉണ്ട് നമുക്ക്, റെസ്പിറേറ്ററി അതായത് ശ്വാസകോശം, അത് ഈ മൂക്കുന്ന് തന്നെ തുടങ്ങുന്നുണ്ടല്ലോ ശ്വാസകോശത്തിൻ്റെ. അപ്പൊ പിന്നെ ഉള്ളത് ഉദര സംബന്ധമായ അലർജി, 3 രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അലർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു തുമ്മല്, മൂക്കു ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, ആ രീതിയിലൊക്കെയാണ് കണ്ണ് ചുവക്കുന്നത്, ആ രീതിയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് ശ്വാസകോശത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ആസ്മേന്റെ രൂപത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് ഒരു തരം. പിന്നെ ഉദര സംബന്ധമായിട്ട് ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കളോട് അലർജി കാണിക്കാം, അത് ഛർദിയോ അല്ലെങ്കിൽ ലൂസ്മോഷനോ പോലെയുള്ളത് മാത്രമല്ല സ്കിന്നിലേക്കും ആ
2: ഉദര സംബന്ധമായ അലർജി,
1: അത് അത് എന്തെങ്കിലും ഒരു തോടുള്ള മത്സ്യം, ചെമ്മീൻ, കല്ലുമ്മക്കായ പോലെയുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ആൾക്കാരിൽ വരുന്നത് സ്കിന്നില് തടിച്ച് ഇങ്ങനെ ഒരു തേനീച്ചയൊക്കെ കുത്തിയാൽ എങ്ങനെ ഉണ്ടാവുക, ആ രീതിയിലൊക്കെ പൊങ്ങി വരും. അത് നല്ല ചൊറിച്ചിലും ഉണ്ടാവും, അത് ദേഹത്തിൽ എല്ലായിടത്തും കാണിക്കും. ഇവൻ ചുണ്ട് കണ്ണൊക്കെ വീർത്തിട്ട് ആ രീതിയിലൊക്കെ കാണിക്കാറുണ്ട്. അതിന്റെ തന്നെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫോമാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ഹെൽപ്പ് എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എത്തേണ്ട ആവശ്യം ഉണ്ടാവും. കാരണം അത് ശ്വാസകോശത്തിലും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഫോം ഒരുവിധം ആൾക്കാരിലൊക്കെ ഇങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ ഒരു 24 hours, നമ്മൾ എന്താണ് ഏത് ഭക്ഷ്യവസ്തുവിനോട് അലർജി ഉള്ളത് അതിനോട് അത് കഴിച്ചൊരു 24 hoursനുള്ളിൽ ഇത്
2: ചെറിയൊരു തടിപ്പ് പോലെ കാണിക്കും ശരീരം. നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയാമോ? എന്തായിരുന്നു? എവിടുന്ന വിളിക്കുന്നേ? പേര് കൂടി ഒന്ന് പറയാമോ? പേര് ക്ലിയർ ആയില്ല പറഞ്ഞത്. ദേവകി. ആ, മകന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഡോക്ടർ ഉണ്ട്, അനുഷ ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ.
3: ഹലോ, നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
3: ഞാൻ എന്റെ മോനെ വേണ്ടി കൊണ്ടാന്ന് ചോദിക്കുന്നത്, മോന്റെ കാര്യത്തിലാണേ.
1: 42 വയസ്സുണ്ട്
3: മോനെ. ഇപ്പൊ 1 വർഷമായിട്ട് ഇവൻ എന്താ പറയാ, കുളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുമ്മൽ വരാ. കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര തുമ്മല്, കൊറേ സമയം പിടിക്കുക തുമ്മല്.
1: 1 വർഷമായിട്ടാണ് ഉള്ളത്?
3: 1 വർഷമായിട്ടാണ്.
1: വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ? പൊടിയോ പൂപ്പലോ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നുണ്ടോ?
3: പൊടിയായിട്ടൊന്നും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പൊടി ഉണ്ടെങ്കിലും അങ്ങനെ അടിച്ചൊന്നും വരണ്ടോന്നും അങ്ങനെ കുറച്ച് തുമ്മാറുന്നില്ല. ഇത് ചില സമയത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിക്കുന്നില്ല തുമ്മല്.
1: തുമ്മല് മാത്രാണോ ശ്വാസമുട്ടലായിട്ടൊക്കെ വരുന്നുണ്ടോ?
3: അല്ലല്ല, ശ്വാസമുട്ടൽ ചില സമയത്ത് ചുമ വരും, അത് രാത്രിയൊക്കെ അധികം ഉണ്ടാകും. ആ
1: ചുമ മാത്രായിട്ട് തൊണ്ട കുത്തിയിട്ടുള്ള ഒരു ചുമയാണോ ഉള്ളത്?
3: ഒരു ചുമ, ചുമക്കുമ്പോ കൊറേ സമയം ചുമ പിടിച്ച് പിന്നെ ശ്വാസം മുട്ട് വരും. അതിന് അറ്റാക്കിന്റെ ഗുളി കഴിക്കുന്നതിനെ കൊണ്ട് അങ്ങനെ വേറെ മരുന്നൊന്നും കഴിക്കാറില്ല.

0: ഓക്കെ.
1: അലർജി ഉള്ളവർക്കും ഇതുപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോ നിങ്ങൾ എപ്പോഴും കുളിച്ചു കഴിയുന്ന സമയത്ത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാലൊന്നുമില്ല കുളിക്കാൻ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലോ? അതിനുശേഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും അലർജി കാരണമാണോ എന്നുള്ളത് അതിനുള്ള പരിശോധന നടത്തിയാൽ മനസ്സിലാവും. ഒന്ന് നിങ്ങൾ ഹോമിയോ ചികിത്സ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ലാബ് ടെസ്റ്റ് അത് നിർത്തണ്ട, അത് കഴിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ചികിത്സ കണ്ടിന്യൂ ചെയ്യാം.
2: ഓക്കെ. കോഴിക്കോട് അടുത്തുള്ള, കോഴിക്കോടല്ലേ പറഞ്ഞത് അല്ലേ? ബാലശ്ശേരിക്കടുത്ത്
1: കോഴിക്കോടാണ്. കോഴിക്കോടുള്ള ഹോമിയോ ഡിസ്പെൻസറി അല്ലെങ്കിൽ ഹോമിയോ ഹോസ്പിറ്റൽ അതിന്റെ അടുത്ത് തന്നെ ആണെങ്കിൽ അവിടുന്ന് ചികിത്സ തേടാം. കാരണം നിങ്ങൾക്ക് വീണ്ടും ഫോളോ അപ്പിനൊക്കെ വരേണ്ടി വരുവാണെങ്കിൽ ദൂരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ കാണിക്കാം, അവിടെ ഹോമിയോ ആശുപത്രിയിൽ.
2: മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇത് തുടരാം, ചികിത്സ തുടരാമെന്നാണ് ഡോക്ടർ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. വിളിച്ചതിൽ സന്തോഷം.
3: നമ്മൾ പറഞ്ഞത് അലർജിയുടെ വകഭേദങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ, ഉദരത്തിലുണ്ടാവുന്ന അലർജിക്ക് പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിലേക്കാണ് അത് കാണിക്കുന്നത്. മറ്റു രീതിയിൽ ശ്വാസകോശത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എങ്ങനെയാണ് അലർജി, ഏതൊക്കെയാണെന്നുള്ളതാണ്.
1: ശ്വാസകോശത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അലർജിക് റൈനൈറ്റിസ് തുമ്മലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുമ്മൽ, തൊണ്ട ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ചില ആൾക്കാർക്ക് അത് ആ രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അലർജിക് റൈനൈറ്റിസ് അതിനോ കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് കണ്ണുകൂടി, കണ്ണ് ചുവപ്പ്, കണ്ണ് ചൊറിച്ചിലൊക്കെ, വല്ലാണ്ട് കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് മാത്രമായിട്ട് നിൽക്കും. ചില ആൾക്കാരിൽ അത് വീണ്ടും പ്രോഗ്രസ് ചെയ്തിട്ട് ആസ്മയിലേക്ക് പോവാം, അലർജിക് ആസ്മയിലേക്ക് പോവാം. അത് ശ്വാസകോശ സംബന്ധം. അത് ആസ്മ വന്നു കഴിഞ്ഞാൽ അത് സിംപ്റ്റംസ് അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ശ്വാസം മുട്ടൽ, വല്ലാണ്ട് നെഞ്ച് ഒരു മുറുകുന്ന ഒരവസ്ഥ ഉണ്ടാവും, വീസിങ് ഉണ്ടാവും, പിന്നെ നെഞ്ച് വേദന അനുഭവപ്പെടാം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ആസ്മയുടെ സിംപ്റ്റംസ് എല്ലാം വരാം, അതായത് കൂടിയ അവസ്ഥയിൽ. പിന്നെ സ്കിന്നിൽ എക്സിമ എന്ന് പറയും, എക്സിമ, അത് കാലിനും കൈക്കൊക്കെ എന്താ, കൈയുടെ മടക്കുകളില്, കാലിന്റെ പാദത്തില് അവിടെയൊക്കെ ഒരു ചൊറിഞ്ഞ് തടിച്ച്, ചിലപ്പോൾ നിറം മാറും, കറുത്ത നിറയെ ഒരു ബ്രൗണിഷ് കളറാവും, ഡിസ്കളറേഷൻ ഉണ്ടാവും. പിന്നെ തൊലിയൊക്കെ പോയി, അത് തന്നെ വീണ്ടും ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ രീതിയിലും
2: അലർജി കാണപ്പെടുന്നുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
4: ഹലോ.
2: പേരൊന്ന് പറയാമോ? ചേലേരി. ലക്ഷ്മണ ചേട്ടാ, ഇന്ന് നമ്മള് അലർജിയും ആസ്മ അതിനോടൊപ്പം ഹോമിയോ ചികിത്സ ഇതാണ് വിഷയം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറുണ്ട്, അനുഷ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ.
4: ഹലോ ഡോക്ടർ,
1: പറഞ്ഞോളൂ.
4: 10-77 വയസ്സായ രോഗിയാണ് ഞാൻ. അപ്പോ എനിക്ക്, ഞാൻ പിന്നെ ഇപ്പോൾ 4 വർഷത്തധികമായി ഗുളികയൊന്നും കഴിക്കുന്നില്ല, ഇൻഹാലർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പ് ഞാൻ കക്കാട് എന്നെ വന്നിട്ട് 6 മാസത്തോളം ഗുളിക കഴിച്ചില്ല ഇതിന്. അപ്പോ എനിക്ക് പെട്ടെന്ന് വേറൊരു അസുഖം ബാധിച്ചതിന്റെ പേരിൽ ചെറിയൊരു ഡിസ്ട്രീമെന്റ് വന്നു, അങ്ങനെ അത് ഞാൻ നിന്നുപോയി. അപ്പൊ അതിന്റെ പേരിൽ പല അസുഖം ഉണ്ടായിന്, അതിൽ ബാധിക്കുന്നില്ല. അപ്പൊ പിന്നീട് എന്ന് വെച്ചാൽ ഇപ്പൊ പ്രഷറിന്റെ ഗുളികയും യൂറിന്റെ ഗുളികയും കഴിക്കുന്നുണ്ട്, വേറെ ഒന്നും കഴിക്കുന്നില്ല.
1: ഇപ്പൊ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. ദിവസവും 2 നേരം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ?
4: 3 നേരം ഉപയോഗിക്കുന്നുണ്ട്.
1: 3 നേരം ഉപയോഗിക്കുന്നുണ്ട്.
4: പിന്നെ കഴിഞ്ഞ നമ്മൾ അവിടെ വരുമ്പോഴും പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു
1: ജയപ്രഭ ഡോക്ടർ ഉണ്ട്. ജയപ്രഭ ഡോക്ടർ. ഓക്കെ ഓക്കെ. അപ്പോ ഇനി കക്കാട് വരാം, വീണ്ടും ചികിത്സ തുടരാം.
4: പിന്നെ
1: അത് കുഴപ്പമില്ല, അത് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാല് വീണ്ടും പേര് പറഞ്ഞ് ബാക്കി ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പഴയ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അവിടെ. അതൊക്കെ നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് നമ്മള് പരിഗണിക്കും.
2: വിളിച്ചതിൽ സന്തോഷം. നമ്മൾ അലർജി ആസ്മ എന്ന രീതിയിൽ പറഞ്ഞല്ലോ, അപ്പോൾ അലർജിക് ആസ്മയും ഈ നോൺ അലർജിക് ആസ്മയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്?
1: അലർജിക് ആസ്മ ശരിക്കും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചെറിയ ഒരു ഏജിലായിരിക്കും, ചിൽഡ്രൻ കുട്ടികളിലായിരിക്കും അതിൻ്റെ ഓൺസെറ്റ് ഉണ്ടാവുന്നത്. പിന്നെ അതിൽ തന്നെ മെയിൻലി നമ്മൾ അലർജി ട്രിഗർ ചെയ്യുന്ന കാരണങ്ങൾ ഉണ്ടാവില്ല, അതിൻ്റെ ഘടകങ്ങൾ പൊടി, പൂപ്പല്, പിന്നെ ഈ പൂമ്പൊടി, പിന്നെ നമ്മുടെ മൃഗങ്ങളുടെ രോമം ഉണ്ടാവില്ലേ, അത് അങ്ങനെയുള്ള അലർജി വരാൻ സാധ്യത എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് അലർജി ഉണ്ടാവുന്നത്, ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഈ അലർജിക് ആസ്മ, അതിനെ ട്രിഗർ ചെയ്യുന്നത് ആ ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി, ഒരു പാരമ്പര്യ ഘടകം ഉണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ പാസ്റ്റ് ഒരു അലർജി എപ്പോഴെങ്കിലും ഒരു അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ ഒരു സ്കിന്നിൽ, ചെറിയ കുട്ടികൾക്ക് കാണുന്നില്ലേ ഒരു ഒരു വയസ്സൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ഡയപ്പർ റാഷ് ആയിട്ടൊക്കെ ആയിരിക്കും കാണിക്കും,
2: അല്ലെങ്കിൽ കളർ സ്കിന്നിൽ കളർ മാറ്റം, തടിപ്പ് അല്ലേ,
1: ആ രീതിയിൽ ഡയപ്പർ ആ ഏരിയയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിന്റെ ഏരിയയിൽ അല്ലെങ്കിൽ കൈയിന്റെ മടക്കുകളിൽ ആ ഏരിയയിലൊക്കെ ആയിട്ട് റാഷസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഹിസ്റ്ററി ചിലപ്പോൾ ഉണ്ടായിരിക്കാം അലർജിക്ക്,
2: അതായത് അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഹിസ്റ്ററി,
1: ആ സമയത്ത് അത് മരുന്ന് കഴിച്ച് മാറി, അല്ലെങ്കിൽ അങ്ങനെ
2: അലർജിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണങ്ങൾ എന്നുള്ള പോലെയാണ് ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷെ അത് അലർജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല,
1: അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് അത് മാറിയിരിക്കാം, പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അത് ആസ്മയായിട്ട് വരും. പിന്നെ ഇവർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും സ്കിൻ പ്രിക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അലർജി പോസിറ്റീവ് ആയിരിക്കും. ഈ അലർജിക് ആസ്മയുള്ളവർക്ക് ഇത്രയും ഘടകങ്ങൾ ഉണ്ടാവും. പിന്നെ നോൺ അലർജിക് ആണെങ്കിൽ ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിരിക്കില്ല അവർക്ക്, ചിലപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എക്സസൈസ് ഓവറായിട്ട്
2: എക്സസൈസ്
1: എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ,
2: എന്തെങ്കിലും
1: ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ, എന്തെങ്കിലും ഒരു എയർ പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് വരുന്നത് ആസ്മ. പക്ഷെ നമ്മൾ കോമൺലി കണ്ടുവരുന്നത് അലർജിക് ആസ്മ തന്നെയാണ്. ഈ നോൺ അലർജിക്ക് കുറച്ചൊരു 10-20% പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ,
2: സിറ്റുവേഷനിലായിട്ട് വരുന്ന ഓരോ സന്ദർഭത്തിനനുസരിച്ച് വരുന്ന അലർജി കുറച്ച് പേർക്കേ ഉള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
0: ഹലോ,
2: നമസ്കാരം. പേര് പറയാമോ?
0: പേര് നാണു.
2: എവിടുന്ന സാർ വിളിക്കുന്നത്?
0: കുറ്റ്യാടി തൊട്ടിൽപ്പാലം, കവലമ്പാറ പഞ്ചായത്ത്
2: കുറ്റ്യാടി. അനുഷ ഡോക്ടറുണ്ട്, സംസാരിച്ചോ?
0: ഹലോ ഡോക്ടറേ, എന്റെ ഭാര്യയ്ക്ക് കുറേ കാലങ്ങളായി ജലദോഷം, മുട്ടാത്ത ജലദോഷം വരിക, ജലദോഷത്തോടൊപ്പം തന്നെ തുമ്മല് വരിക, തുമ്മല്, അതുപോലെ തന്നെ ചുമയും. എത്ര മരുന്ന് നമ്മളെ ചുമേണ്ട മരുന്ന് എത്ര കുടിച്ചാലും ഒരു ഇത് ഏക്കുവല്ല, അതിനെ കൊണ്ടൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാവിലെ ഉറക്കു കഴിഞ്ഞ ഒരുപാട് തുമ്മലാണ്, തുമ്മലോട് തുമ്മല്, ഒരുപാട് തുമ്മൽ.
1: മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടോ?
0: ഇങ്ങനെ ചില ഗ്രാമം കാണിക്കും, അതിന് മരുന്ന് കുടിക്കും, അത്രയേ ഉള്ളൂ.
1: സ്ഥിരമായിട്ട് ഇല്ല ഡോക്ടർ, അങ്ങനെ അലർജി ആണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും അതിനായിട്ട് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടാവല്ലോ, അതിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇതിന്റെ ഭാഗമായിട്ട് കുണ്ടുതോട് ആസ്പത്രിയെല്ലാം കാണിച്ചു, അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ് അലർജിന്റെ ഡോക്ടർ കാണിക്കണോ, അങ്ങനെ പിന്നെ ഒരു അലർജിന്റെ ഡോക്ടർ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല, വേറൊരു ഡോക്ടർ കാണിച്ചിട്ട് മൂക്കിൽ ഉറ്റിക്കുവാനും സ്പ്രേ അടിക്കുവാനും എല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് ദേശം നേരം കുറഞ്ഞു. പിന്നെ അത് തന്നെ
1: ഹോമിയോ മരുന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: ഇല്ല, ഹോമിയോ മരുന്ന് ഇതുവരെ കഴിച്ചില്ല.
1: ഓക്കെ, ഇപ്പോഴും നിങ്ങൾ ഈ നേസൽ സ്പ്രേ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? അതോ ഒന്നുമില്ല, ഹോമിയോയിൽ മരുന്നുണ്ട്, വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളെ അടുത്ത് കുറ്റ്യാടി പറയുമ്പോ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? കണ്ണൂർ,
0: നമ്മള്
2: ഇത് കണ്ണൂരാണ്, നമ്മുടെ കണ്ണൂരാണ് ഉള്ളത്.
1: അപ്പോ അവിടുന്ന് കോഴിക്കോട് കോഴിക്കോട് പുറമേരിയുള്ള താലൂക്ക് ആശുപത്രി, അവിടെ അലർജി ആസ്മന്റെ സ്പെഷ്യൽ ക്ലിനിക്, ഇതുപോലെ കണ്ണൂരുള്ളത് പോലെയുള്ള, കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ്, കോഴിക്കോടുള്ളത് പുറമേരിയാണ്.
0: ഓക്കെ,
1: അവിടെ ഇതുപോലെ ചികിത്സ തേടാം.
2: ഓക്കെ,
0: ഡോക്ടർ ഒന്ന് നോക്കട്ടെ.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
3: ഇനിയിപ്പോൾ നമ്മൾ പറയുന്നു ഇതുപോലെ തന്നെ മൂക്ക്

0: ചൊറിയുന്നു, അതുപോലെ തന്നെ കണ്ണ് ചുവന്ന കളറാവുന്നു, അതുപോലെ തന്നെ ശരീരത്തിൽ പാടുകളുണ്ടാവുന്നു, തടിപ്പുണ്ടാവുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ അലർജി. പലർക്കും പൊടി ആ ഒരു സമയത്ത് തുമ്മൽ, അതായത് അതിശക്തമായ തുമ്മലുണ്ടാവുന്നു. സാധാരണഗതിയിൽ ഇത് അലർജി ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അതിലുണ്ടാവുക അലർജിയിൽ?
1: അലർജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള തുമ്മലും മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിലൊക്കെ ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ടാവും. പിന്നെ ചെവി ചൊറിച്ചിലും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നേരത്തെ ഉദരസംബന്ധമായ അലർജീൻ്റെ കൂടെ പറഞ്ഞ ആ തൊലിപ്പുറത്തുള്ള തടിപ്പ്, ചൊറിച്ചിൽ, അങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടും കാണാറുണ്ട്. പിന്നെ നമ്മുടെ മടക്കുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഓരോ കാര്യങ്ങളും അതിൽ തന്നെ
0: വന്നിട്ടുണ്ടായി.
1: ആ ഒരു കൈ മടക്കുകളിലും കാലിൻ്റെയൊക്കെ മടക്കുകളിലൊക്കെ ആയിട്ടായിരിക്കും ഈ ചൊറിച്ചിൽ വരുന്നത്. ചൊറിച്ചിൽ പിന്നെ ചുവന്ന് അതിൻ്റെ അന്ന് നീരൊലിച്ചിട്ടൊക്കെ കാണാറുണ്ട്.
0: ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അലർജി ആണ് എന്ന് സംശയിക്കേണ്ടി വരുന്ന ലക്ഷണങ്ങളായിട്ട് വരുന്നത്.
1: പിന്നെ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികളിലാണെങ്കിൽ, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ ലക്ഷണങ്ങൾ തന്നെ കാണണമെന്നില്ല. അലർജി ഫാമിലി ഹിസ്റ്ററിക്ക് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു റിക്കറൻ ഇടയ്ക്കിടയിൽ ഒരു പനി, ശ്വാസമുട്ടൽ തന്നെ ആവണമെന്നില്ല, പനിയും ചുമയും തുമ്മലും ഒക്കെ ആയിട്ട് ഒരു മാസത്തിൽ 1-2 തവണയൊക്കെ സ്കൂള്
0: ലീവാക്കേണ്ടി
1: വരുന്ന അവസ്ഥ അങ്ങനെ കാണാറുണ്ട്. അത് വേറെ ഒന്നല്ല, ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ അലർജിയുടെ ചില ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഹൈ ആയിട്ട് കാണാറുണ്ട്. അപ്പം അലർജീൻ്റെ ചികിത്സ തേടിക്കഴിഞ്ഞാൽ അവർക്കും ഇതിൻ്റെ അകത്ത് നിന്ന് മുക്തി നേടാം.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറയാമോ?
2: മൊയ്തു.
0: എവിടുന്ന വിളിക്കുന്നത്?
2: കാസർഗോഡ്.
0: ഓക്കെ. ഡോക്ടറുണ്ട്, അനുഷ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
1: ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പറയൂ.
2: എന്റെ പേര് മൊയ്തു എന്നാണ്.
1: ആ പറഞ്ഞു.
2: എനിക്ക് 74 വയസ്സുണ്ട്.
1: ആ
2: ശ്വാസം മുട്ട്.
1: കൊറേ കാലായോ തുടങ്ങിയിട്ട്?
2: ആ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായി.
1: ആ ശ്വാസം മുട്ടല് മാത്രമാണോ അതോ തുമ്മല്?
2: അലർജി ഇല്ല, ശ്വാസം മുട്ട് മാത്രമേ ഉള്ളൂ.
1: ചുമയുണ്ടോ?
2: ചുമയില്ല.
1: ഇല്ല. കൊറേ കാലായി എന്ന് പറഞ്ഞാൽ എത്ര കാലായിട്ടുണ്ടാവും?
2: ഇപ്പൊ ശ്വാസം മുട്ട് കൊറേ മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടുതലായി.
1: അതിന് ചികിത്സിക്കുന്നുണ്ടോ?
2: ചികിത്സ നടക്കലക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്.
1: അതിനുള്ള പരിശോധന,
2: ഗുളിക തിന്നാല് കുറവുണ്ട്. അവരൊന്നും പറഞ്ഞില്ല, ഒരേ ഗുളിക വരും.
1: ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ കൃഷിപ്പണിയായിരുന്നു.
1: ഓക്കെ. അപ്പോ ഇത് ശ്വാസം മുട്ടല് ആസ്മ കൊണ്ട് മാത്രം അല്ല, വേറെ ഈ ഒരു ഏജായി പിന്നെ കൂടുതലും പൊടിയായിട്ടൊക്കെ സമ്പർക്കമൊക്കെ വന്നവർക്ക് ഇത് മാത്രല്ല ഉണ്ടാവുക. ആസ്മേൻ്റെത് മാത്രല്ല, COPD എന്ന് പറഞ്ഞ കണ്ടീഷനും ഉണ്ടാവാം.
2: അപ്പോ കച്ചവടത്തിന് പോകാറുണ്ട്.
1: ആഹാ. ഓക്കെ ഓക്കെ. അപ്പോ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ എന്തൊക്കെയാ ലക്ഷണങ്ങൾ എന്നും പിന്നെ കുറച്ച് ടെസ്റ്റുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ശരിക്കും ആസ്മ തന്നെയാണോ വേറെ COPD പോലുള്ള കണ്ടീഷൻസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു നിങ്ങളുടെ സ്ഥലം എവിടെയാ പറഞ്ഞത്?
0: കാസർഗോഡ്.
1: കാസർഗോഡ് അല്ലേ? കാഞ്ഞങ്ങാട് അലർജീൻ്റെ ഉള്ളത് കളനാടാണ്, കളനാട് ഹോമിയോ ആശുപത്രി അവിടെ ഉണ്ട്, അലർജീന്റെ OP ഉണ്ട്. കളനാട്. കാഞ്ഞങ്ങാട് ഹോമിയോ ആശുപത്രിയിൽ സാധാരണ ജനറൽ ആയിട്ടുള്ള OP സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. അവിടെയാണ് അടുത്തെങ്കിൽ അവിടെ കാണിക്കാം, എന്നിട്ട് പിന്നെ അവര് റെഫർ ചെയ്യും അങ്ങോട്ടേക്ക് ആവശ്യമുണ്ടെങ്കിൽ. അത് പൊതുവേ നമ്മൾ ഹോമിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, ഇംഗ്ലീഷ് ആയുർവേദ ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം, അത് തുടർന്ന് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷേ പിന്നെ നമുക്ക് നിങ്ങളുടെ അസുഖത്തിന്റെ തീവ്രത ഒക്കെ അനുസരിച്ച് അതിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അത് ഓരോ ആൾക്കാരും അവരെ അസുഖങ്ങൾ എത്ര കാലമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ആ ഡോസ് വ്യത്യസ്തപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. ഒന്ന് പോയി നോക്കിക്കോളൂ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ പറഞ്ഞു അലർജി രോഗങ്ങൾ നമുക്കിപ്പം തോന്നും ശരീരം കാണിക്കുന്ന വ്യത്യാസങ്ങൾ, അത് കൂടാതെ കണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അലർജി ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്?
1: നമുക്ക് പൊതുവേ ലാബ് പരിശോധന എന്ന് പറയുമ്പോൾ എന്തിനോടെങ്കിലും അലർജി ഉണ്ട് എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ജി നമ്മൾ നേരത്തെ പറഞ്ഞു ആന്റിജൻ ആയിട്ടാണ് ആന്റിജൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബാഹ്യമായ വസ്തുക്കളെ നമ്മൾ ബോഡി എടുക്കുന്നത്. അതിനെതിരായിട്ട് ആന്റിബോഡി ഉണ്ടാവും. അപ്പോൾ ഐ ജി ഇ എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ ആന്റിബോഡി അത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഹൈ ആയിട്ട് അതിൻ്റെ നോർമൽ വാല്യൂ ഉണ്ട് 100 വരെ. അപ്പോൾ അതിലും ഹൈ ആയിട്ട് കാണിക്കും അലർജി ഉള്ള ആൾക്കാർക്ക്.
0: 100 കൂടുതൽ കാണിക്കും.
1: 100 കൂടുതൽ 100-150 വരെയൊക്കെ ഓരോ ലാബ് ടെസ്റ്റിൻ്റെ ഇതിൽ അങ്ങനെ പോകും. അപ്പോൾ അതിൽ കൂടുതൽ കാണിക്കും. പിന്നെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഓരോ അലർജനും ഇങ്ങനെ വെച്ചിട്ട് അത് ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്യും. അപ്പം നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം അതിൻ്റെ റിയാക്ഷൻ ഉണ്ടൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊരു വലിയൊരു അലർജി പാനലായിട്ട് ചെയ്യുന്നതാണ്. ഒരു
0: ഏതിനൊക്കെയാണ്
1: കോമൺ ആയിട്ടുള്ള ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ ചെയ്യും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് അത് അവോയ്ഡ് ചെയ്യാം. ചികിത്സേന്റെ ഭാഗമായിട്ട് അത്
0: ഭക്ഷണമാണോ അല്ലെങ്കിൽ ചില പൊടികളാണോ അല്ലെങ്കിൽ അല്ലെ ഓരോ അന്തരീക്ഷത്തിലെ അവസ്ഥയാണ്.
1: നമ്മളെ ഡസ്റ്റിന്റെ എല്ലാം പറയുന്നുണ്ടല്ലോ, ഓരോ ഹൗസ് ഡസ്റ്റ് അങ്ങനെ ഓരോ കോക്രോച്ചിന്റെ അങ്ങനെ ഓരോന്നിന്റെയും ഇങ്ങനെ അവരെടുത്തിട്ട്
0: ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് ഇന്നതിനോടാണ് ശരീരം പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ
1: പറ്റും. അത് അവോയ്ഡ് ചെയ്യാനും
0: സാധിക്കും. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. പേര് പറയാമോ?
3: എന്റെ പേര് സന്തോഷ്, കാസർഗോഡ്.
0: കാസർഗോഡ്. ഓക്കെ, അനുഷ മാഡം കൊണ്ട് സംസാരിച്ചോളൂ.
3: മാഡം നമസ്കാരം.
1: നമസ്കാരം.
3: എന്റെ ബ്രദറിന്റെ കുട്ടിക്ക് 14 വയസ്സായി. അപ്പൊ നൈറ്റിൽ കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എന്നും തുമ്മലാണ്. നമ്മളെ ഒരു മൂക്കുന്ന വിളിക്കുന്ന മൂക്കടപ്പുണ്ട്. അത് ഇപ്പൊ നേരത്തെ ഹോമിയോ മരുന്ന്
1: കഴിച്ചിട്ടുണ്ടായിരുന്നു,
3: പക്ഷെ അത് കുറവ് വരുന്നില്ല. നിർത്തുമ്പോ വീണ്ടും വരുന്നു. എന്താണ്, ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ തന്നെ ഉണ്ടോ? ഇതിന് മാത്രം അലർജിയുടെ പരമായിട്ട് വരുന്നതല്ലേ ഇത്?
1: രാവിലെ എണീക്കുമ്പോൾ തുമ്മലും അതൊക്കെ
3: രാവിലെ
1: അലർജീന്റെ ഭാഗമായിട്ട് വരാറുണ്ടത്. അപ്പോ അതിന് ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയി മരുന്നെടുത്തിട്ട് കാര്യമില്ല. നമ്മള് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അത് ശരിക്കും കണ്ടിന്യൂ ചെയ്യണം. ഡോക്ടർ പറഞ്ഞ അത്രയും നമ്മൾ ആ വരുമ്പോൾ മാത്രം, കുറച്ച് കൂടുതലാവുമ്പോൾ മാത്രം വന്ന് മരുന്നെടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു വീണ്ടും വീണ്ടും വരുന്ന ആ ഒരു ടെൻഡൻസി അത് മാറ്റണം. അതിനുവേണ്ടി കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ അതേ ഫോളോ അപ്പിൽ തന്നെ മരുന്നെടുക്കണം.
3: ഈ ചെറുവത്തൂരിന്റെ അടുത്തുള്ള ഹോമിയോ ഇതിന്റെ അലർജി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എവിടെയുള്ളത്?
1: ചെറുവത്തൂര്. അലർജീൻ്റെ അത് ഹോമിയോ ആശുപത്രി, നമ്മളെ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ അലർജി ഒ പി ഉണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയിൽ അതാണുള്ളത്. കാസർഗോഡുള്ളത് കളനാട്.
3: കളനാട് അല്ലേ?
0: ഇതിന് പ്രത്യേകിച്ചുള്ള ക്ലിനിക് ഉണ്ട് അല്ലേ?
1: അലർജി
3: എല്ലാ ഹോമിയോ ഹോസ്പിറ്റലും പോയിട്ട് നമുക്ക് കാര്യമില്ല.
1: അലർജി സ്പെഷ്യൽ ക്ലിനിക്ക് എല്ലാ ജില്ലകളിലും ഓരോന്നാണ് ഉള്ളത്. ഇപ്പം 14 ജില്ലകളിൽ ഓരോ.
3: അതെ അതെ, അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മറ്റുള്ള ഹോസ്പിറ്റല് ഹോമിയോന്റെ ക്ലിനിക്കുകളിൽ നമ്മളിത് അലർജിയിലെ മാത്രമായി പോകുമ്പോൾ വലിയൊരു ഗുണം കിട്ടുന്നുണ്ടോ?
1: അത് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ വരാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിൽ കാണിക്കാനും പറ്റും. പക്ഷേ
0: അത് പ്രത്യേകിച്ച് ആ ക്ലിനിക്കിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട്
1: ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും.
0: ഇല്ലെങ്കിൽ അവർ അങ്ങോട്ട് റെഫർ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ സാധാരണ ജില്ലാ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും റെഫർ ചെയ്യുന്നുണ്ടല്ലോ.
1: വേറെ വേറെ ഡിസ്പെൻസറികളിൽ നിന്ന് അവർ റെഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ആൾക്കാർ, ഞാൻ ഈ ഓരോ ഏരിയയിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരുടെ എന്താന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് വീണ്ടും ഫോളോ അപ്പിന് വരാനുള്ള ആ ഒരു സൗകര്യം, അതുകൊണ്ടാണ്
0: കൃത്യമായി അവരുടെ ഏരിയ കണക്ട് പറയുന്നത്. നമ്മൾ ഈ അലർജി ആസ്മ ഈ രോഗത്തെ ഹോമിയോപ്പതി എങ്ങനെയാണ് സമീപിക്കുന്നത്?
1: അലർജി ആസ്മയുടെ ഹോമിയോ ചികിത്സ ശരിക്കും ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. നമ്മൾ അലർജി കോമൺ ആയിട്ടുള്ള ഈ സിംറ്റംസ് ഒക്കെ പറഞ്ഞു, ഓരോ ലക്ഷണങ്ങളും. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അലർജി വരുമ്പോൾ എങ്ങനെയൊക്കെയാണ്
0: ഉണ്ടാവുക?
1: അപ്പോൾ ഇതിൽ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ചൊരു ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പം വരുന്ന സമയത്ത് ഒരു അക്യൂട്ടായിട്ടുള്ള, അതായത് നല്ല തുമ്മലും കണ്ണു ചൊറിച്ചിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ആസ്മയുടെ ആണെങ്കിൽ നല്ല ശ്വാസമുട്ടലൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആ അക്യൂട്ടായിട്ടുള്ള ഇപ്പോൾ വരുമ്പോൾ എന്താണുള്ളത്
0: അതിനുള്ള
1: ആ കണ്ടീഷനിലുള്ള മരുന്ന് കൊടുക്കും. അതിനുശേഷം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീണ്ടും അത് വരാതിരിക്കാനുള്ള ആ പേഷ്യൻസ് ആ ആ ഒരു വ്യക്തിയുടെ

0: പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കും. അതിന് ആ ഒരു ടെൻഡൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇനി വരാണ്ടിരിക്കാനുള്ളതും അങ്ങനെ. അപ്പോൾ ആ രീതിയിലാണ് ട്രീറ്റ്മെന്റ് പോകുന്നത്.
1: ആദ്യം ലക്ഷണങ്ങളെ നോക്കി ചികിത്സിച്ച് അതിനെ ഭേദപ്പെടുത്തിയതിനു ശേഷം തുടർന്ന് വരാതിരിക്കാനുള്ള ചികിത്സ അല്ലെ.
0: ചെറിയ രീതി

0: കണ്ടിന്യൂ ചെയ്യും. അത് ഒരു മാസം രണ്ട് മാസം ആയിരിക്കില്ല, ചില ആൾക്കാർക്ക് ഒരു 3 to 6 months ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി
1: വരും. കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടതുണ്ട്.
0: മരുന്ന് കഴിക്കും. പക്ഷെ ആ ഫ്രീക്വൻസി ചിലപ്പോ ഒരാഴ്ച കൂടുമ്പോഴൊന്നും വരേണ്ടി വരില്ല, രണ്ടാഴ്ച, ചിലപ്പോ ഒരു മാസത്തേക്കൊക്കെ മരുന്ന് കൊടുത്തിട്ട് മോണിറ്റർ ചെയ്യും.
1: അതുപോലെ തന്നെ ഡോസിന്റെ അളവിലും കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയാമോ? ഒന്നുകൂടെ പറയാമോ പേര്? ഹക്കീം അല്ലേ? ആ, കണ്ണപുരത്തു നിന്നാണോ പറഞ്ഞത് സ്ഥലം? ഓക്കെ. അലർജി ആസ്മ ബുദ്ധിമുട്ടുണ്ടോ?
2: അലർജി ഞണ്ട്, അയില, ചെമ്മീൻ ഇതെല്ലാം കഴിക്കുമ്പോ ഒരു അലർജി മതി. അപ്പം ശ്വാസം മുട്ടി
1: നമുക്ക് ഡോക്ടറോട് ചോദിക്കാം.
0: ഹലോ, പറഞ്ഞോളൂ.
2: പിന്നെ ഈ അയില, ഞണ്ട്, പിന്നെ ചെമ്മീന്, ചിക്കൻ ഇതെല്ലാം കഴിക്കുമ്പോൾ അലർജി മാറ്റി.
0: എന്തൊക്കെയാ ഉണ്ടാവുന്നത്? തൊലിപ്പുറത്താണോ അതോ ഈ
2: ശ്വാസംമുട്ടൽ?
0: എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്?
2: അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോ അലർജി ഇല്ലാമ്പഴേനാണ്.
0: ഓക്കെ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ സാധനം, ഈ ഭക്ഷണങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുന്നുണ്ട്? ഇത് കഴിക്കുന്നില്ല
2: ഇതൊന്നും?
0: പിന്നീട് ഒരിക്കലും കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ? വരുന്നുണ്ട്. ഹോമിയോ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ?
2: ഓക്കെ.
0: ഒരു ദിവസം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ചികിത്സ തേടാം. അവിടെ ഉണ്ട്, ഇതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട്. പിന്നെ ആദ്യം നിങ്ങൾ ഇതുപോലെ ഈ ഭക്ഷണമൊക്കെ അവോയ്ഡ് കഴിക്കാതിരിക്കേണ്ടി വരും മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന കാലം. പിന്നെ ചെറുതായിട്ട് കഴിച്ചു നോക്കാം. ആ രീതിയിൽ നമുക്ക് ഇത് ചികിത്സേന്റെ ഫലപ്രാപ്തി അറിയാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലാണ്ട് ഉള്ള രീതിയിലാവും.
2: അതെ.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പോൾ അലർജി ആസ്മയ്ക്ക് ഹോമിയോ മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും പല രോഗങ്ങളുള്ള ആളുകൾ, പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധയാണ് അവർ വരുത്തേണ്ടത്? എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഹോമിയോ മരുന്ന് അലർജിക്കുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഉള്ള ആൾക്കാർ, പൊതുവെ പെട്ടെന്നത് നിർത്താൻ പറയാറില്ല. കുറേ കാലങ്ങളായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനോട് ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട്
1: അലോപ്പതി മരുന്നുകൾ കഴിക്കുന്ന
0: ആളാണ്, ഇതിന് വേണ്ടി, അലർജിക്ക് വേണ്ടി ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് നിർത്തിക്കൊണ്ട്
1: മരുന്ന് കഴിക്കുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
0: കാരണം അപ്പോ അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ബോഡി വല്ലാണ്ട് റിയാക്ട് ചെയ്യും, അത് അധികമായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ ഇതിപ്പോൾ മറ്റേത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് ഇത് ആക്ട് ചെയ്ത് വരുമ്പോൾ ആ ഡോസ് കുറക്കാൻ പറ്റുമോ നോക്കും. ഇവരിപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ മെല്ലെ മെല്ലെ, നമുക്കിപ്പം ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ
1: ഉപയോഗിക്കുന്ന
0: ആൾക്കാർ പിന്നീട് രണ്ടു നേരം പറ്റുമോ നോക്കും. അത് ഓക്കെ, അവർ ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു നേരം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന രീതിയിലൊക്കെ, യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആവാറുണ്ട്.
1: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
3: മൂന്നാല് വർഷമായി ഒരേ തുമ്പലും.
1: പേരൊന്ന് പറയാമോ?
3: പാപ്പിനിശ്ശേരി.
1: ഉഷ, ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ.
3: മൂന്നാല് വർഷത്തോളായി ഇടക്കിടേ പിന്നെ തുമ്മലും, മൂക്കടപ്പ് വന്നിട്ട് തുമ്മലും, പിന്നെ മൂക്കുന്ന വെള്ളൊലിക്കല്, ചെവി ചോർച്ചല്, കണ്ണു ചോർച്ചല് എല്ലായിട്ടും. ഹോമിയോ കുറച്ച് കഴിച്ച്, നമ്മളെ അടുത്തില് പാപ്പിനിശ്ശേരി ഹോമിയോ, അത് കുറച്ച് കഴിക്കുമ്പോൾ മാത്രം മാറും, പിന്നെ വീണ്ടും വരും.
0: തുടർച്ചയായിട്ട് കുറെ കാലം മരുന്ന് എടുത്തിട്ടില്ല?
3: മൂന്ന് മാസം
0: എടുത്തിട്ടുള്ളൂ. ഓക്കെ, ചില ആൾക്കാർക്ക് അതിലും കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പാപ്പിൻശ്ശേരി നിന്ന് കണ്ണൂർ വരാൻ എളുപ്പമല്ലേ? ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വന്നോളൂ. ഇത് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ?
3: ഒന്നും
0: ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോ ഒരു മരുന്നും കഴിക്കുന്നില്ലല്ലോ?
3: ഇപ്പൊ കഴിക്കുന്നൊന്നുമില്ല.
0: ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ
3: വന്നാല് ഒരു ദിവസം ഫുള്ളായിട്ടുണ്ടാവും.

0: കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. നമുക്ക് മറുപടി തുടരാം. അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ദിവസം മുഴുവനായിട്ടും ഉണ്ടാവും. കൂടുതൽ ലക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കാം, ജില്ലാശുപത്രിയുമായി ബന്ധപ്പെട്ട മതിയാവും അല്ലെ. മറ്റ് ഇതുപോലെ തന്നെ ഇവരുടെ പ്രായം ഒരു ഘടകമാണോ ഈ അലർജി കാര്യത്തില്?
1: അലർജി കാര്യത്തില് ചെറിയ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും അലർജി കാണാറുണ്ട്. കുട്ടികളിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അത്
0: നിയന്ത്രിച്ച്
1: കൊണ്ടുപോകാൻ പറ്റും. മുതിർന്നവരിൽ അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് അതിനായിട്ട് അത് കുറച്ചും കൂടി നീണ്ടു നിൽക്കും ട്രീറ്റ്മെന്റ്.
0: എങ്ങനെയാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട രോഗികളുടെ പ്രതികരണം എങ്ങനെയാണ് വരുന്നത്? സാധാരണ അലർജി ചികിത്സയ്ക്ക് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മരുന്നിലൂടെ അവർക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്?
1: അവർക്ക് ഇപ്പോൾ ഒരുപാട് ഫുൾ ഇപ്പോൾ പറഞ്ഞില്ലേ, വല്ലാത്ത തുമ്മലാണ് ഒരു ദിവസം തന്നെ. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവുന്ന ആ ഒരു ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു തീവ്രത ഇൻറ്റൻസിറ്റി കുറയും. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു 10 തുമ്മൽ 15 തുമ്മലൊക്കെ ഉണ്ടാവുന്നത് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പം നമ്മൾ സിട്രസിനൊക്കെ കഴിക്കുന്ന ആ സമയത്ത് ആ തുമ്മൽ നിൽക്കും. അതുപോലെ ഒരു ദിവസം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നതായിരിക്കില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തീവ്രതയും അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അങ്ങനെ പിന്നെ അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. പിന്നെ അത് അതേ ഈ ഒരു സാഹചര്യത്തിൽ പൊടിയുള്ളൊരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാലും വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ മാറും. ഇപ്പം എന്തെങ്കിലും ഒരു സീസണിന്റെ ടൈമിൽ മാത്രം ഉണ്ടാവുന്നതെങ്കിൽ ആ സീസൺ വരുമ്പോൾ ഇനി ആ സിംപ്റ്റംസ് ഉണ്ടാവില്ല.
0: അങ്ങനെ
1: തന്നെ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം ആ സ്കൂളിൽ പോകാൻ പറ്റാണ്ട് അവർ ഇടയ്ക്കിടയിൽ ലീവ് ആവുന്നുണ്ടല്ലോ, ആ അതൊക്കെ മാറി അവർക്ക് പോകാൻ പറ്റും. ആ ഒരു കുറച്ച് ചെറിയ ചെറിയ രീതിയിലൊക്കെ ജലദോഷവും മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിലൊന്നും ഇവർക്ക് വരാത്ത രീതിയിൽ അവരെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അലർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിന്റെ ഒരു മിസ്ബിഹേവിയർ ആണ് ശരിക്കും.
0: നമുക്ക് തുടരാം ഒരു കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
2: ഹലോ.
0: ഹലോ, നമസ്കാരം, പേര് പറയാമോ? ഷെരീൻ കൊയ്യോട്. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് അലർജി ആസ്മ ആണ് നമ്മുടെ വിഷയം, ഹോമിയോപ്പതിയുടെ ഫലപ്രദമായ ചികിത്സ. ഡോക്ടറിന്റെ സംസാരിച്ചോളൂ.
2: ഓക്കെ.
1: ഹലോ.
2: ഹലോ ഡോക്ടറെ, പൊടി വാർന്ന പണിയെല്ലാം എടുക്കുന്നതാണ്.
0: റേഡിയോയുടെ അടുത്ത് അല്പം ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ?
2: ഓ മാറി,
0: തുടർന്ന് സംസാരിച്ചോളൂ.
2: ആ പിന്നെ എന്ന് വെച്ചാല് ഈ ഞാനീ ജമീന് മുട്ട ഞണ്ട് കൽമക്കയ്യെല്ലാം കഴിക്കുന്നതാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി മുമ്പ് കഴിച്ചതിനൊക്കെ അത് പറ്റാതില്ല എനിക്ക്, പിന്നെ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ വൈകൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കാലിലെടുക്കില്ല എന്താ ചോർച്ചലായിട്ട് ഞാൻ ഹോമിയില് കാണിച്ചിന്.
0: അപ്പൊ
2: അതിനുള്ള മരുന്ന് അന്ന് മറ്റേ ഇവരെയും സംഗീത ബാലകൃഷ്ണൻ കൊറേ നോക്കി മരുന്നെല്ലാം തന്നെ നോക്കിയത് മാറി. ഇനിയും പായിരിയാകുമ്പോ തുടങ്ങും ചോർച്ചലേ ചെറുത്തില് നിൽക്കുന്നില്ല. പിന്നെ പിന്നെ നോക്കുമ്പോ കാണുന്നില്ല, പിന്നെ നോക്കുമ്പോ ഡൈ ക്ലിയർ ആയി. അതിങ്ങനെയാണ്, അത് പൊടിയെല്ലാം പാറും.
1: ടെസ്റ്റ് ചെയ്തിരുന്നോ അലർജീന്റെ?
2: ചെയ്തിട്ടില്ല.
1: ഹോസ്പിറ്റലില് കാണിക്കുന്നതന്നെയല്ലേ നമ്മുടെ ഹോമിയോ ആശുപത്രിയില്? അലർജീന്റെ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും അലർജി ആസ്മ ഒപിയിലേക്ക് റെഫർ ചെയ്യും. ഇനി നെക്സ്റ്റ് ടൈം ഓക്കെ നോക്കിയിട്ട് റെഫർ ചെയ്ത് വാങ്ങിയാൽ മതി. എന്നിട്ട് ഹോമിയോ അലർജി ഒപിയിലേക്ക് വന്നാൽ മതി.
2: ഓക്കെ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ അലർജി ആസ്മ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇതൊരു ചികിത്സയ്ക്ക് വിധേയമാകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്, അതൊന്ന് പറയാമോ?
1: അത് ഒന്നാമത് പേഷ്യൻസിന് ഇപ്പൊ രാവിലെ എണീച്ചിട്ടുള്ള കുറച്ച് സമയമുള്ള തുമ്മലും അതൊക്കെ ചില ആൾക്കാർ മൈൻഡാക്കാതെ അത് ഓക്കെ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ പോകുന്നവരുണ്ടാവും. പക്ഷെ അതല്ലാണ്ട് അത് വല്ലാണ്ട് അവരെ ഓരോ നിത്യേനയുള്ള ഓരോ കാര്യങ്ങളും എഫക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞ പാടെ തന്നെ തുമ്മൽ, ആ തുമ്മൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിവരെയും അത് മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അത് കാരണം അങ്ങനെ ചികിത്സ തേടി വരാറുണ്ട്. പിന്നെ ആസ്മയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരെ എല്ലാ ജീവിത നിത്യേനയുള്ള എല്ലാ കാര്യങ്ങളും അത് എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരും അങ്ങനെ വരാറുണ്ട്. പിന്നെ ആസ്മയുടെ കേസിൽ തന്നെ നമ്മൾ കുട്ടികളിലുണ്ടാവുന്ന കേസിലും അവർക്കും അത് സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾക്കും എല്ലാം അത് ബാധിക്കുന്നുണ്ട്. അവര് സ്കൂൾ ആബ്സെന്റിസം കൂടുന്നുണ്ട് ആസ്മ പോലെയുള്ള കണ്ടീഷൻസ്. അവർ ഈ തണുത്ത ഭക്ഷണങ്ങളും ഇതിന്
0: ഐസ്ക്രീം പോലുള്ളത് കുട്ടികളൊന്നും
1: ഒഴിവാക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അത് ബാധിക്കും.

0: ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചികിത്സ തേടാറ് സാധാരണ.
1: നമുക്ക് ഒരു ഫോണുണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
2: അജേഷ് പയ്യന്നൂർ.
1: ഓക്കെ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
2: മാഡം നമസ്കാരം.
0: നമസ്കാരം.
2: ഈ അലർജി, രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പോൾ അലർജി, അത് ആസ്മയായി മാറാനുള്ള സാധ്യതയുണ്ടോ?
0: സാധ്യതയുണ്ട്.
2: തുമ്മല് ഈ മുക്കൊലിപ്പ് വരുന്നത് ആസ്മയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ?
0: മാറാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ നിർബന്ധമായിട്ട് എല്ലാവർക്കും ഈ അലർജി തുമ്മലുള്ള എല്ലാവർക്കും ആസ്മ ആവാം എന്ന് നിർബന്ധമില്ല. പക്ഷേ ആസ്മ അതിലേക്ക് മാറാം. വീണ്ടും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാണെങ്കിൽ ആസ്മ ആവാം.
2: പിന്നെ ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന പോലെയാണോ ഈ പിന്നെ ഹോമിയോ ഗുളിക കഴിക്കുന്നത്? ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഹോമിയോ ഗുളിക എന്ന് വെച്ചാൽ ഇങ്ങനെ അലിച്ച് കഴിക്കണം എന്നുള്ള കേട്ടിട്ടുണ്ട്. എന്നാലേ ശരീരത്തിൽ പിടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതെന്താണ് കാരണം?
0: അത് ശരീരത്തിൽ പിടിക്കുന്ന കാര്യം മാത്രമല്ല, അത് ഓരോ മരുന്ന്, ഓരോ നമ്മളിപ്പോ ടാബ്ലറ്റ് ആണെങ്കിൽ അത് ചവച്ചരച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അത് തന്നെ ഇപ്പം ഗുളിക തന്നെ ചിലപ്പോൾ ചെറിയ ഡോസിൽ, ആ ഡോസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഗുളിക വെള്ളത്തിൽ അലിയിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പൂൺ വീതം ഒരു മൂന്ന് നേരമായിട്ട് അങ്ങനെ കൊടുക്കുന്ന കേസസും ഉണ്ട്. അത് ഡോസ് നമ്മൾ എങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അത് പൊടി തുള്ളിമരുന്നാണെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചിട്ട് കൊടുക്കും.
2: അല്ല, നമ്മൾ നേരിട്ട് ഈ ഹോമിയോ ഗുളിക നാവിലൂടെ വരണമെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്.
0: ആ അതൊരു കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ ഒരു ഒരു രീതിയിൽ മാത്രമല്ല ആ മരുന്ന് കൊടുക്കുന്നത്, വ്യത്യസ്ത രീതികളാണ്.
2: ഹോമിയോ നേരിട്ട് വയറ്റിലോട്ട് പോയിട്ട് കാര്യമുണ്ടോ അല്ല നാവിലൂടെ പോയിട്ട് കാര്യമാണോ?
0: അത് നല്ലതാണ്. നമ്മുടെ എബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മരുന്നിന്റെ ആണെങ്കിൽ എബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ വെച്ചിട്ട് തന്നെയാണ്.
2: എല്ലാവർക്കും അറിയില്ല, കാരണം ഇത് ഹോമിയോ ചികിത്സ നേടുന്നു, പക്ഷെ അത് ഫലപ്രദമായി
1: അജേഷിന്റെ ചോദ്യം എന്തായാലും കൃത്യമായിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. കാര്യം നമ്മൾ പോലും ചിന്തിക്കുന്നു, ഹോമിയോ സാധാരണഗതിയിൽ അലോപ്പതി മരുന്നുകൾ നമ്മൾ വിഴുങ്ങാറാണ് പതിവ്, ഗുളിക വായിൽ വെച്ച് വിഴുങ്ങാറാണ് പതിവ്. ഇത് പൊതുവെ ഹോമിയോ മരുന്നുകൾ നമ്മൾ അലിയിച്ചിട്ട് തന്നെയാണ് എല്ലാ മരുന്നും, പനിയായാലും മറ്റു ചെറിയ
2: ഹോമിയോ ഹോസ്പിറ്റലിൽ പോകുന്നു, ഞാൻ 3 വർഷമായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗുളിക മേടിച്ചു അത് കുറവില്ല എന്ന് പറയുന്ന കാര്യമുണ്ടോ? അല്ല,
0: ഇത് ഒരു ഫാക്ടർ മാത്രമായിരിക്കും, അതല്ലാണ്ട് കുറയാണ്ടിരിക്കാൻ വേറെയും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ആ ഒരു ഒരു അസുഖം
2: അങ്ങനെയല്ല, ഈ ഒരു ഗുളിക ഇങ്ങനെ കഴിച്ചിട്ടല്ലേ അതിന്റെ കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുള്ളൂ.
0: അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം, അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത് അലിയിച്ച് കഴിക്കേണ്ടത് അലിയിച്ചിട്ട് തന്നെ കഴിക്കണ്ടേ, അതല്ലെങ്കിൽ എങ്ങനെയാ കഴിക്കണ്ടേന്നുള്ളത് ഡോക്ടർ കൃത്യമായിട്ട് പറയും.
1: അത് ഡോക്ടർ പറയുന്നത് പല ഘടകങ്ങളും ഇതിലുണ്ട്, ഗുളിക ഫലിക്കാത്തതിന് പല ഘടകങ്ങളും ഉണ്ടാവും, അതിലൊന്ന് നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി ഉണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ. അതൊരു കാരണം കൂടിയാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ നമ്മള് മരുന്ന് കുറിക്കുമ്പോ തന്നെ അതിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അതുപോലെ അല്ലെ, വെള്ളത്തിൽ ഉറ്റിച്ച് കഴിക്കേണ്ടത് ആ രീതിയിലും, അലിച്ച് കഴിക്കേണ്ടത് അലിച്ച് കഴിക്കുന്ന രീതിയിലും കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ടുള്ള എഫക്ട് ഉണ്ടാവും.
0: അത് ഡോക്ടർ എങ്ങനെയാ പ്രിസ്ക്രൈബ് ചെയ്ത് ആ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ എഫക്ട് ഉണ്ടാവും.
2: കേൾക്കുന്നവർക്കും കൂടെ ഒരു
1: തീർച്ചയായും.
0: ഇപ്പൊ സംശയം മാറിയോ?
2: അല്ല, എനിക്കാ സംശയമില്ല,
1: തീർച്ചയായും. അത് എല്ലാ പൊതുവേ അലർജി ആസ്മ എന്നതിന് മാത്രമല്ല എല്ലാ അസുഖങ്ങളുടെ കാര്യത്തിലും നമ്മുടെ മരുന്ന് കഴിക്കുന്ന രീതി പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും വിളിച്ചതിൽ സന്തോഷം അജേഷ്.
2: മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കാറില്ല, നമ്മൾ നേരെ വിഴുങ്ങുക ചെയ്യാറ്.
1: അതെ അതെ,
2: അതുകൊണ്ടാണ് അതേപോലെയല്ല ഹോമിയോ എന്നുള്ളത് കൊണ്ട് കേൾക്കുന്ന ശ്രോതാക്കൾക്കും കൂടെ ഒരു.
1: അതെ, തീർച്ചയായും. ഓക്കെ, മറ്റൊരു കാര്യം, ഈ അലർജി ആസ്മ ഇതിന് മരുന്ന് എത്ര കാലം ഏകദേശം കഴിക്കേണ്ടി വരും ഒരാളെ സംബന്ധിച്ചിടത്തോളം?
0: അത് ഓരോ ആൾക്കാർക്കും അവരുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഒരു 2-3 മാസം കഴിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ അക്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് ആയിട്ട് വന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് റിലീഫ് ഉണ്ടാവും. അത് കൂടാണ്ട് അതിന്റെ ആ ഒരു ആവർത്തനം അത് കുറയും. അത് 2-3 മാസത്തിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഒരു 6 മന്ത്സ് അത്രയൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ആസ്മക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ പോവാണ്. പിന്നെ അവരുടെ ആ ഒരു കണ്ടീഷൻ, നമ്മള് ഒരു പൊടിയായിട്ട് നിരന്തരം സമ്പർക്കം വരുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇതിലും കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും. എപ്പോഴും അവര് അതേ സിറ്റുവേഷനിൽ തന്നെയാണല്ലോ. പക്ഷെ നമുക്ക് ജോലി നിർത്താനും
1: പറയാൻ
0: ജീവിത മാർഗ്ഗമായിരിക്കും.
1: തീർച്ചയായും അത്തരത്തിലുള്ള ആളുകള്, ഇപ്പം പൊടി അലർജിയുള്ള ആളുകള്, നേരത്തെ പറഞ്ഞ ആശാരി പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് കൃഷിപ്പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതും മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകളാണ്, അലർജിക്കുള്ള സാധ്യതയും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ?
0: അത് അവർക്ക് മാക്സിമം ആ പൊടിയുമായിട്ട് വിട്ടു നിൽക്കാൻ, ഇപ്പോൾ മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ആശാരിപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ
1: പൊടി
0: സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാർ, ടൈലേഴ്സ് ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ വരാറുണ്ട്. അവർക്ക് ഈ പൊടിയായിട്ട് അവരെ നേരെ ഡസ്റ്റ് എന്തായാലും തുണിയിലുണ്ടാവും, അതിന്റെ ഫൈബേഴ്സ് ഉണ്ടാവും ഫൈനായിട്ട്. അപ്പൊ അവർക്കൊക്കെ മാസ്ക് യൂസ് ചെയ്യാൻ പറയാറുണ്ട്.
1: ഒരുപക്ഷെ അലർജി ഇല്ലെങ്കിൽ പോലും മാസ്ക് ഉപയോഗിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും, ഭാവിയിൽ അത് വരാതിരിക്കാനുള്ളത്. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
3: ഇത് മയിൽ അഹല്യ.
1: ഓക്കെ മാഡം, ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ,
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഇത് പിന്നെ മോളെ കുട്ടിക്ക് വേണ്ടിട്ടാ ചോദിക്കുന്നത്. ഒരു 10 വയസ്സായി. അപ്പം കൊറേ നാൾ കൂടുമ്പം ഈ തണുപ്പും പിന്നെ പനിയും ഈ ശ്വാസം മുട്ടലും വരും. ശ്വാസമുട്ടല് വന്നു കഴിഞ്ഞാൽ അപ്പാടേ നമ്മള് നിക്കാൻ പറ്റൂല, ഭയങ്കരം കൂടി കൂടി കൂടി വന്ന് അപ്പോഴത്തേക്ക് തന്നെ ആശുപത്രിയിൽ എത്തണം. ആശുപത്രിയിലെത്തി അതിന് പിന്നെ ഓക്സിജൻ ഊട്ടില് ഉള്ള ആ മരുന്ന് വിൽക്കാൻ ആടുന്ന് കൊടുക്കുക. അയ്യാ ആടുന്ന് വിളിച്ച് മരുന്നും വീട്ടിലേക്ക് വന്നു. ഇനി അത് 2-3 ദിവസം വൈകുന്നേരം പോയിട്ട് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. അത് കുറച്ചു നാളാടെ നിന്നു. പിന്നെയും കൊറേ മാസങ്ങൾ കഴിയുമ്പം ആദ്യം കുട്ടിക്ക് ഇങ്ങനെ വരുമ്പോ എന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്നെ പേടിയാവും. അങ്ങനെയുള്ള അവസ്ഥയാണ് ഉള്ളത്.
0: കുട്ടിക്ക്
3: 10 വയസ്സായിട്ടുവരെയും ഇതുവരെയും അത് നിന്നില്ല. ഡോക്ടർ പറഞ്ഞു സാധാരണയായി 10 വയസ്സാകുമ്പോഴത്തേക്ക് നിക്കണ്ടതാണെന്ന്. പക്ഷെ നിക്കുന്നില്ല തുടർച്ചയായിട്ട്. ഇപ്പോ ഇത് ഇങ്ങനെ ആയി 3 ദിവസമായി കൊണ്ടുപോകുന്നു ആസ്പത്രിയില്.
0: സ്ഥിരമായിട്ട് തുമ്മലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അലർജിയുടെ വേറെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
3: അങ്ങനെ അലർജീന്റെ ലക്ഷണങ്ങളൊന്നും
0: കാണാനില്ല.
3: പനി വന്നു, ശ്വാസം പിന്നെ മൂക്കൊലിപ്പ് വന്നു,
0: ശ്വാസമുട്ടലായിട്ട് മാറി അല്ലേ. ഓക്കെ, അപ്പോ ഇതിന് ഹോമിയോയിലെ ചികിത്സ ലഭ്യമാണ്. നിങ്ങളിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ മരുന്ന്? ഇപ്പൊ 3 ദിവസമായിട്ട്?
3: ഇപ്പം 4 ദിവസമായി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, ഇത് ഈ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത് അത് കഴിയട്ടെ, അതിന്റെ കോഴ്സ് കഴിയട്ടെ. എന്നിട്ട് സാധാരണ സിംപ്റ്റംസ് എല്ലാം മാറിയിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് അവർക്ക് ഇത് ഇനി വീണ്ടും തുടർന്ന് വരാണ്ടിരിക്കാനുള്ള മരുന്നുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
3: ഓക്കെ, ഇതിപ്പോ സാധാരണ ആശുപത്രിയിലാണ് നമ്മൾ പോകുന്നത്?
0: നിങ്ങൾ ഹോമിയോ ആശുപത്രിയിലാണെങ്കിൽ ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, അവിടേക്ക് വന്നാൽ മതി. അവിടെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ആസ്മ അലർജീന്റെ ക്ലിനിക് ഉള്ളത്. കക്കാട് റോഡ്, സ്വാമി മഠത്തിന്റെ അടുത്തായിട്ട് വരും.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ നേരത്തെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക?
0: ശരിക്കും ഇമ്മ്യൂണിറ്റി കുറയുന്നത് എന്നല്ല, ഇമ്മ്യൂണിറ്റി ഒരു പ്രോപ്പർലി അതിന്റെ എന്താ പറയുക, നമുക്കൊരു തുമ്മൽ വരുന്ന ഒരു പൊടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തുമ്മും, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിന്റെ പ്രതിരോധ ശേഷി കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന നിലയിലെ ലക്ഷണം. അത് തന്നെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ്, ഒരു ഓവർ ആയിട്ടുള്ള ഒരു
1: ഇമ്മ്യൂണിറ്റി
0: നിയന്ത്രിക്കാൻ പറ്റാതെ, അപ്പൊ അതിന്റെ ഒരു കുറവ് നിലയിനേക്കാൾ ഒരു മിസ്ബിഹേവിയർ, അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലാണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്.
1: സന്തുലിതാവസ്ഥ അല്ല
0: എന്നുള്ളത്. അതിന് നമുക്ക് സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് എന്ന് പറയുന്നത്, അലർജി ഇല്ല ഒരാൾക്ക് ഒന്നാമത് അലർജി, ഈ അലർജി എന്താണോ അലർജി ഉണ്ടാക്കുന്നത് അതിന്റെ അകത്ത്
1: മാറ്റി നിൽക്കുക.
0: ഒരാൾക്ക് അറിയാം എനിക്ക് എന്തെല്ലാം കാരണം കൊണ്ടാണ് ഈ സിംപ്റ്റംസ് വരുന്നത്, പൊടിയാണെങ്കിൽ പൊടി, അത് നമുക്കൊരു പരിധിയുണ്ട്, എന്നാലും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പെറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ അകത്ത് വിട്ടു നിൽക്കുക, ആ അതിന് അടുത്തിടപഴകുന്നത് ഒന്ന് വിട്ടു നിൽക്കുക. പിന്നെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോടാണ് അലർജി എങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുക കുറച്ചു കാലം. നമ്മൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന അത്രയും കാലം അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിനകത്തും ഇമ്പോർട്ടൻ്റ് ആണത്, വെള്ളം കുടിക്കുക.

0: വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക. അതിൽ തന്നെ ഓറഞ്ച്, മുന്തിരി, വത്തക്ക പോലെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും, പിന്നെ ഇതുപോലെ വത്തക്ക പോലെയുള്ള
1: വെള്ളം കൂടുതലുള്ളത്,
0: അതുപോലെയുള്ളത് ചില ആൾക്കാർക്ക് അലർജി ഉള്ള ആൾക്കാർക്ക് പ്രശ്നം ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ തുമ്മലൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. ഇത് ഈ അലർജി ഉള്ള ആൾക്ക് നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ പറയുന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർക്കറിയാം എന്തൊക്കെയാണ്, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും,
1: സ്വയം കണ്ടെത്താൻ പറ്റും.
0: ചില ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് സംശയമുള്ള സാധനങ്ങൾ ഒരു രണ്ട് ദിവസം ഒഴിവാക്കി നോക്കാം. അതിനുശേഷം വീണ്ടും അതൊന്ന് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയാൽ ആ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അതായിരിക്കും, അതൊരു ഫാക്ടർ ആയിരിക്കും.
1: അങ്ങനെ
0: മനസ്സിലാക്കിയിട്ട് അതിനോട് അവോയ്ഡ് ചെയ്ത് അത് മാറ്റി നിർത്താൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനോടുകൂടെ തന്നെ നമുക്ക് ഈ ആവശ്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും എടുക്കാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഓക്കെ, അനുഷ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ
2: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ
2: ഡോക്ടർ. ഞാൻ മൂക്കിന്ന് വെറും വെള്ളം പോയിക്കോണ്ടിരിക്കുന്നു. ആ മൂക്ക് ചീന്തി കഴിഞ്ഞാലേ രക്ഷയുള്ളൂ, എനിക്ക് നമുക്ക് തിരിഞ്ഞില്ല. ഞാൻ അതിനെ പറ്റി കാണിച്ചിട്ടില്ല, മരുന്ന് കുടിച്ചിട്ടില്ല.
0: അത് മാത്രമേ ഉള്ളൂ, വേറെ തുമ്മലും അങ്ങനെ വേറെ ലക്ഷണങ്ങളും ഒന്നുമില്ല.
2: തുമ്മല് രാവിലെ രണ്ടു മൂന്ന് തുമ്മലും രാവിലെ മാത്രം, പിന്നെയില്ല.
0: ഓക്കെ, അപ്പോ വരട്ടെ.
2: തുമ്മലിറങ്ങിയ ഒരേ തുമ്മല.
0: ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ? നിങ്ങൾ ഇപ്പൊ വയസ്സ് എത്രയായി? അറുപത് വയസ്സ്. ഓക്കെ, വേറെ ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലല്ലോ?
2: ശ്വാസം മുട്ടലില്ല ഡോക്ടർ, എനിക്ക് ഈ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ വിഷമത്തിലുള്ള.
0: ഇപ്പോ അത് ഇപ്പൊ എങ്ങനെ എഴുന്നേറ്റ് നടക്കാനുള്ള ഇത്
2: വന്നിട്ടുണ്ട്?
0: നടക്കാൻ പറ്റുന്നുണ്ടോ?
2: നടക്കും.
0: ആശുപത്രിയില് വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അല്ലേ?
2: ആശുപത്രിയില് ഓട്ടാനേ വരണം.
0: ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണിച്ച് ലക്ഷണങ്ങളൊക്കെ ഒന്ന്. സ്ട്രോക്കിന്റേത് ട്രീറ്റ്മെന്റ്, അതായത് നിങ്ങളിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ ഫിസിയോതെറാപ്പി, ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ലേ?
2: ഫിസിയോതെറാപ്പി ഇല്ല,
0: ഇല്ല,
2: ഡോക്ടറെ ശ്രീചന്ദ്രൻ കാണിക്കുന്നുണ്ട്.
0: കാണിക്കുന്നുണ്ട്.
2: അത്
0: ആ അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ ശരീരം അതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ചെയ്യാനുള്ള സമയമെടുക്കും. അത് കഴിഞ്ഞാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എണീറ്റ് നടക്കുമ്പോഴൊക്കെ. അപ്പോ അത് ആ അസുഖത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ കുറച്ച് കാലങ്ങൾ എടുക്കും അതൊന്ന് ഒന്ന് ശരിയായി വരാൻ. ആ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് തന്നെ തുടരണം. അതിന്റെ കൂടെ
1: ഇപ്പോഴതില് വ്യത്യാസം വരുന്നില്ലേ? വ്യത്യാസം വന്നോണ്ടില്ലേ? ആദ്യം തന്നെ നടക്കാൻ പറ്റുമായിരുന്നോ? സ്ട്രോക്ക് വന്നതിന്റെ സമയത്ത് നടക്കാൻ പറ്റുമായിരുന്നോ?
0: ഇപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
1: ഇതൊന്ന് ഫിസിയോതെറാപ്പി കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലേ? ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ
0: ഹോസ്പിറ്റൽ? നമ്മുടെ ഹോസ്പിറ്റലില് പാലിയേറ്റീവിന്റെ ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് പാലിയേറ്റീവ് ചികിത്സ ആവശ്യമാണെങ്കിൽ അതും നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് വരാം. പിന്നെ കൂട്ടത്തില് ഈ അലർജിയുടെ ചികിത്സയും തേടാം.
1: പറ്റുമെങ്കിൽ ഒരു ദിവസം ഓട്ടോ എടുത്ത് പോവാൻ പറ്റുവാണെങ്കിൽ നല്ലത്.
0: ബുധനാഴ്ചകളിലാണ് പാലിയേറ്റീവ് ഒ പി ഉള്ളത്. ജനറൽ ആയിട്ടുള്ള ഒ പി എല്ലാ ദിവസവും ഉണ്ട്, പാലിയേറ്റീവിന്റെ ഒ പി ബുധനാഴ്ചകളിലുണ്ട്.
1: ബുധനാഴ്ച പോയ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലുണ്ട്, നമ്മുടെ സാധാരണഗതിയിലുള്ള

0: ക്ലിനിക്കും ഉണ്ടാവും
1: അല്ലേ.
0: ബുധനാഴ്ച ആകുമ്പോൾ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആസ്മ ക്ലിനിക്കും ബുധനാഴ്ച ഉണ്ട്, അതേപോലെ തന്നെ പാലിയേറ്റീവിന്റെതും ഉണ്ടാവും അല്ലേ. അപ്പൊ രണ്ടും കൂടി കാണിക്കാൻ പറ്റും ഒരു ദിവസം. ഓക്കെ, നാളെ തന്നെ പോവും, മറ്റന്നാൾ ബുധനാഴ്ച. ഓക്കെ ശരി, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഈ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അലർജി ആസ്മ ഉള്ളവരും അത് വരാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ.
1: നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കുറെ കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ കഴിക്കണം എന്നുള്ള അത് ജീവിതശൈലിയുടെ മാറ്റങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ നന്നായിട്ടുള്ള നല്ല ഉറക്കവും പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്ന യോഗ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. മെഡിറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിന്റെ കൂടെ.
0: ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാൻ?
1: ഭക്ഷണ കാര്യത്തിൽ എന്തിനോടാണ് അലർജി ഉള്ളത് അത് അവോയ്ഡ് ചെയ്യുക. അത് കുറേ കാലം, അത് മരുന്നെടുക്കുന്ന അത്രയും കാലം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം അത് മാറ്റി തന്നെ നിർത്തണം. ബാക്കിയുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇപ്പം ഓറഞ്ച്, മുന്തിരി, വത്തക്ക അതുപോലെയുള്ള നമ്മൾ പറഞ്ഞില്ലേ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ലെമണൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്ത് നിന്ന് മാറി നിൽക്കും. അതല്ലാണ്ട് നമുക്ക് വേറെയും ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാം വേറെ ഹെൽത്തി ആയിട്ടുള്ളത്.
0: പൊതുവെ നമ്മൾ ചെറുപ്പകാലത്തിൽ ഈ അലർജി കണ്ടുവരുന്നില്ല എങ്കിലും കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ, അല്ലെ ചില സമയങ്ങളിൽ ചില ഭക്ഷണത്തോട് ചില ആളുകൾക്ക് അലർജി ഉണ്ടാവുന്നുണ്ട്, പിന്നെ അത് കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതും അലർജി തന്നെയായിട്ടല്ലേ കാണുന്നത്?
1: അതും അലർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത് ആൾക്കാർ പറയാറുണ്ട്, അതായത് ചെമ്മീനൊക്കെ ഞാൻ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന ബീഫ് കഴിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം മേലൊക്കെ
0: കൊടുത്തു വരുന്നത്
1: അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അലർജി നമുക്ക് ടെൻഡൻസി ഉള്ള ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും അത്
0: പുറത്തേക്ക്
1: വരാം. ചിലപ്പോ പ്രഗ്നൻസി, ആസ്മയൊക്കെ പ്രഗ്നൻസി ടൈമും അന്നേരം ഉണ്ടാവുന്നവരുണ്ട് ആ ടൈം, അല്ലാണ്ടുള്ള സമയം ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന്
0: ലക്ഷണങ്ങൾ
1: ചെറുപ്പത്തിൽ ഉണ്ടായി, പിന്നെ അത് ട്രീറ്റ് ചെയ്ത് മാറിയിരിക്കാം.
0: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. കോള് കട്ടായിപ്പോയി. ഏതായാലും അലർജി ആസ്മ കൊണ്ട് ബുദ്ധിമുട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൊതുവേ
1: ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇത് അവോയ്ഡ് ചെയ്യേണ്ടത്, ഫുഡ് ഐറ്റംസ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്, പിന്നെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഹോമിയോ ചികിത്സയിലൂടെ നമുക്കിത് ഈ അലർജി ആസ്മ രോഗങ്ങൾ നന്നായിട്ട് തന്നെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാം.
0: ഹോമിയോപ്പതി ചികിത്സ രോഗികൾക്ക് നൽകുന്ന ഒരു ഉപദേശം എന്താണ് ഈ ആസ്മ അലർജി രോഗികളെ സംബന്ധിച്ചിടത്തോളം?
1: നമ്മളിപ്പോൾ വന്ന ചോദ്യങ്ങളിൽ തന്നെ നമ്മൾ പറയുന്നില്ലേ എന്തൊക്കെ, നമ്മളിപ്പം മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ, വേറെ കഴിക്കുന്ന മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ, അതോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ
0: പലർക്കൊരു ഭയമാണ്. കാരണം മറ്റു മരുന്ന് കഴിക്കുന്ന സമയത്ത്, ആയുർവേദമായാലും അലോപ്പതി ആയാലും, അത് കഴിക്കുന്ന സമയത്ത് ഈ ഹോമിയോപ്പതി കൂടി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അത് കഴിക്കേണ്ട സമയത്തിൽ വ്യത്യാസമുണ്ടോ, അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പൊതുവെ സംശയങ്ങളുണ്ട്.
1: അപ്പോൾ നമ്മൾ ഹോമിയോ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്തൊക്കെ മരുന്നും ലൈഫ് സ്റ്റൈലുള്ള ചേഞ്ചസ് എന്തൊക്കെ വരുത്തണം അതൊക്കെ ചെയ്യുക. എന്താണ് കഴിക്കുന്നത്, ഇപ്പോൾ ഉള്ള മരുന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഇതുവരെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെ റിപ്പോർട്ട്സും എല്ലാം എടുത്തിട്ട് വന്നാൽ ചികിത്സ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് മരുന്നുകൾ ഏതെങ്കിലും, ഇത് കുഴപ്പമില്ല, ഇത് നിർത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട മരുന്നുകൾ ഉണ്ടാവും, അവർക്ക് നിർബന്ധമായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ട മരുന്നുകൾ ഉണ്ടാവും, ആ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചികിത്സ ആരംഭിക്കാം. അതിനുശേഷം വേണമെങ്കിൽ ആ മരുന്നിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും.
0: മരുന്ന് കഴിക്കുന്നതിലൊരു ഗ്യാപ്പ് വെക്കേണ്ടതുണ്ടോ?
1: ഒരു മണിക്കൂർ ഗ്യാപ്പ് വെക്കുന്നത് നന്നായിരിക്കും.
0: സാധാരണ മറ്റു മരുന്നുകളും ഹോമിയോ മരുന്നും കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പ് വെക്കുന്നത്
1: ഗ്യാപ്പ് വെക്കാം. പിന്നെ മാക്സിമം എന്തൊക്കെയാണ് ഈ ട്രിഗർ, എന്തൊക്കെയാണ് ഏത് ഘടകങ്ങൾ കൊണ്ടാണ് ഇത് കൂടുന്നത്, അതുമായിട്ട് സമ്പർക്കം കുറക്കുക. അപ്പോൾ നമ്മൾ തണുത്തത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കഴിച്ച് കൂടുതലായിട്ട് വന്നാൽ
0: പരീക്ഷണത്തിൽ നിൽക്കാറുണ്ട് അല്ലേ, കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു വട്ടം കഴിച്ചു നോക്കാം എന്നുള്ളൊരു
1: പറയും. കുറച്ച് നാൾ കഴിഞ്ഞ് സിംറ്റംസ് ഒക്കെ കുറയുമ്പോൾ നമ്മൾ തന്നെ പറയും, ഒന്ന് കഴിച്ചു നോക്കിക്കോ, ചെറിയ തണുത്തത് കഴിച്ചു നോക്കാം, അങ്ങനെ പറഞ്ഞാൽ ചെയ്യാം. അല്ലെങ്കിൽ അവർ എന്താ, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതിന് മാത്രമേ ചികിത്സിക്കാൻ നേരം ഉണ്ടാവുള്ളൂ, വീണ്ടും എന്തെങ്കിലും കാരണം
0: ലക്ഷണങ്ങളെ മാത്രം നോക്കി ചികിത്സിക്കേണ്ടി വരുന്നു.
1: പിന്നെ വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സ കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല.
0: ഏതായാലും നമ്മുടെ ഒത്തിരി ശ്രോതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ്, നമുക്ക് ഇന്ന് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ ഈ രോഗം കൊണ്ട് അലർജി ആസ്മ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നതാണെങ്കിലും ഒരാളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള ചലനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ മാറുന്നു എന്നുള്ളതാണ് അലർജി ആസ്മ നമ്മുടെ ഇത്രയും കോളുകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NHM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷയാണ്. ആകാശവാണിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും പരിപാടി കേട്ട മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി.
2: അലർജിയും ആസ്മയും അകറ്റി നിർത്താം ഹോമിയോപ്പതിയിലൂടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ NIM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ. അവർക്കൊപ്പം സ്റ്റുഡിയോയിൽ ബേബി സ്മിത.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. നിർവഹണ സഹായം ബേബി സ്മിത, KK ശ്രീജ.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധു ബാലകൃഷ്ണൻ, ഷീലാമണി എന്നിവർ പാടിയ ഗാനമാദ്യം. ചിത്രം ഇങ്ങനെയും ഒരാൾ. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

അടുത്ത ഗാനം വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ചേകവർ. അനിൽ പനച്ചുരാന്റെ വരികൾ, രാഹുൽ രാജ് ഈണം.

ഒരു ഗാനം കൂടി. സകുടുംബം ശ്യാമള എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, എം ജി ശ്രീകുമാർ.

0: കെ വി കൃഷ്ണമണി അവതരിപ്പിച്ച ഇടയ്ക്കാവാദനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഒരറിയിപ്പ്, നാളെ മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺകൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളിൽ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ,
15: കുടുങ്ങി. UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
16: RBI പറയുന്നു,
15: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനമാദ്യം ആ വഴിത്താരയിൽ അന്നത്തെ രാത്രിയിൽ എന്ന് തുടങ്ങുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തുവരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്തഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറിവരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൗസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിന്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതൽ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എന്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്നു. ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിനു ശേഷം ഞാൻ എന്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവന്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറ ഉണ്ടെങ്കിൽ. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്ന സലാഡ് വെള്ളരി നട്ടിട്ടുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിൽ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പൊ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോൾ ഉള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിന്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഈ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പോൾ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പം എന്ത് കൃഷിയാണുള്ളത്?
2: തിരുനെനയുടെ എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റും എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറെ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തികേടാവില്ല, എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിനും ബാധിക്കില്ല, നമുക്ക് നിവർന്നു നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റു രാസവളങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊരുക്കൽ, അതിൻ്റെ വിത്തിടിയിൽ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, ആറ്റിൻ കഷ്ടം, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്. അതുപോലെ ചപ്പുചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്നയിലയും ചാണകവും കൂടെ പൊളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടലപ്പിണ്ണാക്ക് ഇതൊക്കെ പൊളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനിയായിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനാസിറ്റ് ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
2: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല. നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചെലവാക്കിയതാണോ അതോ കൃഷിഭവന്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
2: ഇത് കൃഷിഭവന്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പൊ ഇത് പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്, ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും. കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
1: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളത് കൊണ്ട് കൃഷി ചെയ്യാം. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
2: അതാണ് എന്റെ ഉദ്ദേശം. എല്ലാ സീസണിലും കൃഷി ചെയ്യുക, അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
1: ഇനിയിപ്പോ നമ്മള് ടെറസിൽ നിന്ന് താഴേക്ക് വന്നാല് വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മര

0: ദാൽച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്. മുഴുവൻ പ്രദേശത്തും കൃഷിയാണ്. ആ വിശേഷങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരിച്ചിനി. എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കിയെല്ലാം തറയിലാണ് ചെയ്യുന്നത്.
0: കാലി വളർത്തലിനോടൊപ്പം ഉണ്ടോ?
1: എനിക്ക് പശു ഉണ്ടായിരുന്നു.
0: കോഴിയുണ്ടോ?
1: കോഴി ഇപ്പം 25 കോഴി വരെ എന്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്തു കൊടുക്കാനും കാണും.
0: ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
1: എന്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകരെ ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഇപ്പൊ ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്. അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കൊലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല. പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
0: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നല്ലപോലെ നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടിനും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്. നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്.
0: അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിന്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിന്റെ കാര്യങ്ങളോടൊന്ന് പറയാമോ?
1: എന്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡ് ആയി. ഇപ്പൊ എന്റെ കൂടെ എല്ലാ സമയവും എന്റെ സഹായത്തിന് എന്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും. എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴേക്കും എന്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചേരും. 3 ആൺകുട്ടികളാണ്. അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
0: കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാറുണ്ടോ?
1: ശ്രീകാര്യം കൃഷിഭവന്റെ നല്ല സപ്പോർട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കൂടെ കൂടെ വരാറുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വളമായിട്ടും നടീൽ സാധനങ്ങളായിട്ട് തൈകളായിട്ടും എല്ലാം, കുരുമുളക് തൈ, എല്ലാ തൈ, എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എന്റെ പുരാടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
0: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടു ജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യമൊക്കെ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
1: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താ ആവശ്യം വന്നാലും നമുക്ക് അതിനെ ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും. ഇതിൽ നിന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
0: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിന്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗ് എങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷിരംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേലെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നമസ്കാരം.
2: മഴമറയിൽ ഒരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്കു വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ ധൈര്യമായി ചുവടുവച്ചാൽ വിജയത്തിലെത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ സാക്ഷ്യമാണ് ശ്രീമതി ബിന്ദുവിന്റെ കൃഷിയിടം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യവും അതുവഴിയുണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും തടയാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000+ വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ VV രാജേഷ്. പാളയ മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 27-നും 28-നുമാണ് അവധി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത. 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: on the occasion. For the year 2026, the President has approved conferment of 131 Padma Awards, including 5 Padma Vibhushan, 13 Padma Bhushan and 113 Padma Shri Awards. The remaining Padma awardees will be conferred in the second round of the ceremony to be held later. The government is making all efforts to ensure smooth supply of petroleum products within the country. Addressing the inter-ministerial briefing in New Delhi today on the recent developments in West Asia, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said the refinery production of LPG in the country has been increased to 50,000 tons per day. The Joint Secretary said that over 8 lakh PNG connections have been gasified since March, adding that infrastructure has been created for 2,87,000 in connections. Additional Secretary of the Department of Fertilizers, Aparna Sharma, said that the overall stock position of fertilizers in the country remains comfortable. The Supreme Court has issued notice to the Union Government on a PIL seeking stricter prohibition of child labour in entertainment and hospitality-linked establishments. A bench comprising Chief Justice Suryakant and Justice Joymalia Bagchi and Justice Vipul M. Pancholi took note of the submissions made by child rights collective Just Rights for Children Alliance. A Delhi court today convicted Congress leader Alka Lamba in a case related to an assault on police personnel during a protest at the Jantar Mantar in the year 2024. Additional Chief Judicial Magistrate Ashwini Pamar convicted Lamba and fixed 5th of June to hear the arguments on Lamba's sentencing. The prosecution had accused Lamba, the president of the All India Mahila Congress, of obstructing police and blocking a public road while holding a protest at the Jantar Mantar on 29th of July 2024. Members of the Delhi Gymkhana Club today moved the Delhi High Court against the centre's order, asking the club to hand over its premises to the government by the 5th of next month. The court listed the lawsuit for hearing tomorrow. The centre has asked the Gymkhana Club in Lachenzis, Delhi, to hand over its premises by 5th of June, citing that the 27.3-acre land parcel was required for strengthening and securing the defence infrastructure. In Tamil Nadu, political developments within the opposition AIADMK took a dramatic turn today, as 3 MLAs belonging to the dissent group led by senior leader S.P. Velumani tendered their resignations from the assembly and joined the ruling Tamilaga Vetri Karagam or TVK. Benchmark domestic equity indices ended on a bullish note today amid hopes of a possible agreement to end the US-Iran conflict. Sensex surged 1,074 points or 1.4% to close at 76,489, while Nifty advanced 312 points to settle at 24,032. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ

സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ May 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപന. വേർഡ്സ് വിതൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയുള്ള ഖരമാലിന്യങ്ങളാണ് അയ്മനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീതി. മുണ്ടേരിയിലെ കെ ശൈലജിയുടെ കൃഷിവിശേഷങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതയോത്. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെയ്റ്റിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പാട്ടിൽ ഒരു കൂട്ട്. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കല്യാണപ്പാട്ട് അവതരണം.

പി കെ കുഞ്ഞിരാമനും സംഘവും. 12:40 ആരോഗ്യ ദീപ്തി, കാർഡിയാക് തൊറാസിക് സർജൻ ഡോ ടി വി ദിൻരാജുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം, റോബോട്ടിക് സർജറി, മിനിമലി ഇൻവാസീവ് സർജറികളെക്കുറിച്ച് വിശദമാക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് എവർഗ്രീൻ 80s, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ പ്രശ്നോത്തരി, വൈകിട്ട് 5 മണിക്കും 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കോൽക്കളി, അവതരണം എം ശാരദയും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻവാണി തത്സമയ ഫോണിൻ പരിപാടി, കൂൺ കൃഷി വരുമാന സാധ്യതകൾ, കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 7:20 കമ്പോള വിലനിലവാരം, 7:35 സയൻസ് കഫേ, കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ എം കെ രമേഷ് കുമാർ. 8 മണിക്ക് കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, രാത്രി 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കളെ ഒരു അറിയിപ്പ്. നാളെ മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു.

0: याः च विषये अधिकं ध्यानं दातुम् आहूतवती। देशीय अर्थव्यवस्था निरन्तरं सुदृढा एवास्ति इति उक्तवती। मुंबई नगरे सिडबी संस्थायाः 37वें वार्षिकोत्सवे आयोजिते कार्यक्रमे भाषणं कुर्वन्ती वित्तमन्त्रिणा उक्तं यत् डीजल पेट्रोल उत्पाद शुल्कयोः न्यूनीकरणेन 1,00,000,00,000 रूप्यकाणां राजस्वस्य उपरि प्रभावः भविष्यति। सा प्रधानमन्त्रिणः नरेन्द्र मोदिनः परोपकारस्य प्रार्थनायाः अनन्तरं निन्दकेषु वाक्प्रहारं कृतवती। सा उक्तवती यत् भारते भयस्य उत्प्रेषणं कर्तुं न शक्यते। राष्ट्रियान्वेषण अभिकरणेन अद्य जम्मू कश्मीरस्य श्रीनगर शोपियान जनपदयोः त्रिषु स्थानेषु अन्वेषणं विहितम्। अधिकारिणः उक्तवन्तः यत् शोपियान नगरस्य इमाम साहिब क्षेत्रे दारुल उलूम सिराजुल उलूम इत्यत्र अन्वेषणम् अभवत्। गतमासे एषा संस्था अवैध संस्था इति घोषिता आसीत्। शोपियान नगरस्य मोलू चित्रगाम क्षेत्रे पूर्व जमात ए इस्लामी प्रमुखस्य सहजादा औरंगजेबस्य निवासस्थाने अपि च श्रीनगरस्य लाल बाजार क्षेत्रे बालिकानां धार्मिक विद्यालये जमीयत उल बनात इत्यत्र अपि अन्वेषणं जातम्। अवधेयं यत् अद्य प्रातःकाले अन्वेषणं समारब्धम्। क्वाड विदेश मन्त्रिमण्डलस्य उपवेशनं श्वः नवदिल्ल्यां भविष्यति। ऑस्ट्रेलिया देशस्य विदेशमंत्री पेनी वोंगः, जापान देशस्य विदेशमंत्री तोशिमित्सु मोटेगी, अमेरिका देशस्य विदेश सचिवः मार्को रूबियो च अस्यां सभायाम् उपस्थिताः भविष्यन्ति। विदेशमंत्री डॉ एस जयशंकरः अस्य सम्मेलनस्य अध्यक्षः भविष्यति। विदेशमन्त्रालयः अवदत् यत् नेतारः प्राधान्येषु क्षेत्रेषु क्वाड सहयोगस्य प्रगति विषये विचारान् विनिमयं करिष्यन्ति। वर्तमान उपक्रमाणां प्रगतिम् अपि च परस्पर चिन्ता विषयकान् अन्यान् अन्ताराष्ट्रिय विषयान् समीक्षितुं शक्नुवन्ति। भारत अमेरिका ऑस्ट्रेलिया जापान देशैः युक्तः क्वाड शङ्खः भारत प्रशान्त प्रदेशे शान्त्यै सुरक्षायै स्थिरतायै च प्रमुखः समूहः उद्भूतः अस्ति। भारतं संघटनस्य वर्तमानस्य अध्यक्षस्य रूपेण अस्याः सभायाः आतिथ्यं करोति। भारत ऋतु विभागेन आगामिषु त्रिषु दिनेषु दिल्ल्याम् उष्णतरंगस्य स्थित्यै पीतवर्णीया संचेतना प्रदत्ता अस्ति। विभागस्यानुसारं राष्ट्रिय राजधान्यां दिवसस्य तापमानं 44-46 डिग्री सेल्सियस पर्यन्तं भवितुम् अपेक्षा अस्ति। आगामि दिनद्वयोः हरियाणायां चण्डीगढे पंजाबे बिहारे छत्तीसगढे मध्यप्रदेशे तटीय आन्ध्रप्रदेशे पूर्वी राजस्थाने झारखण्डे ओडिशायां तेलंगानायां पश्चिम उत्तर प्रदेशे च उष्ण तरंगस्य स्थितिः यथावदेव भविष्यति इति वार्ताः।
1: अल्पसमयत्रुणिल प्रादेशिक वार्तകൾ കേൾക്കാം।
2: ചേച്ചി ഇത് കണ്ടോ
3: ഹരി ബണ്ടേ കുട്ടാ
2: കാണട്ടെ വോ എന്റെ ഫേവറേറ്റ് കളർ
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്
2: ഐ നോ മമ്മ ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്
6: ഐ നോ പപ്പ സേവ് ചെയ്യൂ ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ നിക്ഷേപത്തിന് പലിശ ലഭിക്കും അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും
7: ഓ ഐ നോ
6: ആർ ബി ഐ പറയുന്നു
8: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
9: മോനെ ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി അവർ പകൽ മുഴുവനും എ സി ഇടും ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും ഒപ്പം രണ്ട് ഫ്രിഡ്ജും എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ സീറോ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന് അതായത് സോളാർ പാനൽ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ
1: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ പ്രധാന വാർത്തകൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
3: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
4: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
1: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ

0: ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ ഐഐടിയുടെ സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒന്നാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28നായതിനാൽ അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27ലേക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് പി എൻ പണിക്കരെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പി പി സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് പി എൻ പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116780 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ പി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം യു എൻ ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. മെയ് 25 ഫുട്ബോൾ ദിനമായും മെയ് 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ യു എൻ തീരുമാനിച്ചത് 2024 മെയ് 7. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 മെയ് 25. ഇത് മുൻനിർത്തിയായിരുന്നു യു എൻ തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് മെയ് 25. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് യു എൻ വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും യു എൻ പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങൾ

ആയും യുഎസിന് പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവും അധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങുമെത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് കേപ് വേർദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ് വേർദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാന്റാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാന്റിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൌന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1-ാമതും വിസ്തീർണത്തിൽ 7-ാമതുമുള്ള ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 48-ആയിട്ടും ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 തവണ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യയ്ക്ക് ഇതുവരെ 2-ാം റൌണ്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986 തുടക്കം. 5 തവണ യോഗ്യതാ മത്സരങ്ങളിൽ 2-ാം റൌണ്ട് കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 തവണ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യമറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷേ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം 141-ാണ്. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹെർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12-ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314 ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2-ാമൻ രാജാവ് 1324 ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിനെതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1887 രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72 എഫ് എ കപ്പ് സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 മെയ് 21-ന് പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908 ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി. 1900 ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928 ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് 100 ആണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും. കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശപ്പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോകപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും.
2022 ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കുറി ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 14 മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച യു എൻ ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. യു എൻ ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ട്രയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യസമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വശത്തെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും യുഎസിൽ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൌണ്ട് കടന്ന് ഇറാൻ യുഎസ് മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991 ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല താനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ടുതന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുണ്ടേരിയിലെ ശ്രീമതി കെ ശൈലജയുടെ കൃഷി അനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ ആദ്യം. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്നവരിലാണ് പ്രകൃതിയുടെ പച്ചപ്പ് നിലനിൽക്കുന്നത്. കൃഷി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശൈലജയ്ക്ക് കൃഷി മനസ്സിന്റെ ഇഷ്ടവും ജീവിതത്തിന്റെ ഭാഗവുമാണ്. നെൽകൃഷിയും പച്ചക്കറിയും പയറുവർഗ്ഗങ്ങളും വാഴയും ഉൾപ്പെടെ എല്ലാത്തരം കൃഷിയും ഒറ്റയ്ക്കും കൂട്ടായ്മയ്ക്കൊപ്പവും ചെയ്ത് കാർഷിക രംഗത്ത് മുൻനിരയിൽ തന്നെയുണ്ട് മുണ്ടേരിയിലെ കെ ശൈലജ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡില് ശ്രീമതി ശൈലജ എന്ന് പറയുന്ന ഒരു കർഷകയാണ്. അപ്പോ നമസ്കാരം ചേച്ചി.
2: നമസ്കാരം.
1: അപ്പോ ഒരു കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കുറെ കാലങ്ങളായോ?
2: കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. പക്ഷെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ തുടക്കം മുതലേ ഒരു കൃഷിയിൽ നല്ല താല്പര്യമുണ്ട്. എല്ലാത്തരം കൃഷിയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ്. പശുവുണ്ട്, കോഴിയുണ്ട്, പിന്നെ എല്ലാത്തരം കൃഷിയും, മരച്ചീനി, മധുരക്കിഴങ്ങ്, പച്ചമുളക്, നെൽകൃഷി, വാഴ എല്ലാം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാത്തിനെ പറ്റിയിട്ടും കുറച്ചൊക്കെ അറിയാം, കണ്ടറിയാം.
1: മുണ്ടേരി തന്നെയാണോ?
2: മുണ്ടേരിയല്ല, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ മാനൂർ വില്ലേജിലാണ് എന്റെ സ്വന്തം വീട്. എല്ലാം കഴിച്ചിട്ട് വന്നതാണ് മുണ്ടേരി പഞ്ചായത്തില് 6-ാം വാർഡില്. ഇതിപ്പോ 6-ാം വാർഡായിരുന്നത്, ഇത്ര കാലം 3-ാം വാർഡായിരുന്നു.
1: ശരി, ഇപ്പൊ വാർഡ് വിഭജനം മാറി. അപ്പോ കല്യാണം കഴിച്ചിട്ട് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് നിന്ന് മുണ്ടേരിയിലേക്ക് വരുമ്പോ ഈ വീട്ടിൽ കൃഷിയുണ്ടോ?
2: ഈ വീട്ടില് കൃഷിയുണ്ട്. നമ്മളെ വീട് എന്ന് പറഞ്ഞാല് നമ്മളെ വയലിന്റെ തൊട്ട് കരക്ക തന്നെയാണ്. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് കൃഷിനെ നിരീക്ഷിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. രാവിലെ പോകാം, വൈകുന്നേരം പോകാം, ഉച്ചക്ക് വേണ്ടി ഉച്ചക്കും പോകാം, ഏത് സമയം വേണ്ടിക്കലും നമുക്ക് അതിൽ വരുന്ന മാറ്റങ്ങള്
1: വീട്ടിൽ നിന്ന് തന്നെ കാണാം.
2: ആ സമയത്ത് നെല്ലുണ്ട്, നെൽകൃഷി ഉണ്ട്, ഒരു 10 കണ്ടത്തില് നെല്ലുണ്ട്. അന്നേരം ഉണ്ട്, അന്നേരം അതിനേക്കാളും കൂടുതലുണ്ട്. അതിന് കുറച്ചൊക്കെ എങ്ങനെയല്ലോ പോയി, ഇപ്പം 10 കണ്ടപ്പം നിലവിലുണ്ട്. ഒരേക്കർ സ്ഥലം,
1: ഒരേക്കറുണ്ട്. ഇപ്പൊ ആരാണ് കൂടുതലായിട്ടും? ശൈലജ ചേച്ചിയാണോ ഈ മെയിൻ ആയിട്ടും ചെയ്യുന്നത് കൃഷി?
2: ആ, കൃഷി ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. കുട്ടികളെല്ലാം പിന്നെ ഓരോ വൈക്ക്, പക്ഷെ എല്ലാവരും സപ്പോർട്ടും വേണമെന്ന് വിചാരിച്ചാല് എനിക്ക് എന്താവശ്യം പറഞ്ഞാലും അവര് പൂർണ്ണമായിട്ട് അതിനോട് സഹകരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. എന്ത് കാര്യത്തിനും
1: അവരുടെ ഒരു പിന്തുണ
2: ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കൃഷിക്കാരായാലും, വീട്ടിലുള്ള നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ.
1: ഏതേത് പാടശേഖരം വരാം?
2: മുണ്ടേരി പഞ്ചായത്തിലെ ഇരുവങ്കൈ പാടശേഖരത്തിലുള്ളതാണ് നമ്മുടെ കൃഷി സ്ഥലം. അത് നമ്മുടെ പിന്നെ ഇപ്പോൾ 3-ാം വാർഡിലതും 2-ാം വാർഡിലെയും കൂടി പാടശേഖരങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഇരുവങ്കൈ പാടശേഖരം.
1: എത്ര സ്ഥലത്തായിട്ട് അപ്പോ ഇരുവങ്കൈ പാടശേഖരം?
2: പാടശേഖരത്തിൽ 15 ഹെക്ടർ സ്ഥലത്തുണ്ട്. ഇപ്പൊ 1-ാം വള പിന്നെ നമ്മുടെ മുണ്ടേരി വയലിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പുറത്തെ വയലില് ഇരുവങ്കൈ വയലിൽ ചെയ്യാൻ പറ്റൂല. കാരണം വെച്ചാല് നല്ല ഒരു വലിയൊരു തോടുണ്ട്, മുണ്ടേരി പുഴയിൽ ചേരുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് നല്ല വെള്ളതുകൊണ്ട് അതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ചെയ്യില്ല. നമ്മുടെ വയലില് ഫുള്ളായിട്ട് ചെയ്യും, ആരും തരിച്ചിരുന്ന പ്രശ്നമില്ല, എല്ലാരും ചെയ്യും.
1: മുണ്ടേരി വയൽ എന്ന് പറയുന്ന ഒറ്റ സ്ഥലം, അവിടെ ചില സ്ഥലത്ത് ചെയ്യാൻ
2: പറ്റില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ഫുള്ളായിട്ട് ആരും തരിച്ചിടാണ്ട് സ്വന്തം കൃഷിയായാലും പാട്ടക്കൃഷിയായാലും ഇത് ചെയ്തിരിക്കും. ഒരാള് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത്
1: ചെയ്യാതിരിക്കാൻ പറ്റൂല. ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്
2: പ്രോത്സാഹനവും. ഇരുവങ്കൈ പാടശേഖരത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഒരു 5-6 കൊല്ലമായിട്ട് അതു മുമ്പ് ഉള്ളയാള് പോയി, എന്നിട്ട് അതിന് ശേഷം എന്നെ ആക്കിയതാണ്. അത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് എല്ലാ സഹകരണങ്ങളും കൃഷിക്കാർക്കും കൊടുക്കും, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം വിത്ത് കൊണ്ടുവന്നത് പാടശേഖരത്തെ സമിതിന്റെ കെയർ ഓഫിലാണ്. വിത്ത് കൊണ്ടുവന്നിട്ട് കൃഷിക്കാർക്ക് വിതരണം ചെയ്യും. അത് 1-ാം വളയും 2-ാം വളയും അത് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ നിലവരിക്കാൻ സർക്കാരിന്റെ ഒരു നമുക്ക് ഒരു പൈസ തരും, സബ്സിഡി പോലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്യുക, വാങ്ങുക, അത് സപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അതെല്ലാം വാങ്ങിയിട്ട് കൃഷിഭവനിൽ ഏൽപ്പിക്കുക. അതെല്ലാം പാടശേഖര സമിതിന്റെ കുറച്ചു ഭാഗം ഉത്തരവാദിത്തം.
1: അതിപ്പം പാടശേഖരത്തിന്റെ മറ്റ് മെമ്പേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സെക്രട്ടറി പ്രസിഡന്റ് കൂടി ഏറ്റെടുത്ത് ചെയ്യും?
2: ചെയ്യുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പാടശേഖരത്തിന് ഇരുവങ്കൈ പാടശേഖരത്തിന് ഗ്രൂപ്പ് ഉണ്ട് പാടശേഖരത്തിന്റെ. അപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലിട്ടിട്ട് അഥവാ ആരും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ വ്യക്തിനെയും വിളിച്ചിട്ട് പറഞ്ഞിട്ട് അറിയിക്കും. പിന്നെ ട്രാക്ടർ അടിക്കുന്ന മെഷീൻ വന്നതായാല് അല്ലെങ്കിൽ കൊയ്ത്ത് മെഷീൻ വന്നതായാല് അല്ലെങ്കിൽ വിത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ ഫോണ് വിളിച്ചിട്ട് അറിയിക്കും. എന്നിട്ട് പരസ്പരം പറയാൻ വേണ്ടിട്ട് പറയും.
1: ശരിക്കും പറഞ്ഞാല് ഈ മെമ്പേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട അല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ തയ്യാറായാൽ മതി.
2: തയ്യാറായാൽ മതി
1: അല്ലേ. നെല്ല് എന്താ ചെയ്യാ, സപ്ലൈക്കോലാണ് കൊടുക്കുക?
2: നെല്ല് സപ്ലൈക്കോല് നമ്മള് ആ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സമയം ഉണ്ട്, അവര് അനൗൺസ്മെന്റ് ചെയ്യും. പിന്നെ കൃഷിഭവൻ അവരും പറയും. മറ്റേ റേഡിയോയിലല്ല നമ്മൾ ആകാശവാണി, അത് ഒരു പ്രത്യേകം ആദ്യം പറയാം. ആകാശവാണിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. രാവിലെ മുതല് ഉച്ചവരെ എന്തായാലും കേൾക്കൂ, എല്ലാ പരിപാടിയും കേൾക്കൂ. ഒരു ഭാഗം എല്ലാം അതിന് അഭിപ്രായം ഇങ്ങോട്ടേക്ക് അറിയിക്കുന്നില്ലെങ്കിൽ കൂടി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളും കേൾക്കൂ.
1: അപ്പം ഇപ്പൊ നെല്ലല്ലാണ്ട് പച്ചക്കറി കൃഷിയില്ലേ?
2: പച്ചക്കറി കൃഷിയുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നത് രണ്ടാം വളം നെല്ല് കൊയ്തതിനു ശേഷമാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അത് വെള്ളരി എല്ലാവിധവും, പച്ചമുളക്, വെള്ളരി, കയ്പ, പീച്ചിങ്ങ, കൈക്കിരി, പിന്നെ പടവലോ, പയറ്, എല്ലാവിധവും ചെയ്യുന്നുണ്ട്.
1: എത്ര സ്ഥലത്ത് അത്?
2: സ്ഥലം ഒരു അരയേക്കറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ.
1: അത് നിങ്ങൾ സ്വന്തം? ശൈല ചേച്ചിയുടെ സ്വന്തമാണോ?
2: സ്വന്തം ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടുണ്ട്, നമ്മൾ ഒരു കൃഷിക്കൂട്ടമുണ്ട്. നമ്മളും കൃഷിയിലേക്ക് എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം രൂപീകരിച്ചതാണ് കൃഷിക്കൂട്ടം. അതിൽ ഞാൻ സെക്രട്ടറിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ടും ചെയ്യൂ, ഒറ്റക്കും ചെയ്യും.
1: രണ്ടാം വളം നെല്ലും എടുത്തതിന് ശേഷമല്ലേ ചെയ്യുന്നത്? അപ്പൊ സാധാരണ ഏത് സമയമാവും തുടങ്ങാൻ പച്ചക്കറി?
2: പച്ചക്കറി മാർച്ചില് ഫെബ്രുവരിയിലേക്ക് ഇത് കഴിയും.
1: അപ്പൊ ഏപ്രിൽ മെയ് കഷ്ടിച്ച് മെയ് അല്ലേ, അപ്പോഴേക്ക് തീരണ്ടേ?
2: തീരും. രണ്ടു മാസമാണ് വള്ളരീന്റെ എല്ലാം സീസൺ. പിന്നെ നമുക്ക് മഴ തുടങ്ങുന്നവരെ പച്ചക്കറി അവിടെ വെക്കാന്ന് വെച്ചാല്, പിന്നെ മഴ തുടങ്ങിയാൽ

0: നെല്ലിന് വിത്തിടേണ്ട സ്ഥലം മാത്രമേ അതിലടക്ക് ശരിയാക്കണ്ടുള്ളൂ, മറ്റുള്ളത് വെള്ളം ശേഷം മാത്രം വരുന്നാൽ മതി. അതുകൊണ്ട് അത് അവിടെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പിന്നെ പയറും ചെയ്യും, മമ്പയര് അത് പുറിശുവെന്ന് കിട്ടു വിത്ത് ഇപ്രാവശ്യം കിട്ടീനി. അതുകൊണ്ട് വയൽ ഒരു സമയവും തരിച്ചിരുന്നില്ല.
1: അതെ, ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ വിളകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പച്ചക്കറി കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വെള്ളരിയൊക്കെ വിഷുവിന്റെ സമയത്താവുമ്പം കിട്ടുന്ന രീതിയിൽ തന്നെ ആവും അല്ലെ. അപ്പോഴേക്കും
0: ഏപ്രിൽ ആകുമ്പോൾ രണ്ടു മാസമാണ് വെള്ളരിന്റെ മൂപ്പിന്റെ കാലാവധി ഏകദേശം. അപ്പൊ രണ്ടു മാസത്തും വിളവെടുത്തു കഴിഞ്ഞാൽ വിഷുവിന് വിഷുചന്തയിലേക്കും വിഷുവിന്റെ ആവശ്യത്തിന് മറ്റു കടകളിലും, കടകളിലല്ല നമ്മളെ വീട്ടിൽ തന്നെ കൃഷി സ്ഥലത്ത് തന്നെ വന്നിട്ട് ആൾക്കാർ ചോദിച്ചു വാങ്ങും. വെച്ചാല് പിന്നെ നമ്മൾ കൂടുതലായിട്ട് രാസവളമൊന്നും ഉപയോഗിക്കലില്ല, ജൈവവളം മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് കുറെ ഭാഗം അതിന്റെ ടേസ്റ്റ് എല്ലാം ഒന്നും മാറ്റം തന്നെയാണ്. ജൈവവളത്തിൽ ഉപയോഗിച്ചതും നമ്മൾ പീടിയെന്ന് വാങ്ങുന്ന പച്ചക്കറിയായിട്ട് ടേസ്റ്റ് എല്ലാം വ്യത്യാസം ഉള്ളത് കൊണ്ട് നമ്മളോട് ആൾക്കാർ ചോദിച്ചിട്ട് വാങ്ങാൻ വരും.
1: വളമൊക്കെ എവിടുന്ന സംഘടിപ്പിക്കുക?
0: വളം ചാണകം നമ്മള് ജീവാമൃതോ ഇങ്ങനെ മത്തിക്കഷായം അങ്ങനെയെല്ലാം
1: ഉണ്ടാക്കും,
0: ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണ്.
1: ശരി, നിങ്ങൾ തന്നെ ഉണ്ടാക്കും? പാടത്ത് വെച്ചുണ്ടാക്കും?
0: വീട്ടില് വെച്ചിട്ട് നമ്മള് വീട്ട് പരിസരത്ത്
1: ഒരാളുടെ വീട്ടിലാക്കും,
0: അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത് അപ്പുറം ഇപ്പുറം പരസ്പരം സഹകരിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. ഒരാൾ മാത്രം ആക്കിയിട്ടുള്ളതെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് കൊടുക്കും.
1: ഈ വളങ്ങളൊക്കെ എവിടെ നിന്നാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പശു ഉണ്ടോ, കോഴിയുണ്ടോ?
0: കോഴിയെല്ലാം ഉണ്ട്, എന്റെ വീട്ടില് കോഴി ഫാം ഉണ്ട്.
1: ആ, ശല്യം ശിക്ഷിക്കുണ്ട്,
0: പശു ഉണ്ട്, കോഴിയുണ്ട്, അതുകൊണ്ട് വളങ്ങളെല്ലാം അങ്ങനെ കിട്ടും,
1: അന്ന് പ്രശ്നമില്ല അല്ലേ. അപ്പോ ഒരുക്കങ്ങൾ അടിവളമായിട്ടൊക്കെ നിങ്ങൾ ഇതന്നെയാണോ, ചാണകമൊക്കെ തന്നെയാണോ കൊടുക്കുക?
0: ചാണകം ആദ്യം കുമ്മായി ഇട്ടിട്ട് കുറച്ച് ദിവസം ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ള വളങ്ങളെല്ലാം ചേർത്ത് പിന്നെ പച്ചക്കറി നടുക. സൂഡോമോണസിന്റെ ലായനിയിൽ മുക്കിയിട്ട് എന്നാൽ കുറെ കീടങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അത് അങ്ങനെ കൃഷിഭവനിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ചോദിക്കേണ്ട താമസമുള്ളൂ, നമുക്ക് എന്ത് വേണ്ടിക്കലോ ഏത് വിധത്തിലുള്ള സഹകരണവും അവരുടെ അടുത്തു നിന്ന് ഉണ്ട്. നമ്മുടെ കൃഷി ഓഫീസറിപ്പം ഗീതുവാണ്, അതിന് മുമ്പിൽ ഒരു മിനി ഉണ്ടായിന്. മിനിയാന്ന് എന്നെ, ഞാൻ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കക്ഷിയായിരുന്നു. കുടുംബശ്രീയിൽ വന്ന് കുടുംബശ്രീ മുഖാന്തരം.
1: അപ്പോ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന വെച്ചാൽ കൃഷിയില്ലേ, കൃഷിപ്പണി ചെയ്യും, വീട്ടിലിരിക്കും, അങ്ങനെയായിരുന്നു.
0: ഇറങ്ങല് കുറവായിരുന്നു. ഇപ്പൊ പിന്നെ കുടുംബശ്രീയിൽ വന്ന് കൃഷിഭവനായിട്ടും പഞ്ചായത്തുമായിട്ടും എല്ലാം അങ്ങനെ ഒരുപാട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുള്ള അവസരം കിട്ടി. എന്നെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൃഷിഭവനിൽ ഉണ്ടാകുന്ന ഒരു മിനിയായിരുന്നു. മറ്റേ ഞാനങ്ങനെ പുറത്ത് വീട്ടിൽ മാത്രം നിൽക്കും, കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ സമയം പോകാൻ പണിയൊന്നുമില്ലല്ലോ. കുട്ടികളെല്ലാം പഠിക്കുന്ന കാര്യത്തിലെല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ പക്ഷെങ്കിൽ പുറത്തേക്ക് ഇറങ്ങല് കുറവായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പുറത്തെല്ലാം പോകാൻ തുടങ്ങി, കുറെ സ്ഥലത്തെല്ലാം ഇങ്ങനെ കാണാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് കൃഷിയിൽ ഇറങ്ങിയതുകൊണ്ട്.
1: അങ്ങനെ മടിച്ചു നിന്ന ശൈല ചേച്ചിയാണ് ഇപ്പൊ പാടശേഖര സമിതിയുടെ സെക്രട്ടറി ആയി. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്,
0: എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്റെ ഒരു പരമാവധി കഴിവിന്റെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: പച്ചക്കറിയിൽ അപ്പോ പന്തൽ വിളകൾ പന്തലിട്ടല്ലേ
0: ചെയ്യാം? കയ്പ്പ പന്തലാന്ന്, പിന്നെ താലോരി, പടവലം, ഇതെല്ലാം പന്തല് ചെയ്യുന്നതാണ്. പയറും ചെറിയ തോതിൽ ഒരു പന്തൽ പോലെ ഇട്ടാലേ അത് ശരിയാവുള്ളൂ. മറ്റുള്ളത് മാതിരി കുറെ അധികം പടരൂല. കയ്പ്പയും താലോരി പടവലം നല്ലതാണ്, ഒരുപാട് പടരുന്നതുകൊണ്ട് വലിയ പന്തൽ വേണം. ഇത് അങ്ങനെ പടരൂല, അതുകൊണ്ട് കുറച്ച് ചെറിയൊരു പന്തല്.
1: പൊതുവെ കർഷകർ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യം, കയ്പ്പ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാന്ന് പറയും, ഭയങ്കര കീട ആക്രമണം കൂടുതലാണെന്നൊക്കെ പറയുന്ന കേൾക്കാം.
0: അത് മഞ്ഞന്റെ
1: കെണിയാണ്,
0: മഞ്ഞക്കെണിയില് അത് അവിടെ കണി ഇങ്ങനെ വരട്ടി വെച്ചാല് അതില് കീടങ്ങളെല്ലാം വന്നിട്ട് നിക്കും. പിന്നെ ഒരു
1: ഫിറമൺകണിയുണ്ട്,
0: അതും കൂടി വെച്ചാല് കുറെ ഭാഗം ഒഴിവായി കിട്ടും.
1: നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട്
0: ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഇപ്പൊ ഏതാണ്ടൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ പച്ചക്കറി?
0: ആ, പച്ചക്കറി കുറെ ഭാഗമെല്ലാം വെള്ളരിയെല്ലാം
1: വിഷാമ്പഴേക്ക് കഴിഞ്ഞു
0: കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് വണ്ടിയുണ്ട്, പയറുണ്ട്, അതെല്ലാം അങ്ങനെയുണ്ട്, അതെല്ലാം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു.
1: ഇപ്പൊ പച്ചക്കറി ഒരു മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള
0: സംഗതിയല്ല. പിന്നെ അത് രണ്ടും അനുഭവത്തിലുള്ളവര് നമ്മളെ പച്ചക്കറി വാങ്ങും. പിന്നെ മറ്റേതെല്ലാം കുറച്ച് ടേസ്റ്റ് അത് അനുഭവത്തിലേക്ക് കൂടി പറഞ്ഞാലും മനസ്സിലാവും. മറ്റേ ഒന്ന് രുചിച്ചു നോക്കിയാല് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. എന്ത് സാധനമായാലും, നെല്ലായാലും അരിയായാലും പച്ചക്കറി ഏത് ഐറ്റായാലും അത് തമിഴ്നാട്ടിലെ പച്ചക്കറി എന്നെല്ലാം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വിധത്തിൽ ചെയ്യാം, നമ്മൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ വിധത്തിൽ, അങ്ങനെയാണല്ലോ കിടങ്ങളെല്ലാം അടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യലില്ല. അതുകൊണ്ട് എല്ലാം ഒരേപോലത്തെ ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകും.
1: ഈ പറയുന്ന മൂന്നാം വിളയായിട്ട് ചെയ്യുന്ന പയറുണ്ടല്ലോ, അത് വിൽപ്പന ചെയ്യാറില്ലേ?
0: മമ്പയർ കൊടുക്കുന്നുണ്ട്.
1: അതെങ്ങനെ, കുടുംബശ്രീ ചന്തകളിലൊക്കെ?
0: കുടുംബശ്രീ ചന്തകളിലും കൊടുക്കും, പിന്നെ അറിഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ
1: വന്നാലും
0: കൊടുക്കും.
1: പച്ചക്കറിയില് ഏറ്റവും നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വിളയുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാൽ വെള്ളരി കുറച്ച് നല്ല വിളവ്. പിന്നെ ചീര, ചീരയും നല്ല
1: ചീര നിങ്ങൾ ചെയ്യും?
0: ആ ചീര നല്ല ചെറിയൊരു പരിചരണം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ഇതാണ് ഐറ്റാണ് ചീര.
1: പെട്ടെന്ന്
0: വളരുകയും ചെയ്യും. അതുകൊണ്ട് വളവെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അത് ആവർത്തിക്കാൻ പറ്റും.
1: വീണ്ടും രീതിയാണോ?
0: പറിച്ചു കൊടുക്കുകയും ചെയ്യും, പൊട്ടിച്ചിട്ടും കൊടുക്കും. എങ്ങനെയായാലും നല്ല വേഗം ഉണ്ടാകുന്നതുകൊണ്ട്, വളവെടുക്കാൻ പറ്റുന്നതുകൊണ്ട്.

0: കുറെ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റും.
1: പിന്നെ വളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു വീട്ടിൽ പശു ഉണ്ട്, കോഴി ഫാം ഉണ്ടെന്നൊക്കെ. കോഴി ഫാം എന്ന് പറയുമ്പോ എങ്ങനെ, മുട്ടക്കോഴിയാണോ?
0: അല്ല,
1: ബ്രോയിലർ കോഴി ഫാം. ആരാ ചെയ്യുന്നത്? ചേച്ചി
0: ബ്രദറാണ്. ഒരു 1000 കോഴിനെല്ലാം ഒരുമിച്ചിരുന്ന ഒരു കോഴി. ജലസമോ കുറച്ച് ഡൗൺ ആകുമ്പോ

0: രണ്ട് പശു,
1: രണ്ട് പശുള്ള എപ്പോഴും രണ്ട് പശുവിനെ വെക്കുമല്ലേ?
0: രണ്ട് പശു
1: കറവയില്ലേ? അപ്പൊ
0: കറവയുണ്ട്,
1: സൊസൈറ്റിക്ക്
0: സൊസൈറ്റി കൊടുക്കും.
1: പുറത്ത് ചില്ലറ വിൽപ്പന ഒന്നും ചെയ്യാറില്ല?
0: ഉണ്ട്, വൈകുന്നേരത്തത് ചില്ലറ വിൽപ്പന കൊടുക്കും, രാവിലത്തത് സൊസൈറ്റി കൊടുക്കും.
1: പാല് മാത്രമാണോ? അതിന്റെ അകത്ത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? നെയ്യോ മോരോ തൈരോ അങ്ങനത്തെ ഒന്നും ഇല്ല?
0: മൂല്യവർദ്ധിത ഉൽപ്പന്നം
1: ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെന്താ?
0: വേറെ എനിക്ക് രണ്ട് തേനീച്ചക്കുണ്ട് പെട്ടിണ്ട്, അത് കുറച്ചായിട്ട് ചെയ്യുന്നതാണ്, ഒരു നാലു കൊല്ലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് തേനീ കിട്ടിയത്.
1: ആ തേൻ എടുക്കാൻ തുടങ്ങി. ചെറുതാണോ വലിയ തേനീച്ച?
0: സാധാരണ വലിയ തേനീച്ച.
1: വലിയ തേനീച്ച
0: പ്രാവശ്യം പിന്നെ ഒരു മൂന്ന് നാല് കുപ്പി കിട്ടിയേ, രണ്ട് കുപ്പിയൊന്നും കൂടിയിട്ട്. അത്രേ കിട്ടിയിട്ടില്ലോ, ചിലവരിക്കലോ കുറെ കിട്ടിയെന്ന് നമുക്ക് പരിചയിച്ചു വരുന്നത് കൊണ്ട്, ശീലിച്ചു വരുന്നതേ ഉള്ളു, അതുകൊണ്ട് അത്രേ കിട്ടിയിട്ടില്ല.
1: എവിടെ നിന്നായിരുന്നു പരിശീലനം കിട്ടിയ?
0: പരിശീലനം നമുക്ക് കൃഷിയോ എന്ന് ഫാം പ്ലാന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് തേനീച്ചപ്പെട്ടി. അപ്പോ പരിശീലനം കിട്ടിയത് അവര് ഒരു ദിവസത്തെ ക്ലാസ് തന്നിന്, പിന്നെ നമുക്കൊരു ഗ്രൂപ്പുണ്ട് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞിട്ടൊരു ഹണീന്റെ ഒരു ഗ്രൂപ്പുണ്ട് മൊവഞ്ചേരി ആണ് അതിന്റെ. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ആടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന പരിചരണം, ഓരോ മാസവും ചെയ്യേണ്ട പരിചരണങ്ങളെല്ലാം രതീശ മാഷാണ് അതിന്റെ ക്ലാസ് എടുക്കുന്ന ആള്. ഒരു ഗഫൂർ ഡോക്ടറെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്.
1: അപ്പോ ഓരോ വീട്ടിലും ഒരു തേനീച്ചപ്പെട്ടിയെങ്കിലും എന്നുള്ളൊരു ആശയം.
0: അത് പിന്നെ തേനീച്ചപ്പെട്ടി ഉണ്ടായാലും നമ്മളെ
1: കാർഷിക വിളകൾക്ക് നല്ലതാണ്,
0: നല്ല പച്ചക്കറികൾ നല്ലോണം ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും.
1: എങ്ങനെ തോന്നി രണ്ട് പെട്ടി വെച്ചതിന് ശേഷമുള്ള ഒരു അനുഭവം? വിളകൾ കൂടി
0: പച്ചക്കറികൾ നല്ല വിളകൾ കിട്ടീന്, പിന്നെ തേങ്ങയും കിട്ടീന്. എല്ലാരും പറയുന്നത് തേനീച്ചപ്പെട്ടി ഉണ്ടായാല് എല്ലാ വളിയും തേന്
1: കുടിക്കും,
0: പരാഗണം നടക്കണ്ടിക്കല്ലോ, അത് വേണമല്ലോ. വാഴക്ക് നല്ലതാണ്, പിന്നെ എല്ലാ പച്ചക്കറിക്കും, ഇന്നേനൊന്നുമില്ല, പച്ചക്കറിക്കെല്ലാം നല്ലതാണ്, നല്ല വളവ് കിട്ടും തേനും. നമുക്ക്
1: നമുക്ക് ആവശ്യത്തിലുള്ള തേനുമായി അല്ലേ? പരിചരിക്കാനപ്പോ ചേച്ചി തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത്?
0: തേനീച്ചപ്പെട്ടില്ല, ഞാൻ തന്നെ പരിചരിക്കും.
1: അപ്പൊ പ്രത്യേകമായിട്ട് മുഖംമൂടി ഒക്കെ വേണ്ടേ?
0: മുഖംമൂടി വേണോ, പിന്നെ കയ്യോറ വേണോ, പിന്നെ ഒരു
1: പുക വെച്ച്
0: നമ്മളെ കുത്താതിരിക്കാൻ വേണ്ടിട്ടുള്ള പുക വരുന്ന ഒരു സാധനവും കൂടി പിന്നെ ഉണ്ട് അതിന്റെ ഉപകരണമായിട്ട്.
1: ഇനിയിപ്പോ കൂട്ടണ്ടേ തേനീച്ച? കൂടുതൽ പെട്ടിയാക്കണ്ടേ? നിങ്ങൾ അങ്ങനെ കോളനി പിരിക്കാനൊക്കെ പഠിച്ചോ?
0: കോളനി പിരിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോ നമ്മളെ മാഷ് എല്ലാ കാര്യങ്ങളും നമ്മള് ആ ഗ്രൂപ്പിലുള്ളതായിരിക്കും. നമുക്ക്
1: പ്രാക്ടിക്കലായി
0: ചെയ്ത് കാണിച്ചു വേണ്ടിക്കല് സഹായം ആയിട്ട് ചെയ്തു തരും. ആദ്യം നമ്മളെ ഗ്രൂപ്പിൽ അഡ്മിറ്റ് ആകുമ്പോ എടുക്കുന്ന ഒരു 500 രൂപ, അത് എല്ലാ മാസവും ഇങ്ങനെ ആദ്യത്തെ ഞായറാഴ്ച ക്ലാസ്സിന് പോകുക. 6 മാസം തുടർച്ചയായിട്ട് പോയിട്ടില്ലെങ്കിൽ അവര് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കട്ടാക്കും.
1: ശരി,
0: താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ല നമ്മൾ പോകാതിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ 6 മാസം വരെ പോകാതിരിക്കൂലല്ലോ. അപ്പോ അവരതിൽ നിന്ന് കട്ടാക്കും. ഗ്രൂപ്പിലുട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. പിന്നെ വീണ്ടും എല്ലാ സഹായവും പിരിക്കാൻ വരും. നമുക്ക് എന്തെങ്കിലും ഒരു തേനീച്ചക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്ന് വന്നാല് ഒന്നിക്കൽ വന്നു നോക്കേണ്ടതാണെങ്കിൽ വന്നു നോക്കൂ, അല്ലെങ്കിൽ നമുക്ക് ഫോണിലേക്കൂടി പറഞ്ഞുതരും.
1: അപ്പൊ ഇപ്പൊ രണ്ട് പെട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് കോളനി പിരിച്ചു വെക്കേണ്ട സമയമായിട്ടുണ്ടാവില്ലേ? ഇനി എപ്പോഴാ?
0: സെപ്റ്റംബറിലാണ് കോളനി പിരിക്കുക.
1: ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചതാണോ? അത്ര വർഷം?
0: 4 വർഷം കഴിഞ്ഞ പ്രാവശ്യത്തത് പോയി കളഞ്ഞിന്.
1: ഓ, അങ്ങനെ
0: അടപ്പുഴ വന്നിട്ട് നല്ല പരിചയം, കുറച്ച് ശ്രദ്ധ
1: കുറഞ്ഞു
0: അപ്പോ പോവത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് തേന് കിട്ടി, പക്ഷെ കുറെ കഴിഞ്ഞപ്പോ മഴയായത് വന്നു ഒരു വന്നിട്ട് പോയി, എന്നിട്ട് മാഷ് തന്നു. ഇപ്രാവശ്യം നല്ല വളവ് കിട്ടി, തന്ന വെട്ടി.
1: ഓഗസ്റ്റിൽ പിരിച്ചു വെക്കണം അല്ലേ?
0: ഓഗസ്റ്റിൽ പിരിച്ചു വെക്കണം. നേരം പിന്നെ രണ്ടു വെട്ടി
1: കൂട്ടാലോ. അതെ അതെ. അപ്പൊ എന്താണ് ശരിക്കും അതിന് തേന് കിട്ടാനുള്ള സ്രോതസ്? നിങ്ങക്ക് പച്ചക്കറിയുണ്ട്, തെങ്ങിന്റെ എടുക്കും,
0: വാഴയെന്ന് കിട്ടു, പിന്നെ ചെറുമര, അങ്ങനെ എന്തായാലും പൂക്കളിലെ മാവലുണ്ടല്ലോ. അപ്പോ മാവലുണ്ട്, നമ്മളെ വീട്ടിൽ എല്ലാതരം കൃഷിയുണ്ട്, മാവലുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ചോട്ടിൽ വെച്ചാല് നല്ലപോലെ തേന് കിട്ടീന്.
1: അതെ, ഇപ്പൊ മാവലുണ്ട്, കുറ്റ്യാട്ടൂർ കാര്യാണ്. അപ്പൊ കുറ്റ്യാട്ടൂർ മാവൊക്കെ ഉണ്ടാവും?
0: കുറ്റ്യാട്ടൂർ മാവുണ്ട്,
1: മുണ്ടേരിയില്
0: കുറ്റ്യാട്ടൂർ മാവുണ്ട്. അതിന് കുറച്ച് തൂക്കം കൂടിയ മാവായതുകൊണ്ട് അതല്ല, അതിന് നല്ല സ്വാദുള്ള മാവാണല്ലോ. കുറ്റ്യാട്ടൂർ മാവ് കൊണ്ട് വേറെ 2-3 വിധം മാവുണ്ട്, പേര് കൃത്യമായിട്ട് അറിയില്ല.
1: പുറത്ത് കൊടുക്കുവോ മാങ്ങയൊക്കെ? പുറത്ത് കൊടുക്കാറുണ്ട്,
0: പുറത്ത് കൊടുക്കും. കുറെ മാവുണ്ട്, 2-3 മാവുണ്ട്, പുറത്ത് കൊടുക്കും.
1: എങ്ങനെ നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യോ? പറിക്കുന്നൊക്കെ എങ്ങനെയാ?
0: പറിക്കാൻ വേറെ ആൾക്കൊണ്ട് പറിക്കുന്നത്, എന്നിട്ട് നമുക്ക് അങ്ങനെ മുകളിലുള്ള
1: അവര് മറ്റുള്ളവർ ആരെങ്കിലും ആക്കി കയറി പറിക്കും.
0: കയറി പറിക്കുക,
1: വലയുള്ള
0: കൊക്കയുള്ള കൊക്ക കൊണ്ട് മുകളിൽ ഇങ്ങനെ കയറിയിട്ട്, അത് അവർക്ക് ഒരു പ്രത്യേക പരിശീലനം പ്രാക്ടീസ് ആണ്.
1: വാഴ ചെയ്യില്ലേ കൃഷി?
0: ആ, വാഴയുണ്ട്. വാഴ നേന്ത്രവാഴയുണ്ട്, ഒരുപാടൊന്നുമില്ല. നേന്ത്രവാഴയുണ്ട്, റോബസ്റ്റ് ഉണ്ട്, ഇപ്പൊ ഒരു ചെങ്കതല് വാങ്ങി നട്ടിട്ടുണ്ട്. പിന്നെ പൂവൻ പഴമുണ്ട്, പിന്നെ മൈസൂർ പഴമുണ്ട്, അങ്ങനെ ഉണ്ട്.
1: വീട്ടിലേക്കുള്ള ആവശ്യത്തിന്,
0: നമ്മുടെ ആവശ്യത്തിന് പഴങ്ങള് ഉണ്ട്.
1: ഏത് സമയത്ത്? മീൻസ് ഒരു കൊല കഴിയുമ്പോ അടുത്തത്?
0: ഒരു കൊല കഴിയുമ്പോ അടുത്തതുണ്ടാവും. കറി വെക്കാനാണെങ്കിൽ അതിന്റെ മുകളിൽ പറിച്ചാല് നമുക്ക് കറിയുമായി.
1: അതെ, എന്തുമായാലും അല്ലെ, കൂമ്പായാലും
0: കാമ്പായാലും എല്ലാം നമുക്ക് കറിയുമായി.
1: അതെ, ഒരു വാഴ

0: ഉണ്ടായാലും അങ്ങനെയാണല്ലോ അല്ലെ. പുതിയ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ നട്ടിട്ടുണ്ടോ? ഇപ്പൊ കൊറേ റംബൂട്ടാന്,
1: റംബൂട്ടാൻ നട്ടിട്ടുണ്ട്.
0: ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇല്ലേ? ഇപ്പൊ
1: ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്.
0: കായ്ച്ചോ?
1: കായ്ച്ചില്ല,
0: നട്ടിട്ടുണ്ട്.
1: കുറച്ച് വലുതായി, പൂക്കാൻ തുടങ്ങിയില്ല. ജാമ്പൊക്കെ ഉണ്ട്.
0: കൃഷിയിലേക്ക് ഇറങ്ങുമ്പം കൂട്ടത്തില് മക്കൾ ഇറങ്ങും?
1: ആ മക്കള് ഇപ്പം നമ്മളെ കൂടുതലായിട്ടുള്ള എല്ലാ ഭാഗത്തും, നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തും ഉള്ള ശല്യമാണ് പന്നി ശല്യം. അതിന് വേലിയെല്ലാം കെട്ടണ്ടെങ്കില് പച്ചനെട്ടെല്ലാം വാങ്ങിയിട്ട് കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടാണ് പച്ചക്കറീനെ കിട്ടിയത്.
0: അപ്പൊ
1: അതിനെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്, മക്കള് കെട്ടാനെല്ലാം നല്ല സപ്പോർട്ടുണ്ട്.
0: കുരുമുളക് കൃഷി ചെയ്യാറില്ലേ? കുരുമുളകുണ്ടോ?
1: കുരുമുളകുണ്ട്.
0: ഒരു പുരയിടത്തിന് എത്ര സ്ഥലമുണ്ട് വീട്ടിന് ചുറ്റും?
1: ചുറ്റും 35 സെന്റ് സ്ഥലമുണ്ട്. അവിടെ ഒരുവിധം എല്ലാ കൃഷിയും ഉണ്ട്. കറിവേപ്പുണ്ട്.
0: കുരുമുളകൊക്കെ ഉണ്ടോ? കുറച്ച്
1: ഉണ്ട്. വലുത് മരത്തിന്റെ കീരുന്ന് ഞാന് നല്ലോണം കിട്ടുന്ന രീതിയിൽ ഉണ്ട്.
0: പ്രത്യേകിച്ച് ഒരു മരത്തിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടോ?
1: കുറെ മരത്തില് മാവ് പ്ലാവ്
0: അങ്ങനെ ഏത് മരമാണ് ഉള്ളത് അതിലേക്ക്
1: കയറ്റിട്ട് ഇഷ്ടം പോലെ ഉണ്ട്.
0: അപ്പൊ അങ്ങനെയൊക്കെയാണ് കൃഷി മുന്നോട്ട് പോകുന്നത് അല്ലെ. കൂടുതലും ഇതുപോലെ യാത്രകൾ ചെയ്തിട്ടുണ്ടാവില്ല?
1: കൃഷി ഭവന്റെ ഇയറോഫിലേക്ക് കരിമ്പം ഫാം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. കുരുമുളക് ഉള്ള കുരുമുളക് ഫാമിൽ പോയി.
0: പന്നിയൂരും
1: പോയി. കരിമ്പം ഫാമിലും രണ്ട് ഫാമിലും പോയി. തില്ലങ്കേരി ഒരു ചിംജിത്തിന്റെ ഫാമിൽ കാണാം. അവിടെ എല്ലാ അതും കൃഷിഭവന്റെ കയറോഫ് പോയതാണ്. അവിടെ എന്ന് വെച്ചാല് നമ്മള് പേര് കേട്ടിട്ട് മാത്രമുള്ള ഒരുപാട് സാധനങ്ങള്, രുദ്രാക്ഷോ, പിന്നെ വലംപിരി ശംഖ്, അങ്ങനെ പറഞ്ഞ കുറെ ഐറ്റംസ് ഉണ്ട്. ഞാൻ പേര് മാത്രം, ഞാൻ വിചാരിച്ചത് മരത്തുമ്പിലുണ്ടാകുന്നോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിന്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ സന്ദർശിക്കാൻ ഒരു പ്രാവശ്യം പോയി. നല്ല എനിക്ക് ഒരിക്കൽ കൂടി പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഒരിക്കലും കൂടി പോയി കണ്ട് ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞത് പോയാൽ മാത്രമേ പറയാൻ പറ്റൂ. അത്രക്ക് ഐറ്റംസ് ആടെ ഉണ്ട്. കുറെ അവാർഡെല്ലാം കിട്ടിയ ഒരു കക്ഷിയാണ് ശിംജിത്തിന്റെ. അത് സന്ദർശിക്കാൻ പറ്റി. പിന്നെ തൊഴിലുറപ്പിന്റെ ഒരു പദ്ധതി ഉണ്ട്. ഇനി അവർക്ക് കൂടുതൽ വരുമാനം കിട്ടേണ്ടിട്ടുള്ള ഒരു ഇതിന്റെ അകത്ത് ഭാഗമായിട്ട് 10 ആളെയും കൂടി കൂട്ടിയിട്ട് എന്നെയാണ് അതിന്റെ RP ആയിട്ട് നിയമിച്ചിട്ട്. പിന്നെ കിലയില് സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി. മൈത്രി സന്ദർശിക്കാൻ അവസരം കിട്ടി. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയത്. കിലയിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് മാത്രം എനിക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയതാണ്. ഒരു ദിവസം താമസിച്ചിട്ടാണ് കിലയിൽ, ഒരു ദിവസം താമസിച്ചിട്ട് നമുക്ക് 2 ദിവസത്തെ ക്ലാസ് കിട്ടി. മൈത്രിയിലും അങ്ങനെ തന്നെ 2 ദിവസം താമസിച്ച്. പിന്നെ ഈ അടുത്ത് നമ്മുടെ കൃഷിക്കൂട്ടത്തിന്റെ കെയർ ഓഫില് CCTRI തിരുവനന്തപുരം കിഴങ്ങുവിളക്ക് ഗവേഷണ കേന്ദ്രമില്ലേ, അവിടെ 2 ദിവസം പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിന്റെ മുഖാമുഖം പരിപാടിയിൽ ആലപ്പുഴയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടി.
0: കൃഷി തന്ന നേട്ടങ്ങളാണ് ഒക്കെ അല്ലെ.
1: കൃഷി തന്ന നേട്ടങ്ങൾ അതുകൊണ്ടാണ് കൃഷിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇതൊന്നും കാണുന്നുള്ള
0: നമുക്ക് എല്ലാ തവണയും ഇപ്പൊ ഇത് മതിയാക്കണമെന്നൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ അല്ലെ.
1: ഇല്ല, കൃഷി ലാഭമായാലും നഷ്ടമായാലും നമ്മൾ ചെയ്തു ശീലിച്ചത് കൊണ്ട് എങ്ങനെയായാലും നമ്മൾ ആ സമയമാകുമ്പോൾ കൃഷി ചെയ്തിരിക്കും. വിത്ത് ചിലപ്പോ പിന്നെ എന്തെങ്കിലും കാരണവശാല് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് ചിലപ്പോ കൃഷി, നെൽകൃഷി നഷ്ടമായിട്ട് വരുമെല്ലാം ചെയ്യും. എന്നാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറില്ല. കാലാവസ്ഥ ഇപ്രാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല വിളവ് കിട്ടീന്. പിന്നെ ഇപ്പം നമ്മൾ നെല്ല് വിത്ത് ഇട്ട് കഴിഞ്ഞ് 1-ാം വിളക്ക് വേണ്ടിയിട്ട് നിലവരിക്ക് കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലോ.
0: ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് തന്നെ നടക്കട്ടെ അല്ലെ. കാലാവസ്ഥ നമ്മുടെ കൃഷിയിൽ ഏറ്റവും വലിയ ഘടകമാണല്ലോ, പ്രത്യേകിച്ച് നെല്ലില് അല്ലെ. അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
2: മണ്ണിനോടുള്ള ഈ ആത്മബന്ധം ഒരിക്കലും കൈവിടില്ലെന്ന് ശ്രീമതി ശൈലജ ഉറപ്പിച്ചു പറയുന്നു. കൃഷി നൽകിയ നേട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് ഇനിയും പ്രകൃതിയിൽ പച്ചപ്പൊരുക്കാനുള്ള ശ്രമത്തിലാണ് ശൈലജ. ഇതുവരെ കൃഷി അനുഭവങ്ങളുമായി നമുക്കൊപ്പം മുണ്ടേരിയിലെ മുൻനിര കർഷക ശ്രീമതി K. ശൈലജ.

0: കുരുമുളക് കൃഷിയിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കുറ്റിക്കുരുമുളക്. സ്ഥലപരിമിതിയുള്ളവർക്കും വീട്ടാവശ്യത്തിന് മാത്രം കുരുമുളക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവലംബിക്കാവുന്ന മാർഗമാണ് കുറ്റിക്കുരുമുളക് കൃഷി. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പടന്നക്കാട് കാർഷിക കോളേജിലെ ഹോർട്ടികൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എൻ മീരാ മോഹൻ.
1: എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുറ്റിക്കുരുമുളക് ഒരു വീട്ടിൽ എങ്ങനെ വളർത്താമെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കുരുമുളക് ലോകമെമ്പാടും വളരെ പ്രചാരത്തോടു കൂടി ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണല്ലോ. കറുത്ത പൊന്ന്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നീ വിശേഷണങ്ങൾ അർത്ഥവത്താകുന്ന

0: ജീവിതത്തിൽ പല ഗുണങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. കുരുമുളകിന്റെ ഉപയോഗം മലയാളിയുടെ അടുക്കള ശീലങ്ങളിൽ എന്നും പ്രിയപ്പെട്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചിയും സുഗന്ധവും നൽകുന്നു എന്നതുകൂടാതെ ഇതിന്റെ ഔഷധ മൂല്യങ്ങളും പോഷക ഗുണങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വിലമതിക്കാനാവാത്തതാണ്. പരമ്പരാഗത രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ കൃഷിസ്ഥലവും അവയുടെ പരിപാലനത്തിനായി താങ്ങുകാലുകളും മറ്റും നമുക്ക് ആവശ്യമാണ്. ഈ ഒരു രീതിയിൽ കൃഷി ജോലിയും കൃഷി ചിലവും കൂടുതലാണ്. സ്ഥലപരിമിതി ഉള്ളവർക്കും വീട്ടാവശ്യത്തിനായി മാത്രം കുരുമുളക് കൃഷി ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ് കുറ്റിക്കുരുമുളക് വളർത്തൽ. സാധാരണ കുരുമുളകുകളെ പോലെ വള്ളിയായി മുകളിലേക്ക് പടർന്ന് കയറാതെ കുറ്റിയായി നിന്ന് കായ്ഫലം നൽകാൻ ശേഷിയുള്ളവയാണ് കുറ്റിക്കുരുമുളക്. ഇവ നിലത്തോ ചട്ടിയിലോ ഗ്രോ ബാഗുകളിലോ നമുക്ക് കുറ്റിയായി വളർത്താൻ സാധിക്കും. പൂന്തോട്ടങ്ങളിൽ ആകർഷകമായ ഒരു ചെടിയായി കുറ്റിക്കുരുമുളക് വളർത്താം. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും നമുക്ക് വളർത്താം. ഏതിനും കുരുമുളക് കൊടിയിൽ നിന്നും കുറ്റിക്കുരുമുളക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിരുന്നാലും രോഗകീടബാധ ഇല്ലാത്തതും മണിവലിപ്പം, മണിയടുപ്പം, നല്ല ഉൽപാദനം, തിരുനീളം തുടങ്ങിയ ഗുണങ്ങളുള്ള മാതൃവള്ളികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചെലവിൽ വളരെ എളുപ്പത്തിൽ കുറ്റിക്കുരുമുളക് തൈകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുരുമുളക് ചെടിയുടെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖകളാണ് പാർശ്വശാഖകൾ അഥവാ കണ്ണിത്തലകൾ. ഈ പാർശ്വശാഖകൾ വേര് പിടിപ്പിച്ചാണ് നമ്മൾ കുറ്റിക്കുരുമുളക് തൈകൾ തയ്യാറാക്കുന്നത്. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നതിനുള്ള പാർശ്വശാഖകൾ തീരെ മൂപ്പ് കൂടിയതോ ഇളയതോ ആകാൻ പാടില്ല. മധ്യപ്രായമുള്ള പച്ച നിറം മാറാത്ത പാർശ്വശാഖകളാണ് ഇതിനായി നാം തിരഞ്ഞെടുക്കേണ്ടത്. മെയ് ജൂൺ മാസങ്ങളിലാണ് ശാഖകൾ ശേഖരിക്കേണ്ടത്. ഇത്തരത്തിൽ ശേഖരിച്ച ശാഖകൾ നാലഞ്ചു മുട്ടുകളുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് ആ തണ്ടിന്റെ അഗ്രഭാഗത്തെ ഇലകൾ മാത്രം നിലനിർത്തി മറ്റിലകൾ നീക്കം ചെയ്തതിനു ശേഷം നമുക്ക് പോട്ടിഫ് മിശ്രിതം നിറച്ച ബാഗുകളിലോ ചെടിച്ചട്ടികളിലോ നടാവുന്നതാണ്. നടുന്നതിനു മുമ്പ് തണ്ടിന്റെ ചുവടുഭാഗം 1000 PPM IBA അഥവാ ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് എന്ന ഹോർമോൺ ലായനിയിൽ 45 സെക്കൻഡ് മുക്കിവെച്ചിട്ട് നടുന്നത് എളുപ്പത്തിൽ വേര് പിടിക്കുന്നതിന് സഹായിക്കുന്നു. 1000 PPM IBA ലായനി തയ്യാറാക്കുന്നതിനായി 1 ഗ്രാം IBA 1 ലിറ്റർ ശുദ്ധ ജലത്തിൽ അലിയിച്ച് എടുക്കാവുന്നതാണ്. ഇതിനു പകരമായി വിപണിയിൽ ലഭ്യമായ മറ്റ് റൂട്ടിംഗ് ഹോർമോണുകളും പൊടികളും ഉപയോഗിക്കാവുന്നതാണ്. തണ്ടുകൾ പോട്ടിംഗ് മിശ്രിതം നിറച്ച ബാഗുകളിലേക്കോ ചട്ടുകളിലേക്കോ നടുമ്പോൾ ഒരു കമ്പ് ഉപയോഗിച്ച് ബാഗിലെ മിശ്രിതത്തിൽ ചെറിയ സുഷിരമുണ്ടാക്കി ഇതിൽ തണ്ടിന്റെ ചുവടുഭാഗത്തെ 1-2 മുട്ടകൾ താഴ്ന്നിരിക്കുവാൻ പാകത്തിന് പോട്ടിംഗ് മിശ്രിതം തണ്ടിനു ചുറ്റും ഒന്ന് അമർത്തി കൊടുക്കണം. ബാഗിന്റെ അടുത്തട്ടിൽ തണ്ടിന്റെ ചുവടുഭാഗം മുട്ടാതെ നടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൈകൾ ഭാഗികമായി തണലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നല്ലവണ്ണം ശ്രദ്ധിച്ച് പരിപാലിച്ചാൽ ഏത് കാലാവസ്ഥയിലും വേര് പിടിച്ച് കിട്ടുമെങ്കിലും മഴക്കാലമാണ് കുറ്റിക്കുരുമുളക് വേര് പിടിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യം. നട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഇവ വേര് പിടിക്കാൻ തുടങ്ങും. വേര് പിടിച്ച് വളർന്നു കഴിഞ്ഞ കുറ്റിക്കുരുമുളകിന് കൊടിയൊന്നിന് 15 ഗ്രാം കടലപ്പിണ്ണാക്കും 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഒന്നിടവിട്ട ആഴ്ചകളിൽ നൽകുന്നത് വളർച്ചയ്ക്ക് നല്ലതാണ്. വീട്ടാവശ്യങ്ങൾക്കല്ലാതെ വാണിജ്യപരമായി കൃഷി ചെയ്യുകയാണെങ്കിൽ കൊടി 1 2 ഗ്രാം യൂറിയ, 2.5 ഗ്രാം ഫോസ്ഫറസ്, 4 ഗ്രാം പൊട്ടാഷ് എന്നിവ 2 മാസത്തെ ഇടവേളകളിൽ നൽകുന്നത് നല്ല വിളവ് ലഭിക്കാൻ സഹായിക്കും. ആവശ്യാനുസരണം ചെടി നനച്ചു കൊടുക്കണം. നനയ്ക്കുമ്പോൾ ചെടി മുഴുവനായി നനയ്ക്കുന്നത് പരാഗണത്തിന് സഹായിക്കും. അതുപോലെ നീണ്ടു വരുന്ന തണ്ടുകൾ സമയാസമയങ്ങളിൽ മുറിച്ച് ചെടി കുറ്റിയായി നിർത്താൻ ശ്രദ്ധിക്കണം. ചട്ടിയിലാണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ചട്ടി മാറ്റി കൊടുക്കേണ്ടതാണ്. തൈകളെ രോഗകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു പരിധിവരെ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും. എന്നാൽ വാട്ടം, അഴുകൽ എന്നീ രോഗങ്ങളെ ചെറുക്കാൻ 1% വീര്യമുള്ള ബോർഡോ മിശ്രിത ലായനി തളിക്കുന്നത് നല്ലതാണ്. നട്ട് 1 വർഷത്തിനകം തന്നെ വിളവ് തരും എന്നത് കുറ്റിക്കുരുമുളകിന്റെ പ്രധാന ആകർഷകമാണ്. വർഷം തോറും നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. 3 വർഷം പ്രായമായ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നും ഏകദേശം 1 കിലോ പച്ചക്കുരുമുളക് ലഭിക്കും. അതുപോലെ തന്നെ കൃത്യമായി പരിപാലിക്കുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്നും 10 മുതൽ 15 വർഷം വരെ വിളവെടുക്കാൻ സാധിക്കും.
1: കുറ്റിക്കുരുമുളക് കൃഷി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പടന്നക്കാട് കാർഷിക കോളേജിലെ ഹോർട്ടികൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എൻ മീരാ മോഹൻ.
2: ഹരിതവീഥി സമാപിക്കുന്നു.
3: നിർവഹണം എച്ച് വിനോദ് ബാബു.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. നാളെ മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ, കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തളിപ്പറമ്പ് 13,300 രൂപ, കാഞ്ഞങ്ങാട് 12,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. ചുക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 20,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 9,000 രൂപ, തലശ്ശേരി 8,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ

5200 രൂപ, തലശ്ശേരി 5600 രൂപ, തളിപ്പറമ്പ് 4800 രൂപ, കാഞ്ഞങ്ങാട് 5500 രൂപ, കാസർഗോഡ് 5800 രൂപ, പച്ചക്കപ്പ കിണ്ടലിന് കണ്ണൂർ 3000 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 595 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ, അടയ്ക്കപ്പഴുത്തത് 1000 എണ്ണത്തിന് തലശ്ശേരി 3500 രൂപ, കാസർഗോഡ് 4500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:47. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
2: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
1: രാജ്യത്തിന്റെ ആഭ്യന്തര വളർത്ത നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം

0: നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നുമുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ഇ ടി എ സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ എൽ പി ജിയുടെ റിഫൈനറി ഉൽപാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനുപുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയുമൊടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. രണ്ടായിരത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കണ്ണൂർ. ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടതായി വരും. ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇന്ന് ഈ പരിപാടിയിൽ ആദ്യം ഭക്ഷ്യവിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ TS അനീഷ് സംസാരിക്കുന്നു.
4: ഭക്ഷ്യവിഷബാധ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിനകത്ത് മനസ്സിലാവും ഭക്ഷണത്തിൽ വിഷം കലരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. പെട്ടെന്നൊരാൾ ചിന്തിക്കുക, ആരെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷവസ്തു ഭക്ഷണവുമായിട്ട് ചേർന്നതായിരിക്കാം എന്നാണ് പെട്ടെന്ന് ചിന്തിക്കുക. അത്തരത്തിൽ സംഭവിക്കാം, പക്ഷെ അതൊരു തരം കെമിക്കൽ ഫുഡ് പോയിസണിങ് ആണ് അത് കാരണം സംഭവിക്കുക. പക്ഷേ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഭക്ഷ്യവിഷബാധ സത്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതല്ല. ഭക്ഷ്യവസ്തുവിൽ അത് പാനീയമാകാം, ഖരഭക്ഷണമാകാം, ഇതിൽ ഏതെങ്കിലും സൂക്ഷ്മജീവികൾ വളരെയധികം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ സൂക്ഷ്മജീവികൾ പുറപ്പെടുവിക്കുന്ന വിഷവസ്തുക്കൾ. അത് വിഷം ആരും ചേർക്കുന്നതല്ല, ഭക്ഷണം മോശമാകുന്നത് കൊണ്ട് അതിനകത്ത് പെരുകുന്ന സൂക്ഷ്മജീവികളുടെ സെല്ല്, അതായത് കോശങ്ങളിൽ നിന്ന് വരുന്ന വിഷവസ്തുക്കൾ ഭക്ഷണത്തിനെ വിഷമയമാക്കുന്നതാണ് ഭക്ഷ്യവിഷബാധ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷ്യവിഷബാധയുടെ ഏറിയ കൂറും ഇത്തരത്തിൽ ഭക്ഷണം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ട് ഭക്ഷണം ചീത്തയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷബാധകളാണ്. ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പലപ്പോഴും ഒരു നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ആ സമയത്ത് നമ്മൾ കഴിക്കാൻ ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഹോട്ടൽ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ കാലങ്ങളായിട്ട് നമ്മൾ അവിടെ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇതുവരെ കാര്യമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഹോട്ടലുകൾ തെരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും

നല്ലത്, കഴിയുമെങ്കിൽ പരിചയമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അത്തരത്തിലുള്ള ഹോട്ടലുകൾ, ഉദാഹരണത്തിന് ഒരു തവണ പോലും ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടില്ലാത്ത ഹോട്ടലുകളിൽ കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നത് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനായിട്ട് അവരെ സഹായിക്കും. ഇനി അങ്ങനെ ഒരു അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ വൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെ വൃത്തി നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. പക്ഷേ ഹോട്ടലിനകത്ത് നമ്മൾ ചെന്ന് കയറുമ്പോൾ മേശ, ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇടങ്ങൾ, ആളുകളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ ആളുകൾ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, വൃത്തിയുള്ള വസ്ത്രങ്ങളാണോ ധരിച്ചിരിക്കുന്നത്, കയ്യുറകൾ അല്ലെന്നുണ്ടെങ്കിൽ തലയിൽ ഈ മുടിയൊന്നും പറന്നു വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഐബോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ വൃത്തിയുള്ള ഭക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പുറത്ത് വൃത്തികേടാണെങ്കിൽ ഒരുപക്ഷെ ഈ ഹോട്ടലിന്റെ അകംഭാഗം അല്ലെ ഭക്ഷണം തയ്യാറാക്കുന്ന ഇടങ്ങൾ അതിലും വൃത്തിഹീനമാകാനാണ് സാധ്യത. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഈ വിഷവസ്തുക്കൾ ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ എത്താനുള്ള സാധ്യത മനുഷ്യന്റെ കൈകളിലൂടെയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതും പ്രിപ്പയർ ചെയ്ത, കുക്ക് ചെയ്ത, പാചകം ചെയ്ത ഭക്ഷണം അത് കഴിക്കുന്ന ആളല്ലാതെ മറ്റൊരാൾ തൊടേണ്ട ആവശ്യമില്ല. പാചകം ചെയ്ത ഭക്ഷണം ആളുകൾ, പ്രത്യേകിച്ചും ഹോട്ടൽ ജീവനക്കാരൊക്കെ അവരുടെ സ്വന്തം കൈകൊണ്ട്, അതായത് കൈയുറയൊന്നും ഇല്ലാതെ കൈകൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കയ്യിലുള്ള, ചിലപ്പോൾ കയ്യിൽ ചെറിയ മുറിവുകളോ ആ മുറിവുകൾക്കകത്ത് ഒരു സൂക്ഷ്മജീവികളോ ഒക്കെ ഉണ്ടാകാം, ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകില്ല, കൈകളിൽ തന്നെ സ്വതവേ തന്നെ ഉണ്ടാകുന്ന സൂക്ഷ്മജീവികൾ ഈ ഭക്ഷണ സാധനങ്ങളിൽ എത്തുകയും പഴക്കം സംഭവിക്കുന്നതനുസരിച്ച്, പഴക്കം എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളുടെ പഴക്കം മതിയാവും, ഈ ഭക്ഷണ സാധനം വളരെയധികം മലീമസമാവുകയും അത് കഴിക്കുന്ന ആളുകളെ അത് അപകടപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വീടുകളിൽ പോലും നമ്മളിത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീട്ടിലൊരു ചിക്കൻ കറി വെച്ചു എന്ന് വിചാരിക്കുക. ആ ചിക്കൻ കറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 11 മണിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. വൈകുന്നേരം 11 മണിക്ക് രാത്രിയിൽ ഏറ്റവും അവസാനത്താളും അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ടും ആ ചിക്കൻ കറി കഴിഞ്ഞിട്ടില്ല, തീർന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ചീത്തയാകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂട്ടത്തിൽ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ ചിക്കൻ കറി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്ന നമ്മുടെ മകന് ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണ വസ്തു പലതവണ കൈകാര്യം ചെയ്തപ്പോൾ ചിലപ്പോൾ നമ്മൾ കൈകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ സ്പൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. സ്പൂണുകൾ വഴിയായിട്ടൊക്കെ ഇതിനകത്ത് അണുജീവികൾ എത്തുകയും രാവിലെ ഉണ്ടാക്കിയ കറി വൈകുന്നേരം ആവുമ്പോഴേക്കും അണുജീവികൾ വളരെയധികം പെരുകുകയും അത് ഫ്രിഡ്ജിലിരുന്നും അണുജീവികൾ പെരുകുന്ന അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും, ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സത്യത്തിൽ അണുജീവികൾ നശിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. റെഫ്രിജറേഷനിൽ സംഭവിക്കുന്നത് അണുജീവികൾ പെരുകുന്നതിന്റെ വേഗത കുറയുക മാത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഐസ്ക്രീമുകളാണ്. അപ്പൊ നമ്മൾ ഐസ്ക്രീമൊക്കെ ഫാമിലി പാക്കറ്റായിട്ടോ അല്ലെ പാർട്ടി പാക്കറ്റായിട്ടൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐസ്ക്രീം തീരുന്ന ദിവസമാകുമ്പോൾ അത് വാങ്ങിയിട്ട് ചിലപ്പോൾ 10-15 ദിവസമായിട്ടുണ്ടാകും. ആ സമയം കൊണ്ട് ചിലപ്പോൾ ഈ പാലുൽപ്പന്നങ്ങളിലും ഇതുപോലെ തന്നെ വിഷത്തിന് കാരണമായിട്ടുള്ള അണുജീവികൾ പെരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളിലാണ് വളരെ വേഗത്തിൽ അണുജീവികൾ പെരുകുക എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ വീട്ടിനകത്താണെങ്കിലും വെളിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മാറി വരുന്ന നമ്മളായിട്ട് ചെയ്യുന്നതും നമ്മളായിട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയുടെ ആവൃത്തി അല്ലെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അത് ഈവൻ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം പോലും അതിന് കാരണമാകുന്നുണ്ട്. ചൂട് കൂടിയ വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മൾ സ്വതവേ പണ്ട് കാലത്ത് ഇരുന്നതിന്റെ അത്രയും പോലും ഭക്ഷ്യവസ്തുക്കൾ ഇപ്പൊ ഇരിക്കില്ല. നേരത്തെ ഒരുപക്ഷെ 10 മണിക്കൂർ കൊണ്ടാണ് ഒരു ഭക്ഷ്യവസ്തുവിൽ അണുക്കളുടെ എണ്ണം വളരെ കൂടിയിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് ചിലപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് അത് സംഭവിക്കാം. അപ്പൊ പണ്ട് കാലത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാത്ത ഒരു ഭക്ഷണ വസ്തു കൂടി ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫാസ്റ്റ് ഫുഡ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഭക്ഷണം കൊടുക്കാൻ, അതായത് ഒരു കുക്കിംഗ് പൂർണ്ണമായിട്ടും ഭക്ഷണം തയ്യാറാക്കി കുക്ക് ചെയ്തെടുക്കാനുള്ള സമയത്തിനേക്കാളും ഒട്ടേറെ ഭക്ഷണ സാധനങ്ങൾ പകുതി കുക്ക് ചെയ്തിട്ടൊക്കെ മാറ്റിവെക്കുകയും അതിനുശേഷം പെട്ടെന്ന് ചൂടാക്കി ആളുകൾക്ക് വിളമ്പുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡിന്റെ ഒരു രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആളുകൾ കൈകാര്യം ചെയ്തതിന് ശേഷം അത് കടയിലൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് ചൂടാക്കി നമ്മൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ ഭക്ഷ്യവിഷബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന് വെള്ളമാണ്, ദ്രാവകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാലിന്യം വളരെ കൂടുതലായിട്ട് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കല്യാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സദ്യകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നതിനെ ഇതിന് ശേഷം നമ്മളത് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഭക്ഷണത്തെക്കാൾ എന്നുള്ളതിനേക്കാൾ വെള്ളത്തിൽ
വെള്ളത്തിൽ പല ആളുകൾ കൈയിടുന്നു. പല ആളുകൾ ഇപ്പം ഒരു കല്യാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ അണ്ടാവ് നിറയെ വെള്ളം വെച്ചിരുന്നാൽ ബക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു ഉപയോഗിച്ച് അതിന് മുക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും പൊതുവെ ഉപയോഗിക്കുന്ന രീതി. പലതവണ മുക്കുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള വിഷവസ്തുക്കൾ ഈ ബാക്ടീരിയ

0: ബാക്ടീരിയകൾ അതിനകത്തേക്ക് പോവുകയും ഈ പറഞ്ഞ പോലെ ഷിഗല്ല പോലെയുള്ള മാരകമായിട്ടുള്ള ബാക്ടീരിയ ആ വെള്ളത്തിലേക്ക് എത്തുകയും അത് കുടിക്കുന്ന ആളുകൾക്ക് വളരെയധികം അപകടം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഭക്ഷണം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ അണുജീവികളും ചാവുകയും അത് വിഷം രഹിതമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അണുജീവികളെല്ലാം ചാവും എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണ്, പക്ഷേ വിഷം പൂർണ്ണമായിട്ട് ഇല്ലാതെയാകണം എന്നില്ല. കാരണം ഒരു തവണ അണുജീവികൾ പെരുകി അതിനകത്ത് വിഷം എത്തിക്കഴിഞ്ഞാൽ ചൂടാക്കി എന്നുള്ളത് കൊണ്ട് വിഷം നഷ്ടപ്പെടും എന്ന് കരുതാനായിട്ട് കഴിയില്ല. പലപ്പോഴും ചൂടാക്കുന്നത് കൊണ്ട് ഇതിനകം തന്നെ അതിനകത്ത് പെറ്റുപെരുകിയിട്ടുള്ള അണുജീവികൾ കാരണം ഉണ്ടായിട്ടുള്ള വിഷം അതിൽ ആ ഭക്ഷണ സാധനങ്ങളിൽ ഇരിക്കും എന്നുള്ളത് കൊണ്ട് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് മോശമായി കണ്ടാമിനേറ്റഡ് ആയ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണ വസ്തു അവസാന നിമിഷം ചൂടാക്കി എന്നുള്ളത് കൊണ്ട് ഭക്ഷ്യവിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ പണം കൊടുത്ത് ആഹാര സാധനങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി ഒരുപക്ഷെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മോശമായിട്ടുള്ള രുചി അതിനകത്തുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്നുള്ള കാരണം കൊണ്ട് അത് കഴിച്ചു തീർക്കാറുണ്ട്. അതും ഒരുപക്ഷെ അപകടം ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള രുചി അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് മലിനവസ്തുക്കൾ ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് തരുന്ന ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കുകയും അത്തരം ഭക്ഷണ സാധനങ്ങൾ എത്രയാണോ നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അവിടെ വെച്ചിട്ട് തന്നെ നിർത്തി ബാക്കി ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഭക്ഷ്യവിഷബാധ ചിലപ്പോഴെങ്കിലും ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ന് പറയുമ്പോൾ ഭക്ഷ്യവിഷബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഛർദിയും വയറിളക്കവുമാണ്. ഛർദി മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷ്യവിഷബാധ ആകണമെന്നില്ല. ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ചെറിയ ഇപ്പം നമ്മൾ ഗ്യാസിന്റെ പ്രശ്നങ്ങളെന്ന് പറയുന്ന വയറിനൊക്കെ ഉണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിനൊക്കെ ഉണ്ടാകുന്ന വീക്കം കാരണം ഇത് സംഭവിക്കാം. പക്ഷേ വയറിളക്കം വരികയും ഒരുപക്ഷെ വയറിളകിപ്പോകുന്നതിൽ അസഹ്യമായിട്ടുള്ള ദുർഗന്ധം കാണുക, ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുക, ചില സമയത്ത് വയറിനകത്ത് കൊച്ചി പിടിക്കുന്നതൊക്കെ ശക്തമായിട്ടുള്ള വയറു വേദന ഉണ്ടാവുക, ചില സമയത്തെങ്കിലും ആളുകൾക്ക് ശരീരത്തിലെ മസിലുകൾ കൊച്ചി വലിക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ പോലും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള അതായത് നമ്മളെ ഒരു അവശതയിലേക്ക് തള്ളിവിടുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഛർദിലും വയറിളക്കവും പോലുള്ള ലക്ഷണങ്ങൾ കൂടി അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭക്ഷ്യവിഷബാധ നമ്മൾ സംശയിക്കേണ്ടതാണ്. അപ്പൊ അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വൈദ്യസഹായം തേടുന്നതിന് മുമ്പായിട്ട് ഏതൊരു ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നമ്മൾ ഈ കഞ്ഞിയിൽ ഉപ്പിട്ട് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ORS ലായനി കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ശുശ്രൂഷയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആശുപത്രിയിലെത്തുകയും നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള രോഗാണുക്കളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സയും ഒരുപക്ഷെ നമ്മുടെ പിന്നെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനുള്ള മറ്റ് ചികിത്സയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം ചികിത്സ തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ ഇടയായിട്ടുള്ള ഭക്ഷ്യസാധനം എന്താകാനാണ് സാധ്യത എന്നുള്ളൊരു ചിന്ത എല്ലാവരും ഒന്ന് പിന്നോട്ട് പോയി നോക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷ്യ വസ്തു ആയിരിക്കാം ഈ ബുദ്ധിമുട്ടിന് കാരണം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. എന്ന് മാത്രമല്ല ആളുകൾക്കൊരു ധാരണയുണ്ട് ഛർദിക്കുന്ന സാധനത്തിൽ എന്താണോ വെളിയിലേക്ക് പോയത് അതാണ് നമുക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു വികലമായിട്ടുള്ള ധാരണയും ആളുകളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഛർദിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കഴിച്ച സാധനമായിരിക്കും, അല്ലാതെ അത് വിഷം ഉണ്ടാക്കിയതാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഛർദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ച ചോറായിരിക്കും വെളിയിലേക്ക് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കും ചോറിനകത്തുള്ള എന്തോ ഒരു കാര്യമാണ് എനിക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതായത് ഇന്നുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണം ആകാൻ സാധ്യതയുണ്ട്. അല്ലാതെ വൈകുന്നേരം ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ചിലപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണം ആകാനുള്ള സാധ്യതയുണ്ട്. തൊട്ട് മുമ്പ് കഴിച്ച ഭക്ഷണം ആകണം എന്നില്ല. അപ്പൊ ഈ ഒരു സമയം നമ്മൾ നോക്കിയിട്ട് തലേ ദിവസമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ മുമ്പോ നമ്മൾ ആരോഗ്യകരമല്ലാത്ത ഏതെങ്കിലും ഭക്ഷണം പ്രത്യേകിച്ചും പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഈ വിഷബാധയ്ക്ക് കാരണം. അങ്ങനെ ഒരു സംശയമുള്ള പക്ഷം നമ്മൾ എവിടെ നിന്നാണോ ഭക്ഷണം കഴിച്ചത് നമ്മളുടെ ഈ മെഡിക്കൽ എമർജൻസിയുടെ നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം തീർച്ചയായിട്ടും ഏത് സ്ഥലത്തു നിന്നാണോ നമ്മൾ ഭക്ഷണം കഴിച്ചത് അത് ഉത്തരവാദിത്തപ്പെട്ട ഈ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഇൻസ്പെക്ടർമാരെ അറിയിക്കണം. തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചാലും അല്ല ആശാ വർക്കർമാർ വഴിയായിട്ടൊക്കെ അറിയിച്ചാലും അവർ വേണ്ടപ്പെട്ട ആൾക്കാരെ അത് അറിയിച്ചോളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടില് ഫുഡ് പോയിസണിങ് ഇന്നത്തെ സാഹചര്യത്തിൽ എപ്പിഡമിക്കുകളായിട്ടാണ് നടക്കുന്നത്. ഒരു പ്രദേശത്തുള്ള ഒരുപാട് ആളുകളെ അത് ബാധിക്കുകയും അതിൽ തന്നെ ചില ആളുകൾ അപകടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തു നിന്നുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ കൂടുതൽ ആളുകളെ ബാധിച്ച് കൂടുതൽ അപകടം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സേവനം കൂടിയാണ് നമ്മൾ അധികാരികളെ ഇത് അറിയിക്കുക എന്ന് പറയുന്നത്. ഭക്ഷ്യവിഷബാധ നാട്ടിലുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ധാരണ ഹോട്ടലുകൾ കൃത്യമായിട്ട് വൃത്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അമിത ലാഭം ഉണ്ടാക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല, പലപ്പോഴും ഹോട്ടൽ ജീവനക്കാർക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോട്ടൽ നടത്തുന്ന സുഹൃത്തുക്കൾ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാചകം ചെയ്യുന്ന ആളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോട്ടലിൽ ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആൾ, പ്രത്യേകിച്ചും കുക്ഡ് ഫുഡ് കൈകാര്യം ചെയ്യുന്ന ആൾ, പാചകം ചെയ്ത് തരുന്ന ആഹാരം കൊണ്ടുകൊടുക്കുന്ന സപ്ലയർ, അല്ലാന്നുണ്ടെങ്കിൽ ഷവർമ പോലെയുള്ള സാധനങ്ങളൊക്കെ ഈ വെട്ടി അരിയാൻ വേണ്ടി നിൽക്കുന്ന ആൾ, അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, അവർ കയ്യുറകൾ കഴിയുന്നത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൈകളുടെ വൃത്തി, ഓരോ ആളുടെയും ഭക്ഷണം കൊടുത്തതിന് ശേഷം കൈകൾ നല്ല വൃത്തിയായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഇപ്പൊ മേശ തുടയ്ക്കുകയും ഈ ഭക്ഷണം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നത് ഒരാളാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഹോട്ടലുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വൃത്തി നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് മാറണം. അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. പുറമേയുള്ള വൃത്തിക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമേ വൃത്തിയുള്ള ഹോട്ടൽ അകമേ വൃത്തി ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട്. പുറമേ വൃത്തികേടായിട്ടുള്ള ഒരു ഹോട്ടൽ അകമേ വൃത്തിയാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ, പലപ്പോഴും ലാഭം ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഇന്ന് എത്രയാണോ ഭക്ഷണ സാധനങ്ങൾ വിറ്റുപോവുക, അതിനനുസരിച്ച് കുക്ക് ചെയ്യാനായിട്ട് നോക്കുകയും കുക്ക് ചെയ്ത സാധനങ്ങൾ ഒരു കാരണവശാലും സൂക്ഷിച്ചു വെക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുകയും വേണം. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിൽ, ഹോട്ടലുകളിലൊക്കെ ഒരു തവണ പാചകം ചെയ്ത സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഹോട്ടൽ ഉടമകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുകയും പഠിക്കുകയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, കാരണം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരുടെയും ആരോഗ്യത്തിനും രോഗത്തിനും നിദാനമായിട്ടുള്ള ഒരു വസ്തുവാണെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണമെന്ന് എനിക്ക് തോന്നുന്നു.
1: ഭക്ഷ്യ വിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കണ്ണുകളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗ്ലോക്കോമ. പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ട ഒരു രോഗാവസ്ഥ കൂടിയാണിത്. ഇനി കേൾക്കാം ഗ്ലോക്കോമ രോഗനിർണയവും ചികിത്സയും. ഇതേക്കുറിച്ച് ഡോക്ടർ എൻ വി ശിവൻ സംസാരിക്കുന്നു.
2: നമ്മുടെ നേത്ര ഗോളങ്ങൾ ക്ലോസ്ഡ് ചേംബറാണ്. ഇതിന്റെ അകത്ത് ഒരു നിശ്ചിത മർദ്ദം ആവശ്യമാണ്. ഈ മർദ്ദത്തിൽ വ്യതിയാനം വരുന്നത് കണ്ണിന്റെ ആന്തരികമായിട്ടുള്ള ഭാഗങ്ങൾക്ക് ദോഷം ചെയ്യും. കണ്ണിന്റെ ഈ മർദ്ദം നിലനിർത്തുന്നത് നമ്മുടെ കണ്ണിന്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന് എക്വസ് ഹ്യൂമർ എന്ന് പറയും. എക്വസ് ഹ്യൂമർ നമ്മുടെ കണ്ണിൽ സദാസമയവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതേ സമയത്ത് തന്നെ എക്വസ് ഹ്യൂമർ രക്തത്തിലേക്ക് വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ എക്വസ് ഹ്യൂമർ ഉണ്ടാവുന്നത് നമ്മുടെ ദൃഷ്ടിപടലം, അതായത് ഐറിസിന്റെ പിന്നിലുള്ള പോസ്റ്റീരിയർ ചേംബർ എന്ന ഭാഗത്ത് വെച്ചാണ്. ഈ പോസ്റ്റീരിയർ ചേംബറിൽ നിന്നും എക്വസ് ഹ്യൂമർ ഉണ്ടായി അത് പ്യൂപ്പിളിലെ കൂടെ ആന്റീരിയർ ചേംബറിലേക്ക് കടന്ന് അതിന്റെ അരികിലൂടെ, അതായത് ആംഗിൾ ഓഫ് ആന്റീരിയർ ചേംബറിലൂടെ അത് വലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഒരു ഇക്വിലിബ്രിയം, അതായത് അതിന്റെ എപ്പോഴും അത് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്ന സമയത്ത് കണ്ണിന്റെ അകത്തുള്ള മർദ്ദത്തിന് മാറ്റം വരുന്നു. മർദ്ദം നന്നേ കുറഞ്ഞു പോകുന്നത് ദോഷമാണ്, അതുപോലെ തന്നെ മർദ്ദം കൂടുന്നതും ദോഷമാണ്. മർദ്ദം നന്നേ കുറയുന്ന സമയത്ത് ബലൂണും മറ്റും ചപ്പുന്ന പോലെ കണ്ണ് ചെറുതായി പോകും, തയേസിസ് ബൾബൈ എന്ന് പറയും. മർദ്ദം കൂടുന്നത് കൊണ്ട് നമ്മുടെ നേത്രാന്തര പടലം, അതായത് റെട്ടിനയിലുള്ള നെർവ് ഫൈബേഴ്സ്, വളരെ ലോലമായിട്ടുള്ള ഈ നെർവ് ഫൈബേഴ്സ് ഞെരിഞ്ഞ് അതിന്റെ പ്രവർത്തനം ക്രമേണ നശിച്ചുകൊണ്ടിരിക്കും. ഈ അവസ്ഥയെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും പ്രൈമറി നാരോ ആംഗിൾ ഗ്ലോക്കോമ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആംഗിൾ എന്ന് പറയുന്ന രണ്ട് വിധത്തിലുള്ള ഗ്ലോക്കോമയുള്ളത്. അതിൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് നമ്മൾ സാധാരണമായിട്ട് ഗ്ലോക്കോമ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ അതിന്റെ ആംഗിൾ ഓഫ് ആന്റീരിയർ ചേംബറൊക്കെ നോർമൽ ആയിരിക്കും. ആ എക്വസ് ഹ്യൂമറിന്റെ ഫ്ലോയിൽ വ്യതിയാനം വന്നിട്ട് ക്രമേണ നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള പ്രഷർ വർദ്ധിച്ച്, അതായത് രോഗി അറിയാതെ വർദ്ധിച്ച് ക്രമേണ നമ്മുടെ നേത്രാന്തര പടലത്തിലെ നെർവ് ഫൈബേഴ്സ് നശിച്ചു പോയിട്ട് കണ്ണിന്റെ കാഴ്ചയുടെ പെരിഫറിയിലുള്ള വിഷൻ കുറഞ്ഞു കുറഞ്ഞു. സാവധാനം നമ്മുടെ കാഴ്ചയെ നിശേഷം നശിപ്പിക്കുന്ന രോഗമായതുകൊണ്ട് ഇതിനെ നമ്മൾ കാഴ്ചയുടെ നിശബ്ദ ഘാതകൻ എന്ന് പറയും. അത് രോഗിക്ക് അതിനെപ്പറ്റി യാതൊന്നും മനസ്സിലാവില്ല. ഈ പ്രഷർ സാവധാനം കൂടുന്നതുകൊണ്ട് വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവപ്പെടില്ല. മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കണ്ണ് പരിശോധിക്കാൻ വരുന്ന സമയത്തായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു രോഗം ബാധിച്ചു എന്നുള്ള രോഗിക്ക് തന്നെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് സൈഡ് കാണാതിരിക്കുക, ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ രോഗം ബാധിക്കുന്നതായിട്ട് കാണുന്നത്. അത് സാധാരണ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലും സാധാരണക്കാരിലും പോലും ധാരാളം കാണുന്ന അസുഖമാണ് ഇത്. ഇതിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ താമസിച്ചു പോകുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ രോഗം ബാധിച്ചു കഴിഞ്ഞ് ആ കാഴ്ച നഷ്ടപ്പെട്ടാൽ അതൊരു വിധത്തിലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. രണ്ടും അപകടകാരിയമാണ്. അതിന്റെ ആദ്യത്തെ ഗ്രൂപ്പിൽ എന്താണെന്ന് വെച്ചാൽ, രോഗി അറിയപ്പെടാത്തതുകൊണ്ട് കാഴ്ച നിശേഷം നഷ്ടപ്പെടുമ്പോഴാണ് അറിയുന്നത്. ക്ലോസ്ഡ് ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ചരിവ്, അതായത് ആംഗിൾ ഓഫ് ആന്റീരിയർ ചേംബർ വളരെ നേരോ ആയിരിക്കും. അത് പ്യൂപ്പിൾ വികസിക്കുന്ന സമയത്ത് ആ ചെരിവ് അടഞ്ഞു പോകും. ആ എക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ദ്രാവകം പുറമേക്ക് വലിഞ്ഞു പോകുന്ന നിശേഷം നിന്നുപോയിട്ട് പെട്ടെന്ന് പ്രഷർ ഷൂട്ടപ്പ് ചെയ്യും. അതായത് 40, 50, 60 പെട്ടെന്ന് കയറി പോകും. കയറുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിന് കൂടുതൽ ശക്തമായിട്ടുള്ള വേദന, കണ്ണിന് കാഴ്ച കുറയുക, ഛർദി, തലവേദന, ഡയഗ്നോസ് ചെയ്യാൻ തന്നെ സാധാരണ മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. വെളിച്ചം നോക്കുമ്പോൾ അതിന് ചുറ്റോട് ചുറ്റും മഴവില്ല് പോലത്തെ അടയാളങ്ങൾ. ഇതും വന്നു കഴിഞ്ഞ് ഡയഗ്നോസും ട്രീറ്റ്മെന്റും താമസിച്ചു പോയി കഴിഞ്ഞാൽ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. പക്ഷെ ഇത് രോഗിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, ഇത് രോഗിക്ക് മനസ്സിലാവാത്തതാണ്. ഇത് സങ്കീർണമാകുന്നതിന് മുമ്പ് തന്നെ പരിശോധനയിൽ ഇതിനെ ഗോണിയോസ്കോപ്പി മുതലായ പരിശോധനകളൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ കഴിയും. ആദ്യം ഞാൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നതിനെ പറ്റി പറയാം. അത് സാധാരണ ഇത് വരുന്നത് ഒരു 40 ശേഷം പ്രായമുള്ളവരിലേക്കാണ് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ലക്ഷണം മീൻസ് അത് രോഗിക്ക് മനസ്സിലാവുകയില്ലെങ്കിൽ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. വെള്ളെഴുത്തിന് വേണ്ടി സാധാരണ വരുന്നത് 40 സമയത്താണ്. ആ സമയത്ത് ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന, നേത്ര പരിശോധന അത്യന്താപേക്ഷിതമാണ്. അത് വിശദമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് കണ്ണിന്റെ ഒപ്റ്റിക് നെർവ് നോക്കുന്ന സമയത്ത്, ഒപ്റ്റിക് ഡിസ്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുപിടിക്കും. പ്രഷർ സാധാരണ 35-40 സമയത്ത് കണ്ണിന്റെ പ്രഷർ സാധാരണയുമായിട്ട് എന്ത് പ്രശ്നമായിട്ട് വന്നാലും നമ്മൾ പ്രഷർ പരിശോധിക്കും. പ്രഷറിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 20, 21, 22 ഒക്കെയാണ്. അപ്പൊ നമ്മൾ വിശദീകരിച്ച് നോക്കുന്ന സമയത്ത് ഒപ്റ്റിക് ഡിസ്കിൽ അതിന്റെ മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ചില ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ നാരോ ആംഗിൾ, അതായത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയാണെങ്കിൽ ഗോണിയോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഓഫ് ആന്റീരിയർ ചേംബറിന്റെ ഓപ്പണിംഗ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കും. അത് വളരെ നേരിയതാണെങ്കിൽ അതിൽ അക്യൂട്ട് ആയിട്ടുള്ള അസുഖം വരാതിരിക്കാൻ വേണ്ടി ലേസർ ട്രീറ്റ്മെന്റും മറ്റും നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ രോഗം പിന്നെ ബാധിക്കുന്നില്ല, അസുഖം പിന്നെ പിടികിടാതെ നോക്കാൻ പറ്റും. ആദ്യം ഹിസ്റ്ററി തന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ രോഗം അല്ലെ, കണ്ണിനകത്ത് മർദ്ദം കൂടുതലായിട്ടുള്ള രോഗത്തിന് ചികിത്സ എടുക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചില ആൾക്കാർ പ്രത്യേകമായിട്ട് പറയും അച്ഛനുണ്ടായിരുന്നു അല്ല അമ്മയ്ക്കുണ്ടായിരുന്നു പറയും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരെയും 30-35 ശേഷമുള്ള എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിശദമായിട്ട് കണ്ണിന്റെ പ്രഷർ പരിശോധിക്കും. അതിനുശേഷം കണ്ണിന്റെ കാഴ്ച പരിശോധിക്കും. അതിനുശേഷം നമ്മൾ കണ്ണിൽ മരുന്നൊഴിച്ച് വികസിപ്പിച്ചിട്ട് നേത്രാന്തര പടലം വിശദമായിട്ട് പരിശോധിക്കും. ഇതിൽ എന്തെങ്കിലും ഗ്ലോക്കോമയുടെ ലക്ഷണം നമ്മൾ കാണുകയാണെങ്കിൽ അതിന് പെരിമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ആ വസ്തു വളരെ ക്ലിയർ ആയിട്ട് കാണുന്നു, അതിന്റെ പരിസരത്തിലുള്ള സാധനങ്ങൾ ദൂരോട്ട് പോകുന്നതോറും കുറച്ച് മങ്ങി മങ്ങി മങ്ങി കാണും. അതാണ് ഫീൽഡ് ഓഫ് വിഷൻ. ചിത ഫീൽഡ് നമുക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്, എല്ലാവർക്കും ഉണ്ടത്. ആ ഫീൽഡാണ് ഈ ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ, അതായത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ പെരിമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നത്. ആ പെരിമെട്രിയിൽ നമുക്ക് ഒരു പ്രത്യേക ടൈപ്പായിട്ടുള്ള ഒരു തരം ഫീൽഡ് ലോസ് ആണ് നമ്മൾ കയ്യിലുള്ളത്. ഫീൽഡ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ അത് റെട്ടിനേനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ OCT ഒരു തരം സ്കാനാണ്, റെട്ടിനയുടെ ഒരു സ്കാൻ ചെയ്യുന്നത്. നോക്കിയിട്ട് നമുക്കതിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. അതിലൊരു ഒരു നമ്മളെ ഒപ്റ്റിക് ഡിസ്കിൽ ഒരു തരം കപ്പ് എന്ന് പറഞ്ഞ ഒരിതുണ്ട്, വിശദമായിട്ട് അറിയുന്നതാണ്. പ്രത്യേക ചില മാറ്റങ്ങളെല്ലാം വരും, മാറ്റങ്ങളെന്തും എല്ലാം വന്നിട്ടുണ്ടോ എന്നെല്ലാം ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: ഗ്ലോക്കോമ രോഗനിർണയവും ചികിത്സയും, ഇതേക്കുറിച്ച് ഡോക്ടർ എൻ വി ശിവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. നാളെ മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു.

0: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം കിളിക്കൂട്ടത്തിൽ. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം മലയാളം പദ്യം ചൊല്ലുകയാണ് സഹറ ഫാത്തിമ.
1: നമസ്കാരം. ലൗകികമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം അലൗകികമായ സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്ത നവസമൂഹത്തിന്റെ പ്രതിസന്ധി ആത്മാംശമുള്ള ഈ കവിതയിലൂടെ ശ്രീ പ്രഭാവർമ്മ വരച്ചു കാട്ടുന്നു. ലൗകികം

0: നന്ദി.
1: ഇനി ദേശഭക്തി ഗാനം. ചൊല്ലുന്നവർ മുഹമ്മദ് സാലിഹ്, ആയിഷ ബദറുദ്ദീൻ, മുഹമ്മദ് മിൻഹാജ്, ഫാത്തിമത്ത് മാഹിറ, മിയാസ്, ഇസ ഖദീജ, ഫാത്തിമത്ത് സുൽഫ, ഇശൽ ദേവ്, സഹ്റ ഫാത്തിമ, മുഹമ്മദ് കെ എന്നിവർ.

0: അടുത്തത് മാപ്പിളപ്പാട്ടാണ്. പാട്ടുകാരൻ അബ്ദുൽ വാസി.
1: കുതുകുലമേമിതിമിതി രസറങ്കും തിമി തിമി കഥഫുർക്കാനതിലോതി അതിശയമി കസബൊളിലിങ്കി വിളങ്കി ഒളുങ്കിട ഫജറ എങ്കുമെ പൊങ്കിട ചൊങ്കിട ബിഷറ പങ്കജ പൊങ്കുള സംഗമെ കസുറ കസുറാനി അശലീഷിൽ മുഷങ്കി വഷങ്കി തുളങ്കി ഒളുങ്കി കുലുങ്കിട താന ലിംഗും സുബർഗമിത്താന സുബർഗമിത്താന കുതുകുലമേമിതിമിതി രസരംഗും തിമി തിമി കഥഫുർക്കാനതിലോതി അതിശയമി അതരണ്ട കിസമല്ല ഹിതവെണ്ണം വീഴ്ത്തുതൈ അങ്കനമാർ പെരുത്തണ്ട പങ്കിപ്പൊങ്കും പൊന്തലമിൽ അജവിന്റെ എട്ടും തൊട്ടും ചുടിയുടെ കിണ്ടങ്ങളും നടനമേ തുണിന്തിടേ അഞ്ചു തമർ തഞ്ചം മുഞ്ചിൽ ഊഞ്ചലാട്ടം ജിഞ്ചു ചിഞ്ചിൽ ആറു മഞ്ചം നെഞ്ചിൽ അഞ്ചും കഞ്ചങ്ങിമാർ ചഞ്ചു ചിഞ്ചിൽ അടിമുടി കൊഷിയുടെ മടവാറുളങ്കിടയാടി തങ്കിട് മോടി പൊങ്കുടി ആടിമട്ടമിൽ നോടി എങ്കിടുതാ അകമെങ്കും കുതുകുല മഹതിന്റെ പ്രതിഫലം അതിശയ തെളി നിലാദനി സുഹൃതം അബദനബദാ പതിവകനുതക്കമിശിതന്തൻ കൊതിമതം വാർത്തിരങ്കൽ പൊരുത്തമത്തി തോകി പകിറകിൽ അസലിന്റെ പുകയുണ്ട് ഗസലിന്റെ സ്തുതിയുണ്ട് കിരികിട മകുടമേ അർത്ഥമുർത്ത കീർത്തനങ്ങൾ വാർത്തുദിത്തെ താനതന്തിന് അൻപുതിർക്കെ പൊൻപവീഴ പുഞ്ചിരിയ സാരസം ശരി കുതിരത്തിന്റെ അതൃപ്പത്തിൽ സകലോർ ജയ ജയ ഹംദശന്തര ശൗക്കിലാടി ഇഷ്കി നേടുന്ന സ്വർഗലങ്കിടേ അകമെങ്കും കുതുകുല മഹതിന്റെ പ്രതിഫലം അതിശയ തെളി നിലാദനിൻ സുഹൃതം അബദനബദാ പദവികളാനകമാൽ പതിജന തലങ്കൃതം പങ്കജമാർ പോലീവോടെ പൊങ്കുറു സുൽത്തുതാന സബർജതുലങ്കിടുമെല്ലുലങ്കിടുമേ മരതകം വിളങ്ങുമേ ഹക്കെടുത്ത് ഷെർക്കോയിനെ ചൊർക്കിനൊത്ത വാഴുത്തങ്ങൾ ഹക്കുടയൻ ഷൊക്കു തന്നെ കൽബിനേകും ഷോക്കുടങ്ങൾ സലസുവ സലസുനവയ തുന്നിച്ചപ്പട്ടി സാരമേ വടിശൂരിത തിരുത്താഹ തങ്ങൾ പോതനാമിക അകമെങ്കും കുതുകുല മഹതിന്റെ പ്രതിഫലം അതിശയ തെളി നിലാദനിൻ സുഹൃതം അബദനബദാ അബദനബദാ കുതുകുല

0: കിളിക്കൂട്ടത്തിൽ ഇനി ഉറുദു പദ്യം ചൊല്ലുന്നു ഫാത്തിമത്ത് സുൽഫ.
1: അല്ലാമ മുഹമ്മദ് ഇക്ബാൽ കി ഏക് നസം. മാ കഹ്വാ.

0: سے شکریہ.
1: നമുക്കിനി കഥ പറഞ്ഞു തരികയാണ് ഹവ്വാ ബത്തൂൽ.
2: കൂട്ടുകാരെ, തക്കം പോലെ പറയാനും തരം പോലെ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കോ അതോ പുരുഷന്മാർക്കോ? എന്റെ കഥ കേട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. എന്റെ കഥയുടെ പേര് പെൺബുദ്ധി മുൻബുദ്ധി. കൊട്ടിയോടിയിലെ കുട്ടപ്പന്റെ കെട്ടിയോളാണ് കുട്ടിയമ്മ. കുട്ടപ്പനും കുട്ടിയമ്മയ്ക്കും കൂടി എത്രയാ കുട്ടിയോളെന്നറിയോ? എട്ടോളം കുട്ടിയോളെ. എന്നും കുട്ടപ്പൻ ജോലിക്ക് പോയി കിട്ടുന്ന കാശുകൊണ്ടാണ് കുട്ടപ്പന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം കുട്ടപ്പൻ കൊട്ടിയോടിയായ കൊട്ടിയോടിയൊക്കെ വട്ടച്ചെലവിന് വേണ്ട തൊട്ടിനു വേണ്ടി വട്ടം കറങ്ങി വെറും കൈയോടെ മടങ്ങി വരുമ്പോൾ എന്താ കഥ? കുട്ടിയോളെല്ലാം പൈച്ചീച്ച് നിലവിളിക്കും. വെറും കൈയോടെ മടങ്ങി വരുന്ന കുട്ടപ്പനെ കണ്ടപ്പോൾ കുട്ടിയമ്മയ്ക്ക് കലി കയറി. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, കുട്ടിയോള് പൈച്ചീച്ച് നിലവിളിക്കുമ്പോ ഞാൻ എന്താ വേണ്ടേ? കുട്ടിയോളെ എലിപ്പാഷണം കൊടുത്ത് കൊല്ലോ? കുട്ടികളുടെ കരച്ചലിൻ മുറുക്കം കൂടിയപ്പോൾ

ഞെരിഞ്ഞി. അപ്പോൾ കുട്ടിയമ്മ അകവും പുറവും തിരിഞ്ഞു മറിഞ്ഞു നോക്കിക്കൊണ്ടേ കുട്ടപ്പനോട് അടക്കം പറഞ്ഞു. തെക്കേ പറമ്പിലേ കുട്ടിയാനിമാപ്പിളന്റെ പെരുമിൽ നിറയെ ചക്കയുണ്ട്. ഇതു കേട്ടപ്പോൾ കുട്ടപ്പന് കോലി കേറി. എടി പൈച്ചിച്ചാലും അങ്ങേരുടെ മുതലും മോഷ്ടിക്കുന്നത് തെറ്റാ, എന്നെ കൊണ്ടാവൂല. ഇങ്ങനെ മടിച്ചു നിന്ന കുട്ടപ്പനെ കുട്ടിയമ്മ പലതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പഴുത്ത് വീണു പോന്ന ചക്കയല്ലേ, അതിലൊരെണ്ണം പറിച്ചു എന്ന് കരുതി ആകാശം ഇടിഞ്ഞ് തലയില് വീയോ നിങ്ങളങ്ങ് ചെല്ലീന്ന്. ഒട്ടും നിവർത്തിയില്ലാതെ കുട്ടപ്പൻ കത്തിയും കയറും തപ്പിയെടുത്ത് തെക്കേ പറമ്പിലേക്ക് നടന്നു. ഒരു കള്ളനെ പോലെ പിലാവിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഏകദേശം പകുതി വരെ എത്തിയപ്പോൾ കുട്ടപ്പനൊന്നു തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച എന്തെന്നോ, കുട്ടിയാലി മാപ്പിളയതാ പശുവിനെ കെട്ടാൻ പിലാവിന്റെ ചുവട്ടിലേക്ക് വരുന്നു. ഇതു കണ്ട

0: പിലാവിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കയ്യിൽ കയറുമായി കിടകിടാവി ഇറക്കുന്ന കുട്ടപ്പനെയാണ് കണ്ടത്. ഇച്ചെന്താ കുട്ടപ്പായി കാട്ടണേ? ഇച്ച് തൂങ്ങിച്ചത്തുന്നു കരുതി കുട്ടികളുടെ പഷ്ണി മാറോ? ഇജ്ജിങ് തായക്കീന്ന് ബണങ്ക് പെലാവുമല മുഴുവൻ ചക്കിയോ ഇഞ്ഞി പറിച്ചോ? ഇതെല്ലാം കണ്ടു നിന്ന കുട്ടിയമ്മ ഒന്നൂറി ചിരിച്ചു. കൂട്ടുകാരെ, ഇനി നിങ്ങൾ പറയൂ, പെൺബുദ്ധിയല്ലേ മുൻബുദ്ധി?
1: കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ അബ്ദുൽ വാസിഹ്, മുഹമ്മദ് കെ, ഇസ ഖദീജ, ഫാത്തിമത്ത് സുൽഫ, സഹ്റ ഫാത്തിമ, ഹയാ മെഹറിൻ, യാറ ഫേസാ.

തുടരുമരുവികളിലുതിരും മലകളിലും ഉയരും അഴകിലിരും നാദമായി തിരയുകയാണ് ഈ പൂവുകളിൽ രാസ തരംഗങ്ങൾ. തുടരുമരുവികളിലുതിരും

ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

0: നിങ്ങൾ കേട്ട ഗാനം കാലാപാനി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സ്. താൽപര്യമുള്ളവർ 28 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425680. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467221400. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467223400. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HST മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, മലയാളം, തുന്നൽ ടീച്ചർ, അറബിക് ജൂനിയർ ലാംഗ്വേജ് തസ്തികകളിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഗാർഡനർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച June 4 രാവിലെ 11 പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ നടക്കും. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ യോഗ്യതയുള്ളവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497280067. മടിക്കൈ IHRD മോഡൽ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 കാഞ്ഞിരപ്പുഴയിലുള്ള കോളേജ് ഓഫീസിൽ നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദം നെറ്റ്. ഫോൺ നമ്പർ 9447637934. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം May 29 രാവിലെ 11 കലക്ട്രേറ്റിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497283205. കല്ലേശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം

വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497-2783-544. കണ്ണൂർ ഡി ടി പി സിയുടെ ഓഫീസ് മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 60 വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. 11 മാസത്തേക്ക് കരാർ പ്രകാരമാണ് നിയമനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 5 ജൂൺ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2703-3636. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10:30 അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 94 97 69 54 50. സേവന വാർത്തകളാണ് കേട്ടത്.

0: Vicky also struck gold after a closely fought 7-5 victory over Sherzod Poyonev. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents Padma Awards 2026 at Rashtrapati Bhavan. Noted film actor late Dharmendra and legendary violin maestro Dr. N. Rajam honored with Padma Vibhushan. Finance Minister Nirmala Sitharaman launches initiatives aimed at strengthening MSMEs and accelerate modernization of rural industries. Joint operation to evacuate stranded tourists at Gulmarg following technical fault in cable car system concludes. All tourists rescued safely. Foreign ministers of India, Australia, Japan and US to participate in Quad meeting in New Delhi tomorrow. IMD forecasts severe heatwave conditions over Haryana, Delhi, Punjab, Uttar Pradesh and Rajasthan during next 2 to 3 days. And in wrestling, Indian grapplers Vicky and Akshay Dhere clinch gold in men's freestyle category at Asian Under 23 Championships in Vietnam. That's all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
3: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. സംസാരിക്കുന്നത് വിജു നായരങ്ങാടി.
4: ഭാഷയാണ് വിദ്യാഭ്യാസത്തിന്റെ സമർത്ഥമായ ഉപകരണം അഥവാ ടൂൾ. ഭാഷകൾ പൊതുവെ അവയുടെ സാഹിത്യരൂപങ്ങളുടെ രൂപവത്കരണവും പ്രചാരവും സൃഷ്ടിക്കുന്ന സാമൂഹ്യാവബോധത്തിലൂടെയാണ് വേരുറപ്പിക്കുന്നത്. സാഹിത്യമില്ലാതെ, സാഹിത്യത്തെ ക്രമമായി അടയാളപ്പെടുത്താനുള്ള ലിപി വ്യവസ്ഥയില്ലാതെ പ്രധാനപ്പെട്ട ഭാഷകളൊന്നും തന്നെ സക്രിയമായിട്ടില്ല എന്ന് കാണാം. സാഹിത്യവും സാമൂഹ്യ ബന്ധവും തന്നെയാണ് ഒരു ഭാഷയെ വിദ്യാഭ്യാസത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവെ ഭാഷ രേഖപ്പെടുത്താനും അതുവഴി ഭാഷയുടെ ലിഖിത രൂപങ്ങളിലൂടെ വിജ്ഞാനത്തിന്റെ അനന്ത സാധ്യതകളിലേക്കെത്താനും ഒരാളെ സഹായിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജനനം മുതൽ 6 വയസ്സുവരെ ഒരു കുട്ടി പെരുമാറുന്ന സമൂഹത്തിന്റെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മലയാളിയായ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കുന്ന കുഞ്ഞ് ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിലാണ് ജീവിച്ചു പോരുന്നത് എങ്കിലും കുട്ടിയുടെ പ്രധാന ആവാസ സ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരമുണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നത് പോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാളെ സഹായിക്കുന്നത്. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും പാരസ്പര്യവും എന്ത് എന്നതാണ് അടിസ്ഥാനപരമായ സംശയമായി എന്നും ഉയർന്നു വരാറുള്ളത്. ഭാഷ കൊണ്ടുള്ള കലാവിഷ്കാരമാണ് സാഹിത്യം. സഹിതമായത് എന്നാണ് സാഹിത്യമെന്ന പദത്തിന്റെ അർത്ഥം. വാക്കും അർത്ഥവും സഹിതമായത്. വാഗർധാവിവ സംവൃക്തോ എന്ന് ജഗത് പിതാക്കളായ പർവ്വതീ പരമേശ്വരന്മാരെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പർവ്വതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിന്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തലങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിന്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ കാരണം പൊതുവെ കവിതയെ അപേക്ഷിച്ച് നോവലിന്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിന്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവെ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതിപ്പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിന്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂന്താനം അതിസാന്ദ്രമായി ജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപ്പാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിന്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിന്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം, വായനക്കാരന്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980-കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചുകടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരന്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്കുഭാവമാവുമ്പോഴാണ് ഒരു രചന അതിന്റെ സൗന്ദര്യതലത്തെ അതിന്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നാലും പദ്യമായിരുന്നാലും ഒരു രചന കവിതയിലേക്ക് എത്തുക എന്നതാണ് ഭാഷയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതം. വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന സന്ദർഭമാണ് നിശ്ചിതമായ ഒരു ഭാവത്തെ സൃഷ്ടിച്ചു നൽകുന്നത്. വളരെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ ഈ ഭാവസന്തുലനം സാധിച്ചെടുക്കും. സാധാരണഗതിയിൽ വലിയ കവികളെയും കാവ്യങ്ങളെയും ഉദാഹരിക്കുന്നതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. കാളിദാസന്റെ മേഘസന്ദേശം പോലെ ഒരു കാവ്യത്തെയോ കുമാരസംഭവം പോലെ ഒരു മഹാകാവ്യത്തെയോ സമീപിക്കാൻ ഇക്കാര്യത്തിൽ മടിക്കേണ്ടതില്ല. എന്നാൽ കേവലം ഒരു സിനിമാ പാട്ടിൽ പോലും പദം പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ചാരുത ഈ നിലയിൽ ഭാവസംക്രമണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണ്ടെത്താനാവും. ഉദാഹരണത്തിന് ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിന്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവില കിളിയും മാഞ്ഞു വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു. ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിന്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നുപോകുന്ന ക്ഷീണിച്ച ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷാനുഭവമാണ് സാഹിത്യം. സാഹിത്യത്തിൽ കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തൊരാമഴ എന്ന റഫീഖ് അഹമ്മദിന്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.

0: കുൽസു എന്ന കുഞ്ഞിന്റെ മരണമാണ് പ്രതിപാദ്യം. കവിയുടെ ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതിവച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപമെന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവാം നിന്ന സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്ന് മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനുമാവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്ക് എത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത, സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിന്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറുമെല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ എം ടിയും ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും എം ടിയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിന്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൗന്ദര്യത്തെയും അതുവഴി ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് വിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി, ചിത്തരഞ്ജിനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. എമി ജെ സീതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ആകാശവാണി കണ്ണൂർ.
1: സാധാരണ മനുഷ്യരുടെ രൂപഭാവ പകർച്ചകളിലേക്ക് അസാധാരണമായ തന്മയത്വത്തോടെ അനിതര സാധാരണമായ അനായാസതയോടെ കടന്നു ചെല്ലാൻ നമുക്കുണ്ടായിരുന്നു ഒരു നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.

0: അകലെ നിന്നും ആരാധന പിടിച്ചുപറ്റുന്ന ദൂരതാരകമായല്ല. ഒന്നും രണ്ടും പറയുന്നതിനിടെ തോളത്ത് കൈയിടാനാവുന്ന അത്രയും സ്വാതന്ത്ര്യം നമ്മെ അനുഭവപ്പെടുത്തുന്ന സമീപ സാമീപ്യമായാണ് മലയാളി പ്രേക്ഷകൻ ഒടുവിലിനെ തിരിച്ചറിഞ്ഞത്, നെഞ്ചിലേറ്റിയത്.
1: ഒന്ന് തൊഴിക്കാൻ കൊണ്ടുവന്നതാ, മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ.
2: എന്തിനാ ബാപ്പി മറച്ചു വെക്കുന്നത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായി കൂടെ.
1: നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിൽ കളങ്കം വരുത്തുന്നത്? തൊഴുത് കഴിഞ്ഞാ പൂവാടി മോളെ. ഇനി ഇവിടെ നിന്ന വിവരക്കേട് ഇനി കേൾക്കേണ്ടി വരും.
0: അവാർഡുകളാൽ അലങ്കൃതമായ ഗൗരവ പ്രകൃതിയായ കഥാപാത്രമായല്ല സാധാരണക്കാരന്റെ ഹൃദയശുദ്ധിയിൽ വിശ്വസിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഒരു കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളിലാണ് നാം ഒടുവിലിനെ കാണാൻ ഇഷ്ടപ്പെട്ടത്.
3: ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഭൂഷാസിയുടെ തലയാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്.
0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ, സഹപ്രവർത്തകനെ, സുഹൃത്തിനെ, കലാസ്വാദകനെ ഒരു ടെലിഫോൺ ഭാഷണത്തിലൂടെ അനുസ്മരിക്കുകയാണ് സംവിധായകൻ സത്യനന്ദിക്കാട്.

0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ ലോകത്തുനിന്ന് പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് വിശ്വസിക്കാൻ മനസ്സെപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം മിക്കവാറും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഉണ്ണിയേട്ടന്റെ കോളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പം ഫോണിന്റെ റിങ് കേട്ട ചിലപ്പോ രാത്രി ഒരു 10 മണിക്കും 11 മണിക്കൊക്കെ മേലെ ഫോണിന്റെ റിങ് കേട്ടാൽ എന്റെ മക്കൾ പറയും ഒടുവിലങ്ങളാണ് എന്ന് പറയും. അപ്പൊ സത്യമായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഈ രാത്രി ഒക്കെ കുറെ നേരങ്ങള് കുറെ ഒരുപാട് സമയം ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കലും അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു. അപ്പം എപ്പോഴും പുള്ളിയുടെ ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ച ദിവസം രാവിലെ ശ്രീ പി വി ഗംഗാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഒരു 2 കൊല്ലത്തോളമായിട്ട് അദ്ദേഹം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിച്ച ആളുകളുണ്ട്. ഞാൻ അച്ഛുവിന്റെ അമ്മ എന്നുള്ള സിനിമയ്ക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതായിരുന്നു, കാരണം രോഗമെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ല. അത് ഒരു എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അദൃശ്യമായ ഒരു ശക്തിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവകാശമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഭയന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വമാണ് ഞാൻ അച്ഛുവിന്റെ അമ്മയിലും സ്വതന്ത്രത്തിനും അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അപ്പം എനിക്ക് ഇപ്പം പലപ്പോഴും ഇപ്പൊ അദ്ദേഹം വിട്ടുപോയതിന് ശേഷം പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഉണ്ണിയേട്ടൻ എന്റെ ആരും ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് മാത്രമല്ല ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു. സത്യത്തിൽ വളരെ അപരിചിതരായിരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങള്. അപ്പുണ്ണി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്.
1: സത്യം പറഞ്ഞാൽ താൻ ഇത്രയ്ക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചു. വാദ്യാരു പണിയല്ലേ തനിക്ക്?
2: അതെ.
1: അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ?
2: അപ്പോ ഇതൊരു തുറന്ന രഹസ്യ
1: ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം.
0: കുറുപ്പ് ഭാഷ എന്നുള്ള കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു നാടൻ ഭാഷ, അഭിനയത്തിലെ ഒരു നാടൻ ശൈലി, ഇതൊക്കെ എന്നെ വളരെ കൂടുതൽ ആകർഷിക്കുകയും ഞാൻ സ്വാഭാവികമായിട്ടും നാടൻ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് സിനിമകളിലേക്ക് അദ്ദേഹം അനിവാര്യ ഘടകമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത്.
3: എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 പോണത്, അത് നീ 5000 മടക്കി തരണേ.
4: ഈ കയറങ്ങോട്ട് പിടിച്ചോളീം, കായ് ഇങ്ങോട്ട് എടുത്തോളീം.
0: പക്ഷേ ഷൂട്ടിങ്ങിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ജോലികൾക്കപ്പുറത്ത് ഉണ്ണിയേട്ടൻ ഒരു ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും എനിക്ക് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചത്. ചില സമയത്ത് അദ്ദേഹം വളരെ വാശിയുള്ള ഒരാളായി മാറും, ചിലപ്പോൾ വളരെ കുസൃതി കാണിക്കുന്ന കുട്ടികളെ പോലെ ആയി മാറും. അപ്പോൾ ചിലപ്പം ഒരു ഒരു ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ മുങ്ങിക്കളയും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ പല രീതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു നടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ആക്ടർ എന്നുള്ള നിലയിൽ ഒടുവിലിന്റെ ഒരു അനായാസമായ അഭിനയ ശൈലി.
5: 1 കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150, മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാണ് ഉള്ളത്?
6: ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ,
5: വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്കും പ്രസംഗിക്കാൻ അറിയില്ല, ജാഥ നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല, ആ വ്യത്യാസമുണ്ട്.
0: ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യാറുണ്ട്. എന്റെ സിനിമകളിലേക്കാൾ കൂടുതൽ എനിക്ക് മറ്റ് സിനിമകളിലെ ഞാൻ ആസ്വദിക്കാറുണ്ട്. കാരണം സർഗം എന്നുള്ള സിനിമയിലൊക്കെ ഒരു നോട്ടം കുട്ടന്തമ്പുരാനെയൊക്കെ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ നോട്ടങ്ങള്, ചില മൂളലുകള്, ഇതൊക്കെ ഒരു അർത്ഥം കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്.
5: ബുദ്ധിമുട്ടായി എന്നറിയാം.
7: ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ.
5: എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും അത്രേ വേണ്ടു.
0: എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള കൂടുതൽ ഉള്ള അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനുഷികപരമായ ഒരു ഒരു ഫീലിംഗ് ആണ്. അതായത് സ്വഭാവത്തിലെ ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പം ഒരാളെ പറ്റിയിട്ട്, മരിച്ചു പോയ ഒരാളെ പറ്റി അനാവശ്യമായി പറയുന്ന പോലെയല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഫിനാൻഷ്യലി അത്ര വലിയ ഒരു എന്താണ് വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ ഡയാലിസിസിനൊക്കെ പണം വേണ്ടി വരും. ഞാൻ എന്താണ് ഉണ്ണിയേട്ടാ എന്താ വേണ്ടേ? അല്ല, അത് നമ്മുടെ ഒരു ക്യാമറമാൻ കിഡ്നി തകരാറായിട്ട് ഡയാലിസിസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സത്യൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് 5000 കടമുണ്ട്, പിന്നെ കുറച്ച് ഡയാലിസിസ് ചെയ്യും വേണം. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഓർക്കേണ്ട കാര്യമില്ല. പലപ്പോഴും എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ണിയേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കൽ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു ദിവസം നാടോടിക്കാറ്റ് ഏതോ ചാനലിൽ വന്നു കഴിഞ്ഞ ശേഷം ഉണ്ണിയേട്ടൻ ഫോൺ ചെയ്തു, സത്യനല്ലേ എന്ന് ചോദിച്ചു. അതെ. അദ്ദേഹം ഭയങ്കര ചിരി തുടങ്ങാണ്. ഞാൻ എന്താണ് ഉണ്ണിയേട്ടൻ ചിരിക്കുന്നത്? ചിരിച്ചോണ്ടായിരിക്കുന്നു. അവസാനം പുള്ളി പറഞ്ഞു, ഞാനിപ്പോ നാടോടിക്കാറ്റ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ അതില് ശ്രീനി എഴുതിയൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ജീവിക്കാൻ വേണ്ടി ഒരു പോലീസുകാരാവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല സാർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ശ്രീനിവാസനും ലാലും കൂടി പറയുന്ന സീൻ കണ്ടിട്ട് ചിരിച്ചാണ്. അപ്പൊ അതിലെ ഒരു നർമ്മഭാവം അദ്ദേഹത്തിനെ ആകർഷിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ കൂടുതൽ പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കാൻ പോവാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ പോയിക്കൂടെ? കാര്യം ഇതൊരു തൊഴിലും കൂടിയാണല്ലോ, നമുക്ക് പണം കിട്ടുന്നതാണ്. അദ്ദേഹം പറയുമ്പോൾ, സത്യ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ചില സെറ്റപ്പുകൾ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന മുഴുവൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലായില്ല, അവർ പറയുന്ന നമുക്ക് മനസ്സിലായെങ്കിൽ പ്രോബ്ലമില്ല. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഞാൻ പോവുക? അപ്പം ഇങ്ങനെ ഒരു സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഒരു ഒരു സിനിമകളുടെ വിജയങ്ങളെ കണക്കിലെടുക്കുന്ന ഒരാൾ, അതായത് വിജയം പരാജയം. ഇപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം ഒരു ഒരു വാച്ച്മാനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാധാരണ എനിക്ക് തരുന്നതിനേക്കാളും പകുതി പണം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് തരാൻ പാടുള്ളൂ. ഞാൻ ചെന്ന ഉണ്ണിയേട്ടൻ്റെ ഫുൾ എമൗണ്ട് തരാൻ ഇവർ തയ്യാറാണ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാണ്. അപ്പോൾ അല്ല, ഇത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പെടുത്ത സിനിമ വളരെ ഫെയിലിയറായി പോയ സിനിമയാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലും കൂടുതൽ വാങ്ങിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ സിനിമയിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചിട്ടില്ലോ? അല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല, എങ്കിലും അയാൾ കഷ്ടപ്പെടുന്ന വേല, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി സിനിമ ചെയ്യുന്നതല്ലേ, അതിൽ എന്നാൽ കഴിയുന്നൊരു കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അദ്ദേഹം വാങ്ങിക്കാറ് ഞാൻ നിർബന്ധിച്ച് കുറച്ചെങ്കിലും പൈസ പിന്നീട് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും പുറമെ ആരും അറിയാത്തതും പുറമെ ആരും കാണാത്തതുമായിട്ടുള്ള നന്മയുടെ വശമാണ്. അപ്പം സിനിമയിൽ നമുക്കറിയാം, തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമേ ആളുകളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുള്ളൂ. അതല്ലാത്ത സമയത്തും അവർക്കൊരു ജീവിതം ഉണ്ടെന്നും അവർ അവരുടെ ഒരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടെന്നും മനസ്സിലാക്കിപ്പിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ.
5: ബോംബ് തോക്ക് ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു.
7: എന്ത് പറ്റി?
5: മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാര ശൂന്യമാർ ജീവിക്കുന്ന ഇന്ന് നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ?
7: വാസുവേട്ടൻ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും.
5: ഉറപ്പാണോ?
7: എന്താ സംശയം?
5: അങ്ങനെയാണെങ്കിൽ ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം.
7: കാര്യം പറയൂ വാസുവേട്ടാ.
5: ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദൻ എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും പറയാതിരിക്കും.
7: എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരംതാണ കാര്യം ഒന്നായിരിക്കില്ലല്ലോ.
5: അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവനെ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട്.
0: എനിക്ക് ഉണ്ണിയേട്ടനായിട്ടുള്ള ഒരു വ്യക്തി ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികളെ പോലുള്ള ചില കുസൃതികൾ. ചില സിനിമയ്ക്ക് രണ്ടു ദിവസം അഭിനയിച്ചിട്ട് ഉണ്ണിയേട്ടൻ അവിടെ നിന്ന് ചിലപ്പോൾ മുങ്ങിക്കളയും, മാറിക്കളയും. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഒരു എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ സംവിധായകനാണ്, അദ്ദേഹം വിളിച്ച് പറഞ്ഞു, രണ്ട് ദിവസം ഉണ്ണിയേട്ടൻ അഭിനയിച്ചു, പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല, സുഖമില്ല, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാൻ നേരെ ഉണ്ണിയേനെ വിളിച്ചു. ഉണ്ണിയേനെ വിളിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്, സോറി, ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ഇന്നാളുടെ സിനിമയിൽ പോകാത്തത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, ഞാൻ അദ്ദേഹം എന്നെ വികൃതമായിട്ട് അഭിനയം പഠിപ്പിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക? അതായത് സംവിധായകൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് നടൻ്റെ ധർമ്മമാണെങ്കിലും അയാൾ പറയുന്നത് വിഡ്ഢിത്തമാണെങ്കിലും ഞാൻ അതെങ്ങനെ ഫോളോ ചെയ്യും എന്നാണ്. ഞാൻ, നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ ചെന്ന് അഭിനയിച്ച് ആ പടം തീർത്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ സ്വാധീനം എനിക്ക് ഉണ്ണിയേട്ടനിലുണ്ടായിരുന്നു.
8: ഇപ്പോഴത്തെ മാഷന്മാർ മുടി നീട്ടാറില്ല, അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം, മോള് വരൂ.
0: പിന്നെ അസാമാന്യമായ താളബോധം ഉള്ള ഒരാളായിരുന്നു ഒരു നടന്മാർക്ക്. നടന് താളം എന്നുള്ളത് വളരെ അത്യാവശ്യമാണെങ്കിൽ താളബോധം, അതായത് ശരിക്കും സംഗീതം, അദ്ദേഹം സംഗീതം നൽകിയ കുറെ പാട്ടുകൾ തന്നെ കാസറ്റുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുത്രാളിക്കാവ് അമ്പലത്തിനൊക്കെ വേണ്ടിട്ട് ചില ഭക്തി ഗാനങ്ങൾ, അതല്ലാതെ തന്നെ ചില ലളിത ഗാനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നെടുകുടി വേണു ഒരിക്കൽ പറഞ്ഞു, ദശപുഷ്പം എന്ന് പറഞ്ഞിട്ട് പാട്ടുകളുള്ള ഒരു കാസറ്റ് അദ്ദേഹം പറിക്കും. പക്ഷെ ആ കാസറ്റിൽ 11 പാട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു പാട്ട് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. എന്നിട്ട് ഉണ്ണിയേട്ടൻ അതിന്റെ ദശപുഷ്പം എന്ന് പേരിട്ട് പറഞ്ഞ് ഉണ്ണിയേട്ടനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം മെലഡിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം

0: നല്ല തബലിസ്റ്റാണോ നീട്ടൻ? ഇപ്പം എന്റെ നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകൻ എന്നുള്ള സിനിമയിലൊക്കെ ഇദ്ദേഹം തബല വായിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നാടക സമിതികളിൽ തബല വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്മൾ അറിയാത്ത ഒരു ഒരു ഒരുപാട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
1: കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത ഒരു കാലം ഉണ്ടായിരുന്നു കൃഷ്ണവർമ്മക്ക്.
2: വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥ കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബെടുക്കൂസുകളുള്ള നാട് ഏതാണാവോ?
1: ഗോകർണം ഒന്ന് പോണ്ടോ അവിടുന്ന്? അപസ്വര അത്രേ. ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 rupees. അന്നത്തെ 500 rupees ഇന്നത്തെ 50,000. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല.
2: പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലങ്കോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു.
1: ഓ തറുതല തറുതല, അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരി വെച്ചോ?
2: വെച്ചല്ലോ.
1: നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ?
2: ഒഴിക്കാലോ.
1: എന്ന ഒഴിക്കാ സുബ്ബലക്ഷ്മി?
2: ഒഴിക്കാ ചെമ്മാങ്കുടിയെ.
0: ഈ ഒഴിവുള്ള സമയങ്ങളില് ചില

0: അദ്ദേഹം പാടുമായിരുന്നു, സെറ്റുകളൊക്കെ ഇരുന്നിട്ട് പാടുമായിരുന്നു. ഭരതനും അദ്ദേഹവും കലാമണ്ഡലിലെ ഹൈദരാലിയും കൂടി ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ. ഈ മൂന്ന് പേരും സംഗീതത്തിനോട് കൂടുതൽ താല്പര്യമുള്ള, സംഗീതം അറിയാവുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് ഈ സിനിമയുടെ ഇടവേളകളിൽ ഞാൻ ഉണ്ണിച്ചേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മറ്റൊരു ഒരു ഒരു പ്രത്യേകത വെച്ചപ്പോൾ ചില ചില ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അടൂർ ഗോപാലൻ നിഴൽക്കുത്ത് എന്നുള്ള സിനിമ, അതിൽ ഒടുവിലിൻ്റെ ഉണ്ണിയേട്ടൻ്റെ മുഖം മാത്രമല്ല മൊത്തം ഒരു ശരീരം തന്നെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ആരാച്ചാരെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ തൂവൽക്കൊട്ടാരത്തിലെ അച്യുതമാരാണെന്നുള്ള വേഷം, അതിൽ സ്വന്തം മകളുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതം ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിന് കീഴ്പ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ വെച്ച് കൊട്ടി കൊട്ട് നിർത്തിയിട്ട് ഉള്ള ഒരു ചില സീക്വൻസുകൾ അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ചില അവസരങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും ഇന്ന് നമുക്ക് അത് എടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് തുടങ്ങണ്ട. തലയണമന്ത്രത്തിലെ ഒരു ഡാൻസ് മാസ്റ്റർ റോൾ അതായിരുന്നു, ഒരു ചെറിയ റോളാണ്. പക്ഷേ വേഷമിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കഥാപാത്രം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് നാളെ ചെയ്താൽ മതിയോ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിച്ചിട്ടും ഒരു പുതുമുഖത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിൻ്റെ ഭയം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. അതാണ് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്.
1: ഒട്ടും സമയമുണ്ടായിട്ടല്ല, പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കെ ജി പൊതുവാണ്.
2: ഡാൻസ് മാസ്റ്റർ?
1: അതെ.
2: ഒരു മാസം മുമ്പ് സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്.
1: യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ
2: എന്റെ മോക്ക് ഒന്നാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം.
1: അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ.
2: അതെ, സാറ് വിചാരിച്ചാ നടക്കും.
1: നമുക്ക് നോക്കാം.
2: നോക്കിയാ പോരാ, ഉറപ്പ് തരണം.
1: ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നി പോന്നു.
2: അത് മതി.
1: എന്താ പേര്?
2: മൈ നെയിം ഈസ് കാഞ്ചന.
1: കാഞ്ചന, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. കവിക്ക് തെറ്റി ഈ ബന്ധനം, മധുരമുള്ള ബന്ധനം.
0: ഞാനും മീര ജാസ്മിനും അതുപോലെ പുതിയ കുട്ടികളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ണിയേട്ടൻ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്തോട്ട് നിങ്ങൾ ചെറുതായിട്ട് അവർ അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ പറയും. അദ്ദേഹം വന്ന് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന എടുക്കാൻ പോകുന്ന സീൻ വായിച്ച് പഠിക്കലാണ്. അത് വായിച്ച് ഒറ്റയ്ക്കിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധയോടുകൂടി അത് പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എന്ത് തമാശയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്രയും കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട്.
3: എന്റെ അന്തോണിസ് പുണ്യാളച്ചാ ചതിച്ചോ? പശു പശു പശു ഒന്നരക്കൊമ്പി.
4: എന്താ വാപ്പി ഇത്?
3: 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി.
4: അപ്പൊ നീ പശുവിനെ കെട്ടണ്ട ഓടിയത്?
3: അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു.
5: പശുവിനെ കെട്ടാൻ നിൽക്കണേ.
6: വഴി ഉണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനെ വരും.
4: ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു
6: റിവേഴ്സിന് വരും.
3: പോയ 3000 കൂടെ എന്റെ ഒരു 10 rupees കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ.
6: എന്നാ താനിരുന്ന് കരേ, വരി നേരെ.
5: അല്ല, എന്താ നിറം?
3: തന്റെ നിറം പോയിക്കോ അവിടുന്ന്.
0: അപ്പം ഇപ്പം ഓർത്തെടുക്കുമ്പോ, ഞാൻ പറഞ്ഞ പോലെ ഓർത്തെടുക്കുമ്പോ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ സ്വകാര്യമായ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അറിയാതെ വന്നു ചേരുന്നതാണ്. അതൊരു ഒരു വാക്കുകളിലൂടെ പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം ചിലത് വേദനിപ്പിക്കുന്നതാണ്, ചിലത് കണ്ണു നനയിപ്പിക്കുന്നതാണ്, ചിലത് പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. ഉണ്ണിയേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് തമാശകൾ ഞങ്ങളുടെ സെറ്റുകളിലൊക്കെ തമാശകൾ പ്രചരിക്കാറുണ്ട്, പല പല പല രീതിയിലും. ഞാൻ ചില സമയത്ത് ഉണ്ണിയേട്ടൻ ഷൂട്ടിങ്ങിലെങ്കിലും രാവിലെ എൻ്റെ സെറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തും. ജയറാമൊക്കെ എൻ്റെ അടുത്ത് പറയും, ഉണ്ണിയേട്ടൻ പാവം ഒന്ന് ഒന്ന് ഒരു ഒന്ന് പരോള് കൊടുത്തൂടെ, ഒന്ന് ഇവിടുന്ന് വിട്ടൂടെ, ചിലപ്പോൾ വിടൂല. കാരണം എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു സാന്നിധ്യം സിനിമ സെറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ചടുലമായ, അതല്ലെങ്കിൽ ഒരു ഒരു രസം ജനിപ്പിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ.
7: ചേട്ടൻ ഇപ്പൊ ആത്മഹത്യ എഴുതുന്നു? റിട്ടയർഡ് നെക്ലേറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും ഭാര്യക്കാർക്ക് കൊടുത്ത അവർ ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലം പ്രച്ചാക്കി, SP നേരെ തോക്കി കൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ

0: വായനക്കാർക്കൊരു ഹാരം ഉണ്ടാവുള്ളൂ.
1: ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭകോണത്താണോ സ്ഥിരതാമസം? അതെ.
0: ആ അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പയനെട്ടടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഇസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും.
2: കുറച്ച് ഇപ്പോ ഒരു ഒരു വളരെ അത്ഭുതകരമായ ഒരു കാര്യം, അദ്ദേഹം ഈ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലായി എന്ന് അദ്ദേഹം ഭാവിച്ചിട്ടില്ല. രസതന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും എന്നോട് പറഞ്ഞത്, ഇത് കുറച്ചുനാൾ കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊന്മുട്ടയുടെ താറാവ് പോലെ, മഴവിൽക്കാവടി പോലെ നല്ല നാട്ടുമ്പുറത്തിന്റെ ഹരമുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് അറിയാം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്, ഇതൊരു മാറ്റപ്പെടാവുന്ന ഒരു അസുഖമല്ല. പക്ഷെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിശ്വസിച്ചിട്ടേ ഇല്ല. കാരണം ഇത് ഞാനിനി ഒരു ഒരു കുറേ കൂടെ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനുണ്ട് സത്യ. ഞാൻ പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഈ ഇത്ര പെട്ടെന്ന് കണ്ണിന്റെ മുമ്പിൽ നിന്ന്. 62 വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രായമൊന്നുമല്ല. ഉണ്ണിയേട്ടൻ കാണുമ്പോൾ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ തോന്നും. ഈ അടുത്ത് ഏട്ടൻ ഈ വേർപിരിയുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഡയാലിസിന് വന്നിരിക്കുന്നു, ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ, കൂടുതൽ അവശനായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതായാലും വീൽ ചെയർ വന്നു, ഞാൻ പോവാ സത്യ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ണിയേട്ടൻ പോയി. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല നടന്മാരിൽപ്പെട്ട, ഏറ്റവും നല്ല നടന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയും ഏറ്റവും നല്ലൊരു മനുഷ്യനുമാണ്.
3: നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് സംസാരിച്ചത് സംവിധായകൻ സത്യനന്ദിക്കാട്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഗാനമാദ്യം വേണുഗോപാൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

അടുത്ത ഗാനം വിശുദ്ധൻ എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദർ സംഗീതം.

ഒരു ഗാനം കൂടി. വെള്ളം എന്ന ചിത്രത്തിൽ ബിജിപാൽ പാടിയത്. ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ബിജിപാൽ.

0: കൂട്ടി വച്ചു നിന്റെ പടിയരികിൽ ഞാനോ കാത്തു നിന്നു.
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.